0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
3: ഓടിക്കും. അതാ
2: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: അപ്പ കുട്ട തൊപ്പിക്കാരാ എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: Oh, it's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇതാ ഇവിടെ നമുക്ക് ആരംഭിക്കാം. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ നമുക്ക് ചിലപ്പം ചില മടിയൊക്കെ തോന്നാറുണ്ട്. എന്നാലും മടി പിടിച്ചിരിക്കാതെ അതേപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. ജീവിതത്തിൽ റിസ്ക് എടുത്തു നോക്കൂ, നമ്മൾ ഒരു പക്ഷേ വിജയിക്കും, അല്ലെങ്കിൽ ചിലപ്പം തോറ്റുപോയേക്കാം. നമ്മൾ വിജയിക്കാനാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിജയിച്ചു എങ്കിൽ, ഡെഫിനറ്റ്ലി യു ക്യാൻ ലീഡ് അതേഴ്സ്. കാരണം സക്സസ്ഫുൾ ആയി, നമ്മൾ വിൻ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ്. പക്ഷേ തോറ്റു പോവുകയാണെങ്കിലോ, നിങ്ങൾക്ക് മറ്റുള്ളവരെ വഴികാട്ടാൻ സാധിക്കും. യു ക്യാൻ ബി എ ഗൈഡ്. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നഷ്ടം ഉണ്ടാകുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാടധികം കാരണങ്ങളുണ്ട് നമുക്ക് ചുറ്റും സന്തോഷിക്കാൻ. അവയെ കണ്ടെത്താനും നമ്മൾ ഒരു ചെറിയൊരു പോസ് ബട്ടൺ ഇടയ്ക്കെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കാൻ സമയമില്ല. ഇപ്പൊ രാവിലെ തന്നെ പരക്കം പാഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ്. ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ് പലരും മോർണിംഗ് ഷോ കേൾക്കുന്നത് തന്നെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇൻക്ലൂഡിംഗ് മീ, നമുക്കൊരു ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ, 1 o'clock ലഞ്ച് ബ്രേക്ക് വരുമ്പോൾ എത്ര പേർ ആ സമയം വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ടാകാം ഇനി ജോലി എന്ന് വിചാരിക്കുന്നത്? കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ചിലരെന്ത് ചെയ്യും, നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതോടെ കൂടെ തന്നെ ചിലപ്പോൾ ചെറിയൊരു സ്മോൾ ബൈറ്റ് എടുക്കും. ഒരു ലഞ്ച് ബ്രേക്കിന്റെ ഒരു 1 hour ഒന്നും അവർ യൂട്ടിലൈസ് ചെയ്യാൻ മടിക്കുന്നവരാണ്. അതുപോലെ ഒരു ഒരു ഒരു ഷോർട്ട് നാപ്പ്, നമ്മൾ പറയും നമ്മുടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിക്ക് ഒരു ഷോർട്ട് നാപ്പ് എടുക്കാന്ന്. പക്ഷെ നമ്മൾ എത്ര പേരത് ചെയ്യുന്നുണ്ട്? ഓഫീസിൽ എല്ലാവരോടും സംസാരിച്ചിരിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാറില്ല. വീക്കെൻഡ്സ് എല്ലാം നമ്മൾ പറയും ഫോണൊന്ന് മാറ്റിവെക്കുക. ഓഫീസ് ഫോൺ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ തീർച്ചയായിട്ടും മനഃപൂർവ്വമായിട്ട് ശ്രമിച്ചു നോക്കൂ. ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അതിനും ഓഫ് എടുത്ത് നോക്കൂ. ആ സമയം ഇങ്ങനെ വർക്ക് ചെയ്ത് നമ്മുടെ മാനസികവും ശാരീരികവുമായ തളർച്ച കൂട്ടേണ്ട കാര്യമില്ല. സിക്ക് ലീവ് ഉണ്ടോ, വയ്യായികയുണ്ടെങ്കിൽ സിക്ക് ലീവ് എടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ എഗ്രീ ചെയ്തിരിക്കുന്നത് ജോലിയോടാണ് അല്ലേ. ആ ജോലി നന്നായി ചെയ്യണമെങ്കിൽ നാം എന്നൊരു മെഷീൻ, മനുഷ്യൻ എന്നൊരു അവന്റെ ശരീരവും ആ മെഷീനും എപ്പോഴും നല്ല കണ്ടീഷനിലായിരിക്കാൻ മനസ്സും സന്തോഷവും ബാഹികവും ആന്തരികവുമായ സന്തോഷം നമുക്ക് ആവശ്യമാണ്. സോ വെൻ യു ഗോ ടു അവർ വർക്ക്, ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരുന്നാൽ ഏറ്റവും നല്ല പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നത് ഏറ്റവും സന്തോഷവാനായ ഒരാൾക്ക് മാത്രമായിരിക്കും. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ഉരുവുള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ?
0: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling. Bye.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: മത്സരങ്ങളുടെ ലോകത്താണ് നാം ഉള്ളത്. ചുറ്റും മത്സരം, എങ്ങും മത്സരം. ഒരു നെട്ടോട്ടമാണ്, ഒരു ഓട്ട മത്സരമായി മാറുകയാണ് ലൈഫ് എന്ന് പറയുന്നത്. എവിടെയോ ഒരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാം ആരോടാണ് മത്സരിക്കേണ്ടത്? ശരിക്കും നാം മത്സരിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നിയേക്കാം. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പറ്റീഷൻ ഇസ് ഇൻ വിത്ത് അദർ പീപ്പിൾ. അത് മറ്റുള്ളവരോട് വേണ്ട, നമുക്ക് സ്വയമേ തന്നെ ഒന്ന് മത്സരിച്ചു നോക്കൂ. അതായത് നമ്മുടെ ഉള്ളിലെ ആ വ്യക്തിത്വം, ആ വ്യക്തിയെ ഏറ്റവും നല്ലതായി, ഏറ്റവും മികച്ചതായി പുറത്തേക്ക് കൊണ്ടുവരിക. ഏറ്റവും നല്ലൊരു റിഫ്ലക്ഷൻ നമ്മുടെ വ്യക്തിത്വത്തിന് കൊടുക്കണമെങ്കിൽ നാം മത്സരിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. മുമ്പത്തെക്കാളും സ്ട്രോങ്ങർ ആവുക, മുമ്പത്തെക്കാളും വിവേകപരമായി പെരുമാറുക, മുമ്പത്തെക്കാളും അച്ചടക്കമുള്ളവരാവുക, മുമ്പത്തെക്കാളും ഫോക്കസ്ഡ് ആവുക. ചെയ്യുന്ന കാര്യങ്ങൾ ഏതുമാകട്ടെ, ചെറിയ ജോലിയോ വലിയ ജോലിയോ, ഏത് ജോലിയിലും ഈ നാല് കാര്യങ്ങൾ കൊണ്ടുവന്ന് നോക്കൂ. ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ്, നമ്മൾ പറയുമല്ലോ പലതുള്ളി പെരുവെള്ളം, ചെറിയ ഇംപ്രൂവ്മെന്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ മാറ്റങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറം സാധിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ പറയും സാധാരണ കുറച്ചുകൂടെ ശക്തി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് അറിവ് കൊണ്ടുവരാൻ, അച്ചടക്കത്തിന് കഴിയും, അല്ലെങ്കിൽ ഏകാഗ്രതയ്ക്ക് കഴിയും എന്നൊക്കെ പറയുമെങ്കിൽ നമ്മളിതൊന്നും കെയർ ചെയ്യാറില്ല. ഓ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല. പക്ഷേ ഓരോ ദിവസവും സ്ഥിരമായി ചെയ്യുന്ന ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടല്ലോ, അത് കാലക്രമേണ അസാധാരണമായ നേട്ടങ്ങളായി നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാം. മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ യാത്രയെ താരതമ്യം ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നാം നമ്മോട് തന്നെ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിച്ച് നോക്കൂ, നമ്മുടെ പുരോഗതിയെ ആഘോഷിച്ചു നോക്കൂ. ഓരോ ദിവസവും ജയിക്കേണ്ട പോരാട്ടം അത് നമ്മോട് മാത്രമായിരിക്കണം. വിൻ ടുഡേസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് യെസ്റ്റർഡേസ് വേർഷൻ ഓഫ് യുവർ സെൽഫ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഒരിക്കലൊരു പക്ഷിക്കുഞ്ഞ് തേനീച്ചയോട് ഒരു ചോദ്യം ചോദിച്ചു. എവിടെ നിന്ന് കിട്ടി ഇത്തരം കഥകൾ എന്നാണോ? പക്ഷെ അതിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് നമുക്ക് ശരിക്കും, നമ്മൾ മനഃപൂർവ്വമെങ്കിലും ഇതൊന്നും നോക്കാതെ പോകുന്ന, നമുക്ക് കെയർ കൊടുക്കാതെ പോകുന്ന ചില കാര്യങ്ങളിലെ ആ ഒരു അന്തസത്ത ഈ പ്രോഗ്രാമിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ തേനീച്ച കഥയും കൊണ്ട് ഇന്ന് വന്നത്. അങ്ങനെ പോകുമ്പോ ഒരു പക്ഷി തേനീച്ചയോട് ചോദിച്ചു, നീ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്യുന്നു, എപ്പോഴും ബിസി ബീന്ന് നമ്മൾ പറയുമല്ലോ, ബിസിയാണ്, ചെറുകിട്ടടിച്ച ഒരു ഒരു ബസ് സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, നീ ഉറങ്ങുന്നത് പോലും വിശ്രമിക്കുന്നത് പോലും ഞാൻ കാണാറില്ല, നീ കഠിനാധ്വാനത്തിലൂടെ തേനുണ്ടാക്കുന്നു, പക്ഷേ മനുഷ്യൻ ചെയ്യുന്നത് എന്താ, വളരെ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ആ തേനീച്ച ആ ഒരു പിന്നെ തേൻകൂന മോഷ്ടിക്കുന്നു, അല്ലെങ്കിൽ തേനെടുക്കുന്നു, അവൻ ഒരു ജോലിയും ചെയ്തില്ല, നീ ഉണ്ടാക്കി വെച്ച തേൻ അവൻ അടിച്ചു മാറ്റുന്നു, അപ്പോ നിനക്ക് സങ്കടം തോന്നാറില്ലേ എന്ന് പക്ഷി ചോദിച്ചു. അപ്പോൾ തേനീച്ച ഒരു മറുപടി നൽകി, എന്താണെന്നോ, എനിക്കൊരിക്കലും സങ്കടം തോന്നാറില്ല, കാരണം തേനുണ്ടാക്കുന്ന കഴിവ് അത് എന്നിൽ മാത്രമുള്ളതാണ്. മനുഷ്യനൊരു പക്ഷെ തേനെടുത്തേക്കാം, പക്ഷേ തേനുണ്ടാക്കാനുള്ള കഴിവ് അവനില്ല, ആ കഴിവ് എനിക്ക് മാത്രമേ ഉള്ളൂ, എന്റെ കഴിവ് അവന് മോഷ്ടിക്കാനാവില്ല. എത്ര നല്ല ക്യൂട്ട് ആൻസർ ആണല്ലേ. എന്നിലുള്ള കഴിവ്, കലാകാരന്മാരുടെ കാര്യങ്ങൾ പറയുമല്ലോ, നമുക്കറിയാം എത്രയോ ജന്മങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരു കലാകാരനെ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അത്രയധികം റെയറാണ് ഒരു കലാകാരനെ കിട്ടാൻ. ഇനി ഒരു കലാകാരന്റെ ഏറ്റവും യഥാർത്ഥമായ പ്രയത്നം വരുന്നത് എവിടെയാണെന്നോ, ഓരോ ദിവസവും തനിക്ക് പുതിയതൊരു കാര്യം സമൂഹത്തിന് നൽകേണ്ടതുണ്ട്, ഓരോ ദിവസവും എനിക്ക് ഒരു പുതിയ ആശയം, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നു, ആ ഒരു ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുമ്പോൾ പോലും ഏറ്റവും താഴ്മയായിട്ട് സംസാരിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ഹൃദയമുള്ള, സ്നേഹഹൃദയമുള്ള കലാകാരൻ. Let's listen to this audio.
2: പലർക്കും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ അവരത് പ്രകടമായി കാണിക്കും, പക്ഷെ ഒരു പെർഫോമർക്ക് അതൊരിക്കലും സാധിക്കില്ല. നമ്മൾ ഏറ്റവും, ഞാൻ എന്റെ സിനിമകൾ 48 വർഷമായിട്ട് ഞാൻ സിനിമയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏത് സിനിമയായാലും ഞാൻ ഏറ്റവും പുതിയ ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യത്തെ സിനിമ പോലെ ഭയം എനിക്കുണ്ട്. ഇത് കള്ളത്തരമല്ല പറയുന്നത്, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും. കാര്യം ആ ഒരു ഫയർ, ആ ഒരു ഡിസയർ, ആ ഒരു ആത്മാർത്ഥത എല്ലാം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
1: ദാറ്റ്സ് മോഹൻലാൽ, തന്റെ ജോലി കൃത്യ കൃത്യമായി ചെയ്യുന്നു. ചെറിയ റോളെന്നോ വലിയ റോളെന്നോ നായകനെന്നോ സൈഡ് റോളെന്നോ വില്ലനായിട്ട് വന്ന ആളാണ്, അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോ പുതിയൊരു ക്യാരക്ടറാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ഇതിൽ ചെയ്യാനുണ്ട്, പുതിയത് പഠിക്കാനുണ്ട് എന്ന് വിചാരിച്ച് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്ന ആൾ വിജയിക്കാതിരിക്കാൻ സാധ്യമല്ല. അത്ര വിനയം കാത്തു സൂക്ഷിക്കുന്ന, എളിമ കാത്തു സൂക്ഷിക്കുന്നത് നാം കണ്ടുപഠിക്കണം. നമ്മൾ പറയുമല്ലോ, മഴവില്ല് കാണാൻ മുകളിലേക്ക് നോക്കുക, ആകാശത്തേക്ക് നോക്കുക, അപ്പോൾ മാത്രമേ അതിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.
3: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
4: മഴയിലും വെയിലിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

മെസ്സിക്ക് ഹാട്രിക്. ലോകകപ്പിൽ അർജന്റീന തകർപ്പൻ ജയത്തിലേക്ക്. എംബാപ്പെ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പിൽ ലിയോണൽ മെസ്സിക്ക് ഹാട്രിക്. ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ജർമ്മൻ ഗോളടിയന്ത്രം മിറാസ്ലോ ക്ലോസയുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി എത്തിയത്. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. കാൻസർ സിറ്റിയിലെ അരോഹെഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗ്രൂപ്പ് മത്സരത്തിൽ നായകൻ ലിയോണൽ മെസ്സിയുടെ ഗോളിലാണ് അർജന്റീന ലീഡെടുത്തത്. അർജന്റീനൻ ജേഴ്സിയിൽ 200-ാമത് അന്താരാഷ്ട്ര മത്സരത്തിൽ ഗോൾ നേടിയാണ് മെസ്സി അർജന്റീനയ്ക്ക് ലീഡ് സമ്മാനിച്ചത്. തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചതോടെ കളി ആവേശഭരിതമായി. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ മെസ്സി അൾജീരിയൻ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു. പിന്നീട് വാർ പരിശോധനയിലും ഓഫ് സൈഡ് സ്ഥിരീകരിച്ചു. തൊട്ടു പിന്നാലെ 9-ാം മിനിറ്റിൽ പ്രത്യാക്രമണത്തിലൂടെ അൾജീരിയയുടെ ഫാരസ് ഷെബി അർജന്റീനിയൻ വലയിൽ പന്തെത്തിച്ചെങ്കിലും അതും ഓഫ് സൈഡ്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തിലെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്ത് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളിൽ മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് തുളച്ച് കയറി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിനും തകർപ്പൻ. ജെയിം കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യ പകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന ഗോൾ ലീസയുടെ അളന്നു മുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. പകരക്കാരനായി ഇറങ്ങിയ ബ്രാഡ്ലി ബർക്കോളയുടെ ഫ്രാൻസ് 2-ാം ഗോൾ. ഇഞ്ചുറി ടൈമിൽ ഇബ്രാഹിം എംബായിലൂടെ സെനഗൽ 1 ഗോൾ മടക്കിയെങ്കിലും തൊട്ടു പിന്നാലെ എംബാപ്പയുടെ 2-ാം ഗോളിലൂടെ ഫ്രാൻസ് മത്സരം സ്വന്തമാക്കി. 58 ഗോളോടെ ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടം എംബാപ്പെ സ്വന്തമാക്കി. ലോകകപ്പിലെ ആകെ ഗോൾ നേട്ടത്തിൽ ലിയോണൽ മെസ്സിയെ നേരത്തെ മറികടന്നിരുന്നു അദ്ദേഹം. ലോകകപ്പിൽ ഇപ്പോൾ അർജന്റീനയ്ക്ക് വിജയത്തുടക്കമാണ്. അൾജീരിയ എതിരില്ലാത്ത 3 ഗോളിന് തകർത്ത് ലോകകപ്പിൽ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുന്നു നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. ലിയോണൽ മെസ്സിക്ക് ഹാട്രിക്. ഫിഫ ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിന് 1-4 ഗോളുകൾക്ക് തകർത്ത നോർവേ. ലോകകപ്പിലെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി 2 ഗോളുകൾ നേടി. മറ്റു വാർത്തകളിലേക്ക്. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് പുതിയ നീക്കമെന്നാണ് വിലയിരുത്തുന്നത്. മാസങ്ങളായി നീണ്ട യുദ്ധത്തിനും ഇതുമൂലമുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കും വിരാമമിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള പ്രാരംഭ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇത്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ചു യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ യുഎസ് ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യു എ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തമായെന്നും ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ കൂടിക്കാഴ്ച. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിലെ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച. 16-ാം മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യ യുഎസ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. CMRL എക്സാലോജി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. CMRLലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയും. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു. ഇന്നലെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയാകർത്തയും ശരണസ് കർത്തയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ. ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദു ചെയ്യണമെന്നാണ് ആവശ്യം. സർക്കാർ അഭിഭാഷകരുടെ വിവാദ നിയമനങ്ങളിൽ നടപടികൾ ഘടിപ്പിക്കാൻ ലോയേഴ്സ് കോൺഗ്രസ്. മുഖ്യമന്ത്രി വി ഡി സതീശിനെ കണ്ട് നേരിട്ട് പരാതി അറിയിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. ഈ മണിക്കൂറിൽ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഒരിക്കൽ കൂടി മെസ്സി മാജിക്കിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അൾജീരിയയെ 3 ഗോളുകൾക്കാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ലോകകപ്പിൽ മെസ്സിയുടെ ആദ്യ ഹാട്രിക്കും പിറന്നിരിക്കുന്നു. 3 ഗോൾ നേടി സ്വന്തം ടീമിനെ സ്വന്തം രാജ്യത്തിന്റെ വിജയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയിരിക്കുകയാണ് അർജന്റീനയ്ക്ക് വിജയത്തുടക്കം. 8 മണിക്ക്

0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logan Muruvan, Uru Pandin Pinale Payinu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga Football Day, Mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check. Time check.
0: Brought to you by Ozone Cargo.
6: വെരി ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോഴത്തെ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 66%.
5: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ്, ബുധനാഴ്ച ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മറ്റൊരു അർജന്റീനയുടെ സ്കോർ ബോർഡിലാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. ഇത്രത്തോളം നല്ലൊരു വാർത്തയോടുകൂടി ഒരു ദിവസം വാർത്താ പ്രഭാതം തുടങ്ങാൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും മെസ്സി ഗോളടിക്കും, അർജന്റീന ജയിക്കും, അക്കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ലോകകപ്പിൽ മെസ്സിയുടെ ആദ്യ ഹാട്രിക് വന്നിരിക്കുന്നു. ഗോളടി യന്ത്രം ഒപ്പം എത്തിയിരിക്കുന്നു. ഇനി ഒരൊറ്റ ഗോൾ ഈ ലോകകപ്പിൽ ഒരൊറ്റ ഗോൾ കൂടി നേടാനായി കഴിഞ്ഞാൽ ലോകകപ്പിന്റെ താരം, ഏറ്റവും അധികം ഗോൾ അടിച്ച വ്യക്തി ആരാണ്, കളിക്കാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിയണൽ മെസ്സിയുടെ പേരിലായിരിക്കും. ഒരുപാട് മത്സരങ്ങൾ ഇനിയുണ്ട്. ഈ ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക് തികച്ചിരിക്കുകയാണ്. അപ്പൊ വരുന്ന മത്സരങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ ഗോളൊക്കെ എടുത്തിട്ട് ചിലപ്പം ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ അടിക്കുന്ന താരം, ഈ ഇതുവരെയുള്ള ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ഗോൾ നേടുന്ന താരം, അങ്ങനെ എല്ലാ ബഹുമതികളും കാത്തിരിക്കുന്ന നമ്മുടെ ആരാധകരും ലോകം എങ്ങുമുള്ള എല്ലാ മനുഷ്യരും വാഴ്ത്തിപ്പാടുന്നതാണ് മെസ്സിയുടെ ഇടത് കാല് എന്ന് പറയുന്നത്. ആ ഇടത് കാലിൽ നിന്നാണ് കളിയുടെ 17-ാം മിനിറ്റിലെ ആ ഒരു ലോങ് റേഞ്ചർ, ആ വല തുളച്ച് സിനദിൻ സിദാന്റെ മകനെ മറികടന്നുകൊണ്ട് ആ ഒരു ഗോൾ വലയെ ചുംബിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഒരു 1-1 ഗോൾ പെനാൾട്ടി ബോക്സിന് പുറത്ത്
0: അടിച്ചു. അത്രയും ലോങ് ഷോട്ട്. എനിക്ക് തോന്നിയത് ഒരു കാര്യമുണ്ടല്ലോ, അതായത് അർജന്റീന മുഴുവൻ ഇദ്ദേഹത്തിന് വേണ്ടി കളിക്കുന്ന പോലെ ഒരു ഫീൽ. ആദ്യത്തെ ഗോൾ അത് എല്ലാവരും കളിയുടെ ഇപ്പം എന്താ പറയുന്നത്, ആ ഒരു കളി കാണുമ്പോ നമ്മളെ
1: സംഭവമായിരുന്നു. സത്യം, ഇപ്പൊ ഞാനിവിടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് അവസാനത്തെ ഗോളുകളൊക്കെ വരുന്നത്. ഞാൻ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവസാന ഗോളുകളിലേക്കൊക്കെ പോകുമ്പോ 2 ഗോളടിച്ചു. പക്ഷെ ആ ഹാട്രിക് ഇങ്ങനെ നമ്മുടെ ഹൃദയം, ഒരു അർജന്റീനിയൻ ഫാൻ അല്ലാതിരുന്നിട്ടും പക്ഷെ ഒരു മെസ്സിയുടെ വലിയ ആരാധികയായിട്ടുള്ള നമുക്കൊരു ഹൃദയമെടുപ്പ് ആ ഹാട്രിക്കിലേക്ക് പോവും, ഹാട്രിക്കിലേക്ക് പോകുന്നു. എന്നാലും ഇന്നലെ വൈകിട്ടത്തെ ചർച്ചകളിലൊക്കെ എല്ലാവരും സംസാരിച്ചിരുന്നു, അതിലൊരു സന്തോഷമുണ്ട് കേട്ടോ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, കളിയുടെ 27 മിനിറ്റ് ആവുന്നതിന് മുമ്പ് മെസ്സി ആദ്യ ഗോളടിച്ചിരിക്കുന്നു. കളിയുടെ 17-ാം മിനിറ്റില് മെസ്സി അങ്ങനെ ഗോളടിച്ചിരിക്കുന്നു. ഈ അർജന്റീനയുടെ ഒരു ആരാധകരുടെ ഒരു കരുത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ നായകനെ ലിയണൽ മെസ്സി എന്ന് പറയുന്ന ആ മിശിഹായെ വലിയ വിശ്വാസമുണ്ട് എന്നതാണ്. കാരണം കാലിൽ പന്ത് എത്ര 3-4 സെക്കൻഡോ കിട്ടുന്നോ ആ സമയത്ത് അത് ഗോളിലേക്കുള്ള പോക്കാണെന്ന് അവർക്കറിയാം. അപ്പൊ എന്തായാലും 2026 ഫിഫ ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയ്ക്ക് വൻജയമാണ്. ഗ്രൂപ്പ് ജെയിൽ അൾജീരിയെ ഇതിലില്ലാത്ത 3 ഗോളിനാണ് തോൽപ്പിച്ചത്. നായകൻ ലിയണൽ മെസ്സിയുടെ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് മികച്ച ജയം സമ്മാനിച്ചത്. കളി ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾ പിന്നിട്ടതോടെ മെസ്സി ചരിത്രത്തിന്റെ താളുകളിലാണ് ഇടം പിടിച്ചത്. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് നമ്മുടെ സ്വന്തം മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 3 ഗോളുകൾ നേടി ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന കളിക്കാരൻ എന്ന താരം. 16 ഗോൾ മിറാസ്ലോ ക്ലോസ്, അദ്ദേഹത്തിന് ഗോളടി യന്ത്രം എന്നാണ് വിളിക്കാറുള്ളത്, അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നത്. ഇനി മറികടന്ന് ഒറ്റ ഗോൾ ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗോൾ എന്ന രീതിയിലേക്ക് തന്നെ അദ്ദേഹം പോവുകയാണ്. ഇപ്പൊ റെക്കോർഡ് പങ്കിടുകയാണ്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിൽ കാൻസസ് സിറ്റി സ്റ്റേഡിയത്തെ ആവേശ കടലാക്കിയിട്ട് അർജന്റീനയുടെ ആദ്യ ഗോൾ. ആ വെള്ളയും നീലും കുപ്പായും കാണാൻ എന്തൊരു ഭംഗിയാണ്.
0: പക്ഷേ ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞ് നമ്മൾ തുടങ്ങിയെങ്കിൽ ഗുഡ് നൈറ്റും ഇതുപോലെ തന്നെ ഒരു വാർത്ത കാണാനായിരിക്കും. 9 മണിക്ക് നടക്കാൻ പോകുന്ന പോർച്ചുഗലും ഡിയാഗോ എന്ന് പറയുന്ന രാജ്യമായിട്ട് നടക്കാൻ പോകുന്ന ആ ഒരു പോരാട്ടത്തിൽ ഒരു പക്ഷേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നമ്മുടെ എല്ലാ വീട്ടിലെയും ഒരു കുട്ടിയെങ്കിലും അദ്ദേഹത്തിന്റെ ഫാൻ ആവാതിരിക്കില്ല. അപ്പൊ ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗുഡ് നൈറ്റ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ഭയങ്കര ചരിത്രത്തിൽ കുറിച്ചു വെക്കേണ്ട ഒരു ദിവസമായിരിക്കും. June 17 എന്ന് പറയുന്ന ഈ ദിവസം സത്യത്തിൽ ഫിഫ ലോകവും ഫുട്ബോൾ ലോകത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ്.
1: ശരിക്കും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളോട് കൂടിയിട്ട് സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ ലോകകപ്പിന്റെ താരങ്ങളായിട്ട് മാറുമെന്ന് നമ്മൾ കരുതുന്നത് തീർച്ചയായിട്ടും ഒന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ലിയണൽ മെസ്സി, ഒപ്പം കിലിയൻ എംബാപ്പെയാണ്. അപ്പൊ എംബാപ്പയും വിജയത്തുടക്കമിട്ടും, 2 നെയ്മർ വരുന്നതില്ല. നെയ്മറിനെ കുറിച്ച് ഇപ്പൊ പറയണ്ടെന്ന് വിചാരിച്ചു, അത്ര ഫോമിലേക്ക് ആ ടീമോ അല്ലെങ്കിൽ ആരും എത്തിയിട്ടില്ല. അടുത്ത 2-3 മത്സരങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഒരു ശക്തി തെളിയിക്കാൻ പറ്റൂ. എന്തായാലും നമുക്കിവിടെ വരുന്ന ഒരുപാട് മെസ്സേജിൽ അല്ലെങ്കിൽ നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഫോർവേഡ് മാത്രം പോകുന്നവരാണ് മെസ്സി. അദ്ദേഹത്തിന് ഒരേ ഒരു ഉന്നമേ ഉള്ളൂ, അത് ഗോളിന് നേരെ പായുക എന്നത് മാത്രമാണ്. അത് കാരണം ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ അത് വെറുതെ ആസ്വദിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. സാക്ഷാൽ സിനദിൻ സിദാനെ ഗാലറിയിൽ സാക്ഷിയാക്കി സിദാന്റെ മകന്റെ വലയിലേക്ക് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ തുടുത്തുവിട്ട മിശിഹ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ക്ലോസയുടെ റെക്കോർഡിനൊപ്പം എത്തുന്ന ആ വാർത്ത ഇപ്പോൾ നമ്മുടെ ഫുട്ബോൾ ലോകം കൽപ്പന്ത ആരാധകർ, അതിൽ ഒരു രാജ്യത്തിന്റെ ആരാധകരില്ല, ഒരു വ്യക്തിയുടെ ആരാധകരില്ല, ലോകം മുഴുവൻ മെസ്സിയുടെ ഒരു ഹാട്രിക് നേട്ടത്തെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആ മനുഷ്യന്റെ ഈ മെസ്സിയുടെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ മലയാളികൾ പറയാറുണ്ട്, മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അടങ്ങുന്ന ആ പ്രതിഭാധനരുടെ കാലത്ത് നമുക്കും ജീവിക്കാൻ പറ്റിയെന്ന് പറയുന്ന ഭയങ്കര ഭാഗ്യമാണ്. അതുപോലെ കാൽപന്ത് കളിയിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ലിയണൽ മെസ്സി എന്നൊരു കളിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നു, കളി കാണാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. കാൽപന്ത് കളിയിൽ കവിത രചിച്ചവനെന്നാണ് മെസ്സിയെ വിശേഷിപ്പിക്കുന്നത്. എന്ത് രസമായിരുന്നു അതിങ്ങനെ വന്നൊഴുകി ഒഴുകി പോയി ആ ലോങ് റേഞ്ചിൽ, അതിങ്ങനെ പന്ത് ആ വലയിലെത്തുന്ന കാഴ്ച എത്ര പറഞ്ഞാലും മതിയാവില്ല. ഓരോ മിനിറ്റുകളിലും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ആ ഗോള് പൂർത്തിയാക്കുന്നു. ഹാട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിനെ സംബന്ധിച്ചിട്ട് ഒരു കളിക്കാരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നേട്ടവും അഭിമാനവുമാണ്. അങ്ങനെ ഒരു കളിയിലൂടെ ആ മൂന്ന് ഗോൾ തുര ഇങ്ങനെ വരുന്നതും അർജന്റീന എന്ന ആ രാജ്യം മാത്രമല്ല ലോകത്തിലെല്ലാ ഭാഗത്തുമുള്ള അർജന്റീനിയൻ ആരാധകരും ഒപ്പം നമ്മളെപ്പോലുള്ള മെസ്സി ആരാധകരും വലിയ രീതിയിൽ ഇപ്പോൾ ആഘോഷിക്കുന്നു. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷമായിട്ട് മെസ്സി മാറുന്നത് അതുകൊണ്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഇടത് കാല് എന്ന് പറയുന്നത് ലോകമെങ്ങുമുള്ള മനുഷ്യരാ വിശ്വസിക്കാണ്. മെസ്സിക്ക് പരിക്ക് പറ്റല്ലേ, ആ ഇടം കാലിന് ഒന്നും സംഭവിക്കരുത്, കാരണം അത്രയും വിലപിടിപ്പുള്ള ഇടം കാലാണത്.
0: തീർച്ചയായിട്ടും. ഒരുപക്ഷെ എനിക്ക് തോന്നിയാൽ അൾജീരിയെ സംബന്ധിച്ച് അത് വലിയൊരു, അവർക്ക് ആദ്യ മാച്ച് തന്നെ കിട്ടുന്നത് ഇത്രയും വലിയ വമ്പൻ ടീമിനോടാണെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാനില്ല, അവർക്ക് കളിക്കുക, അവർക്ക് മാക്സിമം കളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കളിയെക്കാട്ടിൽ ഉപരി അതിന് അദ്ദേഹത്തിന്റെ കാലെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഒരു ഗോൾഡൻ ബോട്ടിൽ നിന്ന് കയറുന്ന ഓരോ ഗോളുകളും അത് ഗോള് തന്നെയാണ്, അവിടെ കിട്ടിയോ അത് ഗോള് തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ്. എന്തായാലും നല്ല രസമായിട്ടാണ് ഈ വട്ടത്തെ ഫിഫ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓരോ മാച്ചും നമുക്ക് പ്രിയങ്കരമാണ് അല്ലേ.
1: സെനഗലിന്റെ മത്സരം കൂടി എന്ന് പറയുന്നുണ്ട്. 2002 ലോകകപ്പിൽ ആദ്യ മത്സരത്തിൽ സെനഗലിനോട് ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയായിരുന്നു നിലവിലെ ജേതാക്കളായ ഫ്രാൻസ് അന്ന് ലോകകപ്പിന് തുടക്കം കുറിച്ചത്. ഇത്തവണ ഒരിക്കൽ കൂടി അത്തരമൊരു മോശം തുടക്കം അവരെ തുറച്ചു നോക്കി. എന്നാൽ രണ്ടാം പകുതിയിൽ മിന്നുന്ന പ്രകടനം പുറത്തെടുത്ത മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് ഐയിൽ സെനഗലിനെ 3-1 കീഴടക്കി നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് പുതിയ ലോകകപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഫ്രാൻസ് അതുപോലെ അർജന്റീന ഫൈനൽ ഒന്നുകൂടെ ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണോ? എന്നിട്ട് വീണ്ടും അർജന്റീന ആരാധകർ പറയുന്ന പോലെ മെസ്സിയുടെ വിരമിക്കൽ ഈ ഹാട്രിക് നേട്ടമൊക്കെ ഒരു കിരീടം കൂടെ കയ്യിൽ പിടിച്ചിട്ടാകാൻ വേണ്ടി പോവാണ്, അതോ എംബാപ്പയ്ക്ക് അർഹമായിട്ടുള്ള ഒരു കിരീടം വരാൻ പോവാണ്, ഇതൊന്നും അല്ലാതെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എനിച്ച ചിത്രത്തിലേക്ക് വരാൻ പോവാണ് ഇന്ന് രാത്രി എന്തായിരിക്കും? പക്ഷെ ഇതുപോലുള്ള കളിയായിരിക്കില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വരുമ്പോൾ നേരത്തെ കഴിഞ്ഞ ദിവസം അക്ഷയ് പറഞ്ഞ പോലെ അദ്ദേഹം ഒറ്റയ്ക്കായിട്ട് കളിക്കുന്ന ആ ടീമും ഒരു മൊത്തം ഒരു സെറ്റായ രീതിയിൽ കളിക്കുന്നത് പലപ്പോഴും കാണാറില്ല.
0: എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എക്കാലത്തെ മികച്ച ഫോമിലാണ്, അദ്ദേഹത്തിന്റെ 4 വർഷത്തെ പരിശ്രമത്തിന്റെ ഇതായിട്ടാണ് ഇന്ന് അദ്ദേഹം കളത്തിലിറങ്ങാനായിട്ട് പോകുന്നത്. അദ്ദേഹം ഒരുപാട് മോട്ടീവ്സ് ഉണ്ടായിരിക്കാം, അപ്പൊ അതൊക്കെ ഇന്ന് നമുക്ക് കാണാം എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ.
1: എന്തായാലും ഇന്ന് എല്ലാ വാർത്താ പേജുകളും എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു വാർത്ത മാത്രമാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും നമ്മുടെ വാർത്തയുടെ പ്രസ് ക്ലബിന്റെ ഏറ്റവും അധികം സമയം നമ്മൾ കാൽപന്ത് കളിക്ക് എടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് മെസ്സിയുടെ മാജിക്കും മെസ്സി ഹാട്രിക്കും മെസ്സിയുടെ നേട്ടവും അർജന്റീനയുടെ ജയവും അൾജീരിയയുടെ ലൂക്കാ സിദാനെതിരെ നേടിയ ആ ഗോളുകളും സിനദിൻ സിദാനെ ഗാലറിയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മകനെതിരെ മെസ്സി നേടുന്ന ഓരോ ഗോളുകളും ലോകം ആഘോഷിക്കുന്നത് അതുകൊണ്ടായിരിക്കും. എന്തായാലും അൾജീരിയയുടെ ഗോളി അത്ര മികച്ച ഗോളി ആയിരുന്നില്ല എന്ന് കൂടി തെളിയിക്കുന്നതാണ്. കാരണം തടുക്കാമായിരുന്ന ചില അവസരങ്ങളൊക്കെ ഒരു മികവില്ലാതെ ഗോളിയുടെ കൈകളിലൂടെ ചോർന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മികച്ച ഗോളിയാകാൻ ഇനിയും ലൂക്കയ്ക്ക് ഒരുപാട് കാലം കാത്തിരിക്കും.
0: തീർച്ചയായിട്ടും. എന്താണല്ലോ ഫുട്ബോൾ ലോകത്തുനിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ്. നമുക്കിനി മറ്റ് വാർത്തകളോട് നോക്കാനുള്ള സമയമാണ്. എന്താണ് ബാക്കിയുള്ള വാർത്തകൾ? പശ്ചിമേഷ്യയിലെ സംഘർഷം,
1: കപ്പലുകൾ നീങ്ങി തുടങ്ങുന്നു എന്ന് പറയുന്ന സന്തോഷ വാർത്ത. യുദ്ധം കഴിഞ്ഞാലും വിലക്കയറ്റം കുറച്ച് കാലം തുടരും, എണ്ണ വിപണിയൊക്കെ ശരിയാകാൻ സമയമെടുക്കും. ഈ കപ്പലുകളുടെ നീക്കം, കാരണം മൈനുകളൊക്കെ പാകിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നീക്കം ചെയ്തിട്ട് വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ അപകടങ്ങളില്ലാതെ ആക്രമണങ്ങളില്ലാതെ ഇപ്പൊ കരാറുകളിലൊക്കെ ഒരു പിന്നെ വ്യക്തത കുറേശ്ശെ വന്നിരിക്കുന്നു. മറ്റന്നാൾ അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള കരാർ ഒപ്പിടും. എന്തായാലും പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇതുവരെ കേട്ടതുപോലെ ട്രംപ് പറഞ്ഞ പോലെ അല്ല, കുറച്ചുകൂടെ നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലേക്ക് യുദ്ധം കഴിഞ്ഞ് പശ്ചിമേഷ്യ സമാധാനമായിട്ട് നമ്മുടെ ബിസിനസ്സും മാറിക്കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ സംഭവങ്ങളും വീണ്ടും നല്ല രീതിയിലേക്ക് വരാനും ലോകത്തിന് നല്ല ഉണർവ് വരാനും എണ്ണയുടെ വില കുറച്ച് കുറയാനും സ്വർണ്ണ വിപണി ഊർജ്ജമായിട്ട് പോകാനും ഒക്കെയുള്ള നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുന്നത് നല്ല വാർത്തകളിലൂടെയാണ്, നല്ല വിജയത്തിലൂടെ വരുന്നു. കപ്പലുകൾ നീങ്ങുന്ന വാർത്ത വരുന്നു, യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ എവിടെയും ഇല്ല. നമ്മുടെ യുഎയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ചിട്ടുണ്ട് മേഖലയിലെ സമാധാന കാര്യങ്ങൾക്ക് നല്ലത് വരുത്തിയതിന്. അതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. G7 ഉച്ചകോടി നടക്കുകയാണ്. അപ്പോൾ ലോകത്തിലെ എല്ലാ നേതാക്കളും ഒരു കുടക്കീഴിൽ അവിടെയുണ്ട്, ഫ്രാൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ശുഭകാര്യങ്ങൾ കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിൽ പാചകവാതകത്തിന്റെ വില കുറയും എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ പെട്രോളിന്റെ വില ഉടനെ തന്നെ എന്നുള്ളൊരു നിർണ്ണയിക്കാനായിട്ടില്ല, പക്ഷേ ഗ്യാസിന്റെ വില ഉടനെ തന്നെ കുറയുന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. മറ്റൊരു വാർത്ത, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ചോദ്യ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പരാതി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഈ വർഷം ചോദ്യ പേപ്പറിന്റെ സീസൺ ആണ്,
1: ഒരു പിടിപ്പ് കേടില്ലാത്തൊരു സംഭവമായിട്ട് മാറുന്നുണ്ട്. ഇപ്പം നേരത്തെ കോൺഗ്രസ് ജനതാ പാർട്ടിയുടെ നേതാവ് അഭിജിത് ദീപ്കെ ഒക്കെ പറയുന്നുണ്ടല്ലോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന്. എത്ര വിദ്യാഭ്യാസ ചോർച്ചകൾ, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച, വീഴ്ചകൾ, ടെക്നിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ CBSEയുടെ കാര്യത്തിൽ എല്ലാം വന്നിട്ടും അതിനൊരു ഉത്തരം പറയാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. അതിന് പറ്റില്ലെങ്കിൽ രാജ്യം തന്നെയാണ് നമ്മളൊക്കെ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്രയും വലിയ പ്രശ്നം, ഇത്രയും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നം വന്നിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം ഇല്ല എന്നുള്ളതാണ്
0: സത്യം. എങ്ങനെ പോയി കഴിഞ്ഞാൽ നാട്ടില്, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ടെലിഗ്രാം നിരോധിക്കുന്ന രീതിയിലേക്കായിരിക്കും പോകുന്നത്. കാരണം ഇത് ടെലി�ിരാമിലാണ് കണ്ടുകിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ ഇഗ്നോ യൂണിവേഴ്സിറ്റി പറയുന്നത് ചോർന്നിട്ടില്ല എന്നുമാണ് അവരുടെ ഇതിൽ നിന്ന് വരുന്ന ഒരു വാദം എന്ന് പറയുന്നത്. എന്താണ് അറിയില്ല, ഇനിയിപ്പോ ബാക്കി അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ പോകും. എന്താണെങ്കിലും നാട്ടിൽ ഇത് ഒരു പക്ഷെ ഇപ്പോഴാണോ ഇത് കണ്ടുപിടിക്കുന്നത്, ഇപ്പോഴാണോ ഇതിനേക്ക് ഒരു നോട്ടം ചെല്ലുന്നത് നമുക്ക് അറിയത്തില്ല. ഇനി നേരത്തെ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടത്.
1: തീർച്ചയായിട്ടും കാലാകാലങ്ങളായിട്ട് ചോർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചോദ്യ പേപ്പർ ചോർച്ചയുണ്ടായിട്ട് എവിടെ നിന്നെങ്കിലും ഒന്ന് വന്നു. പിന്നെ സാങ്കേതിക വിദ്യ കൂടിയതും ചിലപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഇടയാക്കിയിട്ടുണ്ടാവുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചില കാര്യങ്ങൾക്ക് അതുപോലെ ടെലഗ്രാമിനൊക്കെ June 22 വരെ ഇന്ത്യയിലെ നിരോധനമാണ്. അത് പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ നീക്കിയിട്ട് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇത് തടയാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്ത് മാർഗങ്ങൾ സ്വീകരിച്ചു എന്ന് നമ്മളോടൊക്കെ പറയേണ്ട ഒരു ബാധ്യത കൂടി വിദ്യാഭ്യാസ മന്ത്രാലയത്തിനുണ്ട്.
0: തീർച്ചയായിട്ടും നമ്മുടെ മാസപ്പടി കേസിൽ ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുകയാണ്.
1: അതെ, എക്സാലോജിക്കൽ CMRL കേസിൽ ഇന്ന് പിന്നെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇന്ന് ED ചോദ്യം ചെയ്യും. കാരണം ലഭിച്ച 2,78,00,000 രൂപ എന്താണ് സംഭവിച്ചത്, അത് എന്തിനാണ് ചെലവഴിച്ചത്, എങ്ങനെയാണ് വന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇന്ന് വീണ തൈക്കണ്ടി വീണ ടി ഇന്ന് ED ചോദ്യങ്ങൾക്ക് മറുപടി പറയും. കഴിഞ്ഞ ദിവസം CMRL MD ഉണ്ട് ശശിധരൻ കർത്ത, അദ്ദേഹത്തിനും ഭാര്യയും മകനെയൊക്കെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നടക്കുന്ന ഈ ചോദ്യം ചെയ്യൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക ഇടപാടുകൾ അഴിമതികളൊക്കെ പിന്നെ അന്വേഷിക്കുന്ന ഏജൻസി ആണെങ്കിൽ കൂടി കേരള രാഷ്ട്രീയത്തിൽ ഇതിന് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവിടെ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത് ഒരു സാധാരണ സ്ത്രീയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാനം.
0: തീർച്ചയായിട്ടും മറ്റൊരു തലക്കെട്ട് ഞാൻ ഇങ്ങനെ വായിച്ചത് രാവിലെ വന്നവരെ ഭരിച്ചത് 10 വർഷം പിണറായി വിജയനെ കുറിച്ചാണ്. നടത്തിയത് 30 വിദേശ യാത്രകൾ, താമസിച്ചതിന്റെ ചെലവ് 0 എന്നുള്ളൊരു
1: അതെങ്ങനെയാണ് വരുന്നത് അല്ലേ? ഇത്രയും യാത്രകളിലായിട്ട് 17 രാജ്യങ്ങളാണ് സന്ദർശിച്ചത്. 30 യാത്രകൾ നടത്തിയിട്ടും പൊതുഭരണ വകുപ്പ് പുറത്തുവിട്ടത് 8 യാത്രകളുടെ ചെലവ് മാത്രം. ഈ യാത്രകളിലൂടെയായിട്ട് 74,59,364 രൂപ ചെലവിട്ടെന്ന് മറുപടിയിൽ പറയുന്നു. എന്നാൽ യാത്രകളിൽ താമസത്തിനായി ചെലവഴിച്ച തുക 0 എന്നതാണ് വിചിത്രമായിട്ടുള്ള മറുപടി വന്നിരിക്കുന്നത്. തുക കൊടുത്തിട്ടുണ്ട് 74 ലക്ഷത്തിന് മുകളിൽ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ യാത്രകളിൽ താമസത്തിനായിട്ട് ചെലവഴിച്ച തുക 0 എന്ന് വന്നതെന്നാണ് ചോദ്യം. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം 4 യാത്രകളാണ് US നടത്തിയത്. അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. 4 സ്വകാര്യ വിദേശ യാത്രകളും പിണറായി നടത്തി. ഇതിൽ 2018 ജൂലൈയിൽ US നടത്തിയ യാത്ര സ്വകാര്യമെന്ന് സർക്കാർ രേഖയിൽ ഉണ്ടെങ്കിലും 382,807 യാത്രാക്കൂലി അനുവദിച്ചെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് കേട്ടിട്ടും ഞെട്ടണ്ട, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് ചില അവകാശങ്ങളും പ്രിവിലേജുകളൊക്കെ ഉണ്ട്. അത് ഉമ്മൻചാണ്ടി ആയിക്കഴിഞ്ഞാലും KK Nagar ആണെങ്കിലും അവരുടെ യാത്രയ്ക്ക് അവരുടെ ചികിത്സയ്ക്ക് അത് ആ പ്രിവിലേജും അവർക്ക് നൽകുന്ന സേവനവുമാണ്. അതിനെ നമ്മൾ കാരണം നമ്മളെ പിന്നെ സേവിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് പിന്നെ സേവനം നടത്തുന്ന വ്യക്തികളാണ്. അവർക്ക് അവരുടെ ആരോഗ്യ കാരണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും നിക്ഷേപം കൊണ്ടുവരാനൊക്കെ അവർക്ക് പോകാം. അതിന്റെ യാത്രാ ചെലവൊക്കെ സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ്. പക്ഷെ ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് 0 എന്ന് വന്നത് എന്ന് എന്തായാലും വരുന്ന അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ അന്വേഷിക്കായിരിക്കും നമുക്ക് കരുതാം.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഗണേഷ് കുമാർ ഇരിക്കുന്ന സമയത്ത് കുറേയധികം പരിഷ്കരണങ്ങൾ നമ്മുടെ ഡ്രൈവിംഗിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ച് എച്ച് ടെസ്റ്റിൽ ഇപ്പൊ കുറച്ച് എന്താ പറയുന്ന ഒരു റിലാക്സേഷൻ കൊടുക്കാൻ പോകുന്ന MVD എന്നുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ട്.
1: റിലാക്സേഷൻ കൊടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം നമ്മുടെ റോഡുകളിൽ അത്ര മോശമായിട്ടാണ് ആളുകൾ പെരുമാറുന്നത്. എങ്ങനെയെങ്കിലും ലൈസൻസ് തരപ്പെടുത്തുക, അതും എടുത്തിട്ട് വണ്ടി വാഹനങ്ങളുമായിട്ട് ചെറുപ്പക്കാർ റോഡിലേക്ക് ഇറങ്ങുക, അപകടങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ദയവേത് MVD എന്താണ് ഇവിടെ നമ്മളെന്താ UAE ദുബായിലും RTA ടെസ്റ്റുകൾക്കെതിരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയാറുണ്ട്? എന്തിനാണ് അവർ ഇത്ര കർശനമായിട്ട് നടത്തുന്നത്? എന്തിനാണ് വീണ്ടും വീണ്ടും നമ്മൾ തോറ്റുകൊണ്ടേയിരിക്കുന്നത് ചെറിയ പിഴവിന്? അത്ര ചെറിയ പിഴവ് പോലും റോഡിൽ ഒരു ജീവൻ എടുക്കുമെന്നത് സത്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് ഈ കയ്യടി നേടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. ചില കാര്യങ്ങൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സമയത്ത് ശരി കുട്ടികൾക്കൊക്കെ പോട്ടെ, നമുക്ക് കുറച്ച് റിലാക്സേഷൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? അത് നടക്കുമോ? അങ്ങനെ ചെയ്യരുത്. ചില ടെക്നിക്കൽ പരീക്ഷകളിൽ നമുക്ക് കുറച്ച് ഗ്രേസ് മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇപ്പൊ എന്താ നമ്മുടെ ഡോക്ടർമാരാവുന്നവർ അവർക്ക് ചില ഇളവുകൾ കൊടുക്കുന്നു, നിങ്ങൾ സർജറി ഒന്നും ഇത് ചെയ്യാണ്ട് നിങ്ങൾക്ക് പാസ്സാകാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അല്ലേ? കാരണം ഇത് ജീവൻ വെച്ചിട്ടുള്ള കളിയാണ്. ചില മേഖലകളിൽ സ്ട്രിക്ട് ആയിട്ടുള്ള റൂൾ കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഗതാഗത മന്ത്രി സി പി ജോണും പിന്തുടരുന്നതായിരിക്കും നല്ലത്. അത് വേണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റിക്കളയരുത്. ഇപ്പൊ പല തീരുമാനങ്ങളും അങ്ങനെ മാറ്റി മാറ്റി മാറ്റി വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പറഞ്ഞത് എന്താണോ ഇടത് സർക്കാർ തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ അതിനൊരു തുടർച്ചയുണ്ടാവും. എം വി ഡി നടപ്പാക്കുന്ന പല കാര്യങ്ങളും നല്ലത് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം റോഡിൽ ഏറ്റവും ആവശ്യം സുരക്ഷയാണ്, മറ്റൊന്നുമല്ല.
0: ഇതെനിക്കൊന്ന് പുറകിലേക്ക് നമുക്ക് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നേരത്തെ ക്യാമറ നോക്കിയിട്ടുള്ള ഒരു റിവേഴ്സ് സിസ്റ്റത്തെ
1: ചെറുതൊക്കെ മാറ്റിക്കൊടുക്കാം. പക്ഷെ ഗൗരവമായിട്ട് ഒരു
0: രീതിയിലാണ് ഇവരിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾക്കാണ് ഇപ്പൊ ഒരു റിലാക്സേഷൻ കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. സി ഇപ്പൊ ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ പോലും നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്ത് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഇപ്പൊ ലൈസൻസ് എടുത്തവർ പുതുക്കുന്നവരുണ്ട്. ഇതിൽ ഫൈൻ എന്നുള്ളൊരു എമൗണ്ട് അത് സർക്കാർ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫൈൻ എമൗണ്ട് കൊണ്ടുവരണം. അല്ല, അത് മാത്രമല്ല, അത് നമുക്ക് വാഹനത്തിന്റെ റിന്യൂവൽ എന്നുള്ള ഒരു വിഭാഗം, അതിപ്പം പുകയെടുക്കാൻ പോകുന്നതാണെങ്കിൽ പോലും നമുക്കറിയാം 6 മാസം കൂടുമ്പോൾ ഒരു വർഷം പുകയെടുക്കാൻ പറ്റത്തില്ല, ഫൈൻ ഉണ്ടെങ്കിൽ പുകയെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കൂടി, ഇവിടെ എല്ലാ വർഷവും റിന്യൂവൽ ഉണ്ട്, അത് വേണ്ട. നമ്മളിപ്പം നാട്ടിൽ നമുക്ക് 15 വർഷം കിട്ടുന്ന ഒരു ടാക്സ് അടച്ചിട്ടുള്ള റിന്യൂവൽ കിട്ടുന്ന റിലാക്സേഷൻ ആണ്. എന്നാൽ പുകയെടുക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് അതിന് ഫൈൻ ഉണ്ടെങ്കിൽ പുകയെടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നാൽ അതായിരിക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണി എന്ന് പറയുന്നത്.
1: ശരിക്കും അതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ഈ ഫൈൻ ഏർപ്പെടുത്തുമ്പോഴാണല്ലോ നമ്മൾ പേടിക്കുന്നത്, കാരണം നമ്മുടെ പോക്കറ്റ് കാലിയാവുമ്പോൾ കേസ് കീറുന്ന സമയത്ത് നമ്മളൊന്നും കുറച്ചുകൂടെ ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും ഐ പി എസ് തലപ്പത്ത് വീണ്ടും മാറ്റം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുട്ട വിമലാദിത്യ ഉത്തരമേഖല ഐ ജി ആയിട്ട് മാറുമെന്ന് പറയുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. കുറേ മാറ്റങ്ങൾ വരിക, അതെപ്പോഴും പുതിയ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ പഴയ ആൾക്കാരെയൊക്കെ മാറ്റി പുതിയ ആൾക്കാരെ അവർക്ക് കൂടി താല്പര്യമുള്ള രീതിയിലേക്ക് അത് രാഷ്ട്രീയമായിട്ട് നടക്കുന്നതാണ്. അതിന് വി ഡി സതീശൻ സർക്കാരിനൊന്നും കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയാണ് ഈ വിമലാദിത്യ. എസ് സതീഷ് ബിനോ ആണ് ആഭ്യന്തര സുരക്ഷാ വിഭാഗം ഐ ജി. ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഇത് നടക്കുന്നതിനിടയിൽ ഒരു ഗുണ്ട നേതാവ് അവിടെ പോയിട്ട് റീൽസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തേക്കുന്നത് അത് വലിയ വിവാദമായിട്ടുണ്ട്. ഇപ്പൊ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആഭ്യന്തര വകുപ്പ്.
0: കഴിഞ്ഞ ദിവസമൊക്കെ നാട്ടില് ചെറിയ പിള്ളേർ, അതായത് ഒരു 20-25 വയസ്സുള്ള ആളുകളൊക്കെ തന്നെ നാട്ടുകാരോട് മെക്കിട്ട് കയറുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ വരുന്നത് നമുക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ നാടൊക്കെ ഇങ്ങനെയായി പോയി. പിന്നെ നാട്ടിൽ ഇപ്പൊ തൂഫാൻ തുടങ്ങിക്കഴിഞ്ഞ് പലരും ഇന്ന സ്ഥലങ്ങളിൽ ഇന്നതുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്, സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഈ പല കാര്യങ്ങളും ഗവൺമെന്റ് കൊണ്ടുവന്നേക്കുന്ന പ്രൊജക്ട് തീരാതെ പോയ പ്രൊജക്ടുകൾ അത് അടച്ചു കിടക്കും. പിന്നെ അത് ഇതുപോലെ സമൂഹ രീതിയിലുള്ള പല മാന്യമല്ലാത്ത രീതിയിലുള്ള പല പരിപാടികളിലേക്കും പോകും. അപ്പൊ ഇത്തരത്തിലുള്ള അത് സർക്കാരിന്റെ കയ്യിൽ വരുന്ന വീഴ്ചയാണ്. അങ്ങനെ വരുന്നെങ്കിൽ അവർ മതില് കെട്ടി അത് ലോക്ക് ചെയ്തിടണം. അത് നാട്ടുകാർക്ക് കയറാനുള്ള ഒരു പുരയിടം അല്ല അത്. അപ്പൊ അങ്ങനത്തെ രീതിയിലും എല്ലാം ഇത് മാറ്റം വരുത്തണം.
1: ശരിക്കും ഈ തൂഫാൻ ഉണ്ടല്ലോ, വേറെ ഒന്നിനും നിങ്ങൾ പിന്നെ തുടർച്ചയില്ലെങ്കിൽ തൂഫാന് തുടർച്ച ഉണ്ടാകണം. കാരണം നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ആ വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ ചെറിയ പിള്ളേരാണ് ഇങ്ങനെയൊക്കെ അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തര വകുപ്പും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയൊക്കെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനെ തുറങ്ങ വയ്ക്കുന്ന ഒന്ന് നമ്മുടെ രാഷ്ട്രീയം കാണരുത്. ഇതിൽ മയക്കുമരുന്നിനെതിരെയും ഇതുപോലുള്ള വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നതിനെതിരെയും നമ്മൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ അതിൽ കൊണ്ടുവരാൻ പാടില്ല. അത് സമൂഹത്തിന്റെ നന്മയ്ക്കാണ് ഓരോ സർക്കാരുകളും കൊണ്ടുവരുന്നത്. ഈ സർക്കാരിന് ഏറ്റവും അധികം കൈയടിക്കേണ്ട ഏറ്റവും നല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാനാണ്.
0: സ്ത്രീകൾക്ക്
1: സൗജന്യ യാത്ര അവിടെ കൊടുത്തിട്ടില്ലേ? അത് അത് സർക്കാരിന് വലിയ നഷ്ടം ഉണ്ടാക്കുന്നല്ലേ പറഞ്ഞു. ഇവിടുന്ന് എടുത്ത് അത് ഫില്ല് ചെയ്ത് കിടക്കാൻ, കാരണം സ്ത്രീകളെ യാത്ര ചെയ്യട്ടെ, സൗജന്യമായിട്ട് യാത്ര ചെയ്യട്ടെ, എല്ലാവരും സൗജന്യമായിട്ട് യാത്ര ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറട്ടെ.
0: അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടല്ലോ കേരളം മൊത്തം വീഡിയോ സതീശനെ
1: കൈയടിക്കും.
0: നാട്ടിൽ ഇത് നമ്മുടെ ഓപ്പറേഷൻ കുബേര ഏത് സർക്കാരിന്റെ കാലത്തായിരുന്നു?
1: ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓപ്പറേഷൻ കുബേര എനിക്ക് തോന്നുന്നു. അതോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനാണ് ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ.
0: എന്തായാലും 10 വർഷം കോടിയേരിയുടെ സമയത്ത്
1: ആയിരിക്കാൻ സാധ്യതയുണ്ട്.
0: ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വന്ന് നമ്മൾക്കറിയാം, ഒരു ഷോർട്ട് ടേമിൽ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കാണത്തില്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു ക്ലീൻ സിറ്റി അല്ലെങ്കിൽ ക്ലീൻ നഗരമായിട്ട് ഒരു പക്ഷെ നമുക്ക് കേരളത്തിനെ
1: ഓപ്പറേഷൻ കുബേര വന്നതും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്താണ്. 2014 കേരള പോലീസ് ഇല്ല, അത് തുടർന്നു വന്നു. അതാണ് നല്ല കാര്യം. അതിന്റെ 2014 കഴിഞ്ഞപ്പോഴത്തേനും 16 പിണറായി വിജയൻ സർക്കാർ വന്നു. അപ്പൊ അത് ആ ഓപ്പറേഷൻ കുബേര ഇങ്ങനെ തുടർന്ന് തുടർന്ന് വന്നു. എനിക്കൊന്ന് ഈ ഓപ്പറേഷൻ തൂഫാനും ഇത് കഴിഞ്ഞ് അടുത്തത് ഇടത് സർക്കാരുമാണ് വരുന്നതെങ്കിൽ അവരും അത് കണ്ടിന്യൂ ചെയ്യണം. ഇതിലൊന്നും ഒരിക്കലും രാഷ്ട്രീയോ സർക്കാർ മാറിയോ ഒരിക്കലും കാണരുത്. അപ്പോൾ രമേശ് ചെന്നിത്തലയാണ് അത് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ കുബേര ഒരു ഹൈ പ്രൊഫൈൽ സ്റ്റേറ്റ് വൈഡ് പോലീസ് ക്രാക്ക് ഡൗൺ പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ഇനീഷ്യേറ്റഡ് ഇൻ കേരള ഇന്ത്യ ടു കോംബാറ്റ് ഇല്ലീഗൽ ബ്ലേഡ് സ്ട്രീറ്റ് മാഫിയക്കെതിരെ. നമുക്കറിയാം അവർ അവരുടെ ഉപദ്രവം കാരണം ജീവൻ നഷ്ടമായ ആത്മഹത്യ ചെയ്ത ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അതിനെതിരെ ശക്തമായിട്ടുള്ള ഒന്നായിരുന്നു ഓപ്പറേഷൻ കുബേര. നല്ല പേരല്ലേ
0: ഓപ്പറേഷൻ കുബേര. അങ്ങനെ ഒരു സംഭവം വന്നേ പിന്നെ നമ്മുടെ നാട്ടിൽ ഈ പലിശക്ക് കൊടുക്കുന്ന കള്ളപ്പലിശക്ക് കൊടുക്കുന്നവരൊക്കെ തന്നെ നിർത്തിപ്പോയിട്ടുണ്ട്. പേടിച്ച്
1: അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു പൈസക്ക് വായ്പ വാങ്ങിയിട്ടുണ്ടാവും, അതിന്റെ മേലെ കയറി കയറി ബ്ലേഡ് മാഫിയ എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ഇത് ഇത് വീട്ടിലേക്ക് വരും, ഗുണ്ടാപ്പട വരും, മക്കളുടെയും ആരെ അങ്ങവർക്ക് പിന്നെ മനസാക്ഷി മനുഷ്യത്വം ഒന്നുമില്ല. അപ്പൊ അവർ പറഞ്ഞു പൈസ ചോദിക്കുന്ന സമയത്ത് ഇതില്ലല്ലോ എന്ന്. പക്ഷെ എന്ന് വെച്ചിട്ട് ബ്ലേഡ് പലിശയല്ലേ ഈടാക്കുന്നത്, ആ പേര് തന്നെ അതുകൊണ്ടല്ലേ, ബ്ലേഡ് മുറിച്ചെടുക്കുന്നത് പോലത്തെ പലിശയല്ലേ നിങ്ങൾ ഈടാക്കുന്നത്. മറ്റൊരു വാർത്ത എന്താണെന്നറിയോ അക്ഷയ്, കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ നമ്മുടെ വടകര ഇലക്ഷന്റെ സമയത്തൊക്കെ ഉണ്ടായ വലിയ പ്രശ്നമാണ്. അതിലെ ജിതിൻ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് 200 പേർക്ക് പങ്കുവച്ചവരും പ്രതിയാകും. ഇതിൽ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് DYFI നേതാവ് ജിതിൻ പിന്നെ അറസ്റ്റിലായത്. ഒറ്റയ്ക്ക് വാട്സാപ്പ് വഴി ഫോർവേഡ് ചെയ്തത് 200 പേർക്കാണ്. എല്ലാവരും പ്രതിയാകും. നിർമ്മിച്ചത് പക്ഷെ ആരെന്ന് ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല. ആരുടെയെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതെന്തായാലും PD സതീശൻ സർക്കാർ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല സർക്കാർ വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കും. കാരണം അവരുടെ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ അവരുടെ ഏറ്റവും യുവ നേതാവ് ഷാഫി പറമ്പലിനെതിരായിട്ട് പ്രചരിച്ച ഒരു സ്ക്രീൻഷോട്ടായിരുന്നു ഇത്. ഇതിന്മേൽ ഇതിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്തുന്ന രീതിയിലേക്ക് പോകട്ടെ. അത് DYFI ചെയ്തതെങ്കിൽ, SFI ചെയ്തെങ്കിൽ, ഒരു CPM ആണ് അതിലെ പ്രതിയെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യണം. അതല്ല മറ്റു രീതിയിലേക്ക് അത് പോകുന്നുണ്ടെങ്കിലും അന്വേഷണം അവിടെ വെച്ച് നിൽക്കരുത്. അന്വേഷണം അതിന്റെ രീതിയിലേക്ക് പോയിട്ട് ആരാണ് പ്രതി അവരെ കണ്ടെത്തിയിട്ട് ഇതേ പറഞ്ഞ പോലെ ഈ ഓപ്പറേഷൻ കുബേരയായാലും ഓപ്പറേഷൻ തൂഫാനായാലും ഇതുപോലെ കാഫിർ സ്ക്രീൻഷോട്ടിലൊക്കെ അന്വേഷണം വഴിമുട്ടി വഴിമുട്ടി നിൽക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാറ്റിനും റിസൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈയടിക്കും.
0: തീർച്ചയായിട്ടും അത് എന്താണെങ്കിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ ഈ ഭരണം കയറിയിട്ടുള്ള ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം വളരെ നല്ല രീതിയിലാണ് ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്നുള്ള രീതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഒരു പുതിയ ഫയർ എഞ്ചിൻ വന്നിട്ടുണ്ട്. 12 കോടിയാണ് ഈ ഫയർ എഞ്ചിന്റെ വില എന്ന് പറയുന്നത്. ഇതിന്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാണ് ഒരു വിമാനം തീ പിടിച്ചു കഴിഞ്ഞാൽ, ക്രാഷ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, വിമാനം തുളച്ച് വെള്ളമകത്ത് കയറും. അത്രയ്ക്ക് പവറുള്ള, ഇവൻ നമ്മൾ വെളിനാട്ടിലൊക്കെ കാണുന്ന പോലത്തെ രീതിയിലുള്ള ഫയർ എഞ്ചിൻ തന്നെ. നമ്മുടെ നാട്ടിലെ മറ്റേ നോർമലി കാണുന്ന ഒരു ബോക്സ് ടൈപ്പ് അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള. എനിക്ക് നല്ലൊരു
1: കാര്യം, കാഷ്വാലിറ്റിയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പറ്റും. കാരണം ഒരു ഫ്ലൈറ്റ് കത്തി അമരുമ്പോഴാണല്ലേ കൂടുതൽ ഇതാവുന്നത്. അത് പെട്ടെന്ന് അത് തുളച്ച് കയറി വെള്ളം അതിലേക്ക് എത്തുന്ന രീതിയിൽ.
0: തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വാർത്ത ഞാൻ രാവിലെ കണ്ടു കേട്ടോ.
1: എന്തായാലും നല്ല വാർത്തകൾ കൂടി നമുക്ക് രാവിലെ പറയണല്ലോ. നമ്മുടെ നാട്ടിൽ കുറെ പിന്നെ പനി പലവിധം വ്യാധികളുണ്ട്. കേരളം രോഗക്കിടക്കയിൽ എന്നാണ് പറയുന്നത്. ഷിഗല്ല 70 പേർക്കാണ് ബാധിച്ചിരിക്കുന്നത്. അതിൽ മരണമൊക്കെ സംഭവിച്ചിരിക്കുന്നു. നീപ്പ ബാധിച്ച ആളുടെ ആരോഗ്യസ്ഥിതി അതുപോലെ തുടരുന്നു എന്നാണ് വാർത്തകളിലൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് പോകുന്നവർ ഇപ്പോൾ 4 July തൊട്ടിട്ട് എല്ലാവരും നാട്ടിലേക്ക് പോവുകയാണ്. കാരണം വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ്. ആവശ്യമുള്ള വാക്സിനേഷനൊക്കെ എടുത്ത് പനി പ്രതിരോധമൊക്കെ നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് നാട്ടിലേക്ക് പോകാനെന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് കേട്ടോ.
0: ഈ എൽനിനോയുടെ ഇമ്പാക്ട് നമ്മുടെ UAE ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട്. കാരണം ഈ വട്ടത്തെ സമ്മർ യൂഷ്വൽ സമ്മറിനെക്കാട്ടിൽ മേലെയാണ് എന്നുള്ളൊരു കാര്യം. അത് എൽനിനോ ഇമ്പാക്ട് ആണെന്ന് തന്നെയാണ് പറയുന്നത്. ഈ എൽനിനോ കഴിഞ്ഞ ഓട്ടം തുടങ്ങിയതാണ്. മഴ എല്ലിനോ വന്നു, ഇപ്പൊ തണുപ്പും എല്ലിനോ
1: കൊണ്ടുവരുന്നു,
0: വരൾച്ച കൊണ്ടുവരുന്നു, നാട്ടിൽ മഴക്കുറവ് കാരണം എല്ലിനോ കൊണ്ടുവരുന്നു. ആരാണ് എല്ലിനോ
1: അല്ലേ? ഞങ്ങൾക്ക് മനസ്സിലാകുന്നേ ഇല്ല എന്ന് പറയുന്ന രീതിയിലാണ് എല്ലിനോ വന്നിരിക്കുന്നത്. കൂടുതലും ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കാതെ പോയി തന്നാ വലിയ ഉപകാരമായിരുന്നു അല്ലേ. ആധാർ തിരിച്ചറിയൽ രേഖ മാത്രം പ്രതികരണം തേടി സുപ്രീം കോടതി. ഒരു കാലത്ത് എന്തൊക്കെയായിരുന്നു ആധാർ എടുത്തില്ലെങ്കിൽ, ആധാറാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരം എന്ന് വരെ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ സുപ്രീം കോടതി പറയുന്നത് പൗരത്വം, താമസ സ്ഥലം, വിലാസം, ജനന തീയതി എന്നിവയ്ക്ക് തെളിവായി നൽകി ആധാർ കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ച് സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതികരണം തേടി. അഭിഭാഷകൻ അശ്വിനി കുമാർ ഉപാധ്യായ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നോട്ടീസ് അയച്ചത്. സുപ്രീം കോടതിയുടെ ചോദ്യം ഇതാണ്, തിരിച്ചറിയൽ രേഖയായി മാത്രം ആധാർ ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നിർദ്ദേശം നൽകണമെന്നാണ് ഹർജിയിൽ ആവശ്യം. പുതിയ വോട്ടർ രജിസ്ട്രേഷനുള്ള അപേക്ഷ ഫോമിൽ ജനനത്തീയതിയുടെയും താമസ സ്ഥലത്തിന്റെയും തെളിവായി ആധാർ ഉപയോഗിക്കുന്നതിനെതിരെ നിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാണ് ആവശ്യം. അപ്പൊ ഇതെങ്ങനെയാണ്, ആധാർ ഒരു തിരിച്ചറിയൽ രേഖ മാത്രമല്ലേ, അതിനപ്പുറത്തേക്ക് ആധാറിന് വലിയ സ്ഥിരതയുണ്ടോ, ആധാർ വലിയൊരു ഡോക്യുമെന്റ് ആണോ എന്നാണ് സുപ്രീം കോടതി എല്ലാ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളോടും ചോദിക്കുന്നത്. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറയണം എന്നിട്ട് ഒരു സമയം കൊടുത്തേക്കണം. കുറെ സമയം എടുക്കരുത്, പെട്ടെന്ന് റിപ്പോർട്ട് നൽകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്.
0: സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആധാർ, ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഈ ആധാർ വരുന്നത്. അപ്പൊ ഈ ആ കാലത്ത് നമുക്ക് നമ്മളൊരു യു എന്നില് ഇന്ത്യ സത്യം പറഞ്ഞാൽ വായ അടച്ചിട്ടുണ്ട്. കാരണം ചൈന ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണ് അംഗസംഖ്യ എന്ന്. നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് ഒരു തെളിവില്ല, നിങ്ങൾ പറയുന്ന ഇത്ര കോടിയാണ്, പക്ഷെ നിങ്ങൾക്കൊരു ഡേറ്റ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു സത്യത്തിൽ ഇന്ത്യക്ക് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ടോ, അല്ല ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും വേണം. പക്ഷെ എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാൽ ഞാൻ അന്നേരം വിചാരിച്ചു ഓക്കെ, നമ്മളൊക്കെ കുറച്ചുകൂടി ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആധാർ വരും, എല്ലാവർക്കും ഒരു ഐ ഡി കാർഡ് എന്നുള്ള രീതി. അത് ഇന്നും അത് ഒരിടത്ത് പോലും അത് ശരിയായിട്ട്
1: ദുരുപയോഗം ചെയ്യപ്പെടുന്നു. അതിനെങ്ങനെയാണ് ഏജൻസികൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ എല്ലാം ഇപ്പൊ സുപ്രീം കോടതിക്ക് വരെ ശരിക്കും സങ്കടമാണ്.
0: അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, എവിടൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും മുത്തച്ഛനും എല്ലാവരും ഓരോ സെന്ററിൽ പോയി നിന്ന് നമ്മുടെ സമയം കളഞ്ഞ് എടുത്തേക്കുന്ന ഒരു കാർഡാണ്. അതിനെ വേറെ രീതി, ഇനിയിപ്പോ അത് കുറെ കഴിഞ്ഞിട്ട് വേണ്ടെന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ അല്ല, ആധാർ പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതാവും, എല്ലാറ്റിനും വേണം. എന്നിട്ട് ഇപ്പൊ പറയുന്ന അതൊരു തിരിച്ചറിയൽ രേഖ മാത്രമാണോ, അല്ലെങ്കിൽ അതിന്റെ സാധുത എന്താണ്? ഒരു പാസ്പോർട്ട് പോലെ തന്നെയാണോ ആധാർ? ഈ പറഞ്ഞ പോലെ UID എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടേക്കുള്ള എമിറേറ്റ്സ് ഐഡി പോലെ നമുക്ക് ഒറ്റൊരു കാർഡ് ഉണ്ടായാൽ നല്ലതല്ലേ? അതിലാരും എതിർക്കുന്നില്ല, കാരണം അത് വേണം. നമ്മുടെ ബയോമെട്രിക്, നമ്മുടെ എല്ലാ രീതികളും, നമ്മൾ എവിടെയെങ്കിലും നീങ്ങുമ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്താൽ, ഒരു എയർപോർട്ടിൽ പോകുമ്പോൾ, എല്ലാ കാര്യത്തിനും, നമ്മുടെ പേഴ്സണൽ യൂസിന്, ഒരു പിന്നെ ആധാരം രജിസ്റ്റർ ചെയ്ത് എല്ലാ കാര്യത്തിനും ആ ഒരു രേഖ പോലെ ഈ ഒരുപാട് ഡോക്യുമെന്റ്സ് വേണം. അതൊക്കെ എന്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ പോലെ ഇത്ര വലിയൊരു ജനാധിപത്യ രാജ്യത്തിന് കഴിയുന്നില്ല? ഇത്രയും വർഷം കഴിഞ്ഞിട്ടും മോദി സർക്കാർ തുടർച്ചയായിട്ടുള്ള 3rd term ഭരിക്കുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുവരാം. കാരണം വേറൊന്നുമില്ലല്ലോ, ഇത്രയും കാലം ഭരിക്കുകയല്ലേ, ഒരു എതിർപ്പും ഇല്ല. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം
0: പറയട്ടെ. ഫോട്ടോ ആണ്, രാത്രി കള്ളം വന്നിട്ട് ലൈറ്റ്
1: എങ്ങനെ മനസ്സിലാക്കുന്നു ശരിക്കും. ആധാറിൽ ഫോട്ടോ എടുത്തിട്ട് കണ്ടിട്ടാണ് എല്ലാവർക്കും അവനവനോട് തന്നെ പുച്ഛം തോന്നിയതാണ് കേട്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് ആ വിമാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെട്ട വിമാനം തിരിച്ചിറക്കിയിരുന്നു. 1 മണിക്കൂറോളം വിമാനം വട്ടമിട്ട് പറന്നത് വലിയ ആശങ്ക ഉണ്ടാക്കി പരിഭ്രാന്തരായിട്ട് യാത്രക്കാരെന്ന് പറഞ്ഞൊരു വാർത്ത. സാങ്കേതിക തകരാറാണ് ഈ എയർ ഇന്ത്യ വിമാനത്തിനെ കൂടുതൽ കൂടുതലായിട്ട് എക്സ്പ്രസിന് കൂടുതൽ ഇങ്ങനെ സാങ്കേതിക തകരാറ് വരുന്നിട്ടും എന്തുകൊണ്ട് ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടിയാണ്. പരിഭ്രാന്തരായിട്ട് യാത്രക്കാരായിട്ടുള്ള മാഹി സ്വദേശിനി ഡോക്ടർ റാബിയ പറയുന്നത്, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്ന് 1 മണിക്കൂറാകുമ്പോഴാണ് സാങ്കേതിക തകരാറുണ്ടെന്ന വിവരം പുറത്തു വന്നത്. സാങ്കേതിക തകരാറ് വരുന്നിട്ടും എന്തുകൊണ്ട് ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ചോദ്യം കൂടിയാണ്. പരിഭ്രാന്തരായിട്ട് യാത്രക്കാരായിട്ടുള്ള മാഹി സ്വദേശിനി ഡോക്ടർ റാബിയ പറയുന്നത്, കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നു

0: ൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പരിഭ്രമിക്കേണ്ട, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഏറ്റവും ലോകത്തിലെ സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഫ്ലൈറ്റാണ്. ഇതിൽ ചെറിയ സാങ്കേതിക തകരാറുണ്ടായത് പരിഹരിക്കാത്തത് അധികാരികളുടെ പ്രശ്നമാണ്, നമ്മുടെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുക.
1: തീർച്ചയായിട്ടും നമ്മുടെ റാസൽ കൈമയില് കഴിഞ്ഞ ദിവസം രണ്ട് ഒരു 18 വയസ്സും 20 വയസ്സും ഉള്ളവർ സ്റ്റണ്ട് ചെയ്തേന് അതിന് റാഷ് ഡ്രൈവിംഗ് എല്ലാം ചുമത്തി വെഹിക്കിൾ വരെ ഇമ്പോണ്ട് ചെയ്തെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. നല്ല നല്ല കൂടിയ വണ്ടിയാണ് ചെയ്തത്, അതൊന്നും ഒരു നോട്ടവും ഇല്ല. പോലീസിന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടെ ഓർക്കുക. നിയമം നിയമമായിട്ട് തന്നെ പോവുക. ഇത് ഏത് നാഷണാലിറ്റി ആണെങ്കിലും അത് ബാധകമാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം.
0: ഇവിടെ അതാണ് ആ നിയമത്തിന്, ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഇമിറാത്തി ആണോ അല്ല നമ്മുടെ കേരളത്തിലുള്ള ഒരാളാണോ ഒന്നുമില്ല, നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒരേപോലെയാണ്. അലൈനിൽ നഖ്വ പർവ്വതം തുറന്ന് പുതിയ പാതയും തുരങ്കവും വരുന്നു. യാത്രാ ക്ലേശത്തിന് പരിഹാരമായിട്ട് 29 കോടി ദിർഹത്തിന്റെ വലിയ പദ്ധതിയാണ് വരുന്നത് എന്നാണ് വാർത്ത. അതുപോലെ സ്മാർട്ട് ഗതാഗത ചാലഞ്ചുമായിട്ട് ദുബായ് ആർടിഎ $12 ലക്ഷം സമ്മാനമായിട്ട് ലഭിക്കാൻ പോകുന്നതെന്ന് വാർത്ത. ദുബായിൽ അബുദാബിയിൽ വലിയൊരു മയക്കുമരുന്ന് വേട്ട നടന്നിരുന്നു. രാജ്യാന്തര സംഘത്തിലെ 23 പേരെ അറസ്റ്റ് ചെയ്യാൻ അബുദാബി പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ യു എ പ്രസിഡന്റ് വാർത്തകളും ഉൾപേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ടുണ്ട്. എങ്കിലും നമ്മൾ പ്രസ് ക്ലബ്ബ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ മണിക്കൂറിൽ ഇപ്പം മാത്രം നമ്മളെ കേൾക്കുന്നവർക്ക് മുന്നിലായിട്ട് ആ സന്തോഷ വാർത്ത ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുകയാണ്. അർജന്റീന ലോകകപ്പിൽ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. അതിൽ തന്നെ മെസ്സിയുടെ ആ ഹാട്രിക് ഉണ്ടായിരിക്കുകയാണ്. 17th minute ആ ഗോളോട് കൂടിയിട്ട് ഫുട്ബോളിന്റെ മെഷിഹ നമുക്ക് മുന്നിൽ പുതിയ ഒരു ഒരു കാൽപന്ത് കളിയുടെ സൗന്ദര്യമാണ് കാഴ്ചവെച്ചത്. അത് എത്ര പറഞ്ഞാലും മതിയാവാത്തത് കൊണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലും എല്ലാ സ്ഥലത്തും അതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മെസ്സിയെ കാണുന്നത് തന്നെ അഴകാണ്. ആ കാലിൽ ആ പന്തുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, മെസ്സി കളത്തിൽ എവിടെയെങ്കിലും ഒന്ന് നിന്നാ മതിയല്ലേ.
1: അക്ഷയുടെ നേരത്തെ പഴയ ഫോട്ടോ കാണിക്കോലമുടി ഇങ്ങനെ അദ്ദേഹം മറഡോണയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ അദ്ദേഹം കാണിക്കായിരുന്നു. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയോ വർഷമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് 4th season
0: ഏറ്റവും കൂടുതൽ ലോകകപ്പ് കളിക്കുന്ന കളിക്കാരൻ എന്നുള്ള റെക്കോർഡും കൂടി വന്നു. അതായത് ഇന്ന് കളിച്ചതോടുകൂടി 6th തമ്പുരാൻ എന്നാണ് പറയുന്നത്.
1: എന്തായാലും വർഷം അദ്ദേഹം ഈ ഫിഫയ്ക്ക് വേണ്ടി അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന രീതിയിലുമാണ് അദ്ദേഹത്തിന്റെ ആ വിജയം കാണുന്നത്. എന്തായാലും എനിക്കൊന്ന് ഇന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ രീതിയിലുള്ള ഒരു പ്രഷറിലായിരിക്കും ഇറങ്ങുന്നത്.
0: അതും അടുത്ത റെക്കോർഡാണ്, 6th ലോക കിരീടത്തിന് വേണ്ടി അല്ലെങ്കിൽ 6th ലോകകപ്പിന് കളിക്കുന്ന റെക്കോർഡ് മെസ്സിക്കൊപ്പം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റൊണാൾഡോ ഇറങ്ങുന്നത്. അങ്ങനെ ഒരു മെസ്സി മാജിക് പോലെ തന്നെ ഒരു റൊണാൾഡോ മാജിക്.
1: ഇന്ന് വൈകുന്നേരം 9 മണിക്ക് എല്ലാവരും അതെന്തായാലും ഉണ്ടാവും, എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ കളി കാണാൻ വേണ്ടിയിട്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. അപ്പൊ എന്തായാലും നാളെ രാവിലെ നമുക്ക് ഇതുപോലെ ശോകരമായിട്ടുള്ള വാർത്തകൾ വെച്ച് തുടങ്ങാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും പ്രസ് ക്ലബ്ബ് ആണ്, ഹോം 92.2 FM നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന അക്ഷയും മിനി പത്മയുമാണ് ഇത്രയും നേരം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായത്. അപ്പൊ എന്തായാലും ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി മോർണിംഗ് ആവട്ടെ ഇൻ ഹോം 92.2 FM.

0: Trending song of the hour. Traffic update.
1: Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ്. ഇന്ന റോഡിൽ ട്രാഫിക് ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് എല്ലാ റോഡിലും ട്രാഫിക് ഉണ്ടെന്ന് പറയുന്നത് തന്നെയാണ്. നിങ്ങൾ ഒരു പക്ഷെ ഇപ്പം അത് നിങ്ങളത് അതിലേക്ക് മുഴുകി ചേർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടെ ആയിരിക്കും. എനിക്കിവിടെ ഒരു അപ്ഡേറ്റ് കിട്ടിയേക്കുന്ന ജയൻ മോഹനാണ്. ജയൻ, E311 റോഡിൽ ഷാർജ റോഡ് തീരുന്നത് മുതൽ റാക്ക് റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട്, ആക്സിഡൻ്റ് ആണ് എക്സിറ്റ് 91 മുന്നെയാണ് ആക്സിഡൻ്റ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്. താങ്ക് യു സോ മച്ച് ജയ് മോഹൻ. കാരണം ഇത്തരത്തിലുള്ള പല നമുക്ക് അപ്ഡേറ്റ്സും നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ടോ കാര്യങ്ങളോ ഒക്കെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ, ഒരുപക്ഷെ എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ റോഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ നല്ലൊരു കാര്യമാണ് വേറെ ഒരു ഓൾട്ടർനേറ്റീവ് റൂട്ട് നോക്കുക. ഇന്ന് ഒരുപാട് ആക്സിഡൻസ് ഉണ്ട് കേട്ടോ. അവിടെ മാത്രമല്ല, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ നാദ ഹമർ എത്തുന്ന മുർദിഫിൻ്റെ ആ ഒരു ഭാഗത്ത് രണ്ട് ആക്സിഡൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർജയിൽ നിന്ന്, അജ്മാനിൽ നിന്ന് കയറി ഷാർജയിൽ നിന്ന് തുടങ്ങുന്നവിടെ മുതൽ നാദൽ ഹമർ എത്തുന്നവിടം വരെ നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് അല്ല, ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ. അതുപോലെ തന്നെ അല്ലിത്തേറ്റ് ഓൾഡ് റോഡിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 10 മണി കഴിയണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊന്ന് ശാന്തമാവാൻ ഊതുമേത്ത റോഡിലും രണ്ട് ആക്സിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും കഞ്ചഷൻ കാണുന്ന രീതിയിലാണ് കേട്ടോ. എമിറേറ്റ്സ് റോഡിൽ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇച്ചിരി ഇച്ചിരി സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ് എമിറേറ്റ്സ് റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അജ്മാൻ നമ്മുടെ തുമ്പെ ഹോസ്പിറ്റലിന് അതുവഴി കയറി വരുന്നു, അത് കഴിഞ്ഞ് ഷാർജയിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടെയൊക്കെ തന്നെ അല്ല ചില്ലറ ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അജ്മാൻ, അജ്മാനിലും പഴയ പോലെ അല്ലാട്ടെ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷൻ ടുവേഴ്സ് ഉമ്മൽക്കോയിൻ ഡയറക്ഷനിലും ഒക്കെ തന്നെ നമുക്ക് അവിടെയും തുടങ്ങിയിട്ടിരിക്കുന്ന കാഴ്ച കാണാനുണ്ട്. പിന്നെ അല്ലിത്തേറ്റ് ഓൾഡ് റോഡിൽ ഒരു ആക്സിഡൻറ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും എല്ലാ റോഡുകളും ഞാൻ പറഞ്ഞ പോലെ ഷെയ്ഖ് സായി റോഡ് മാത്രം ഇച്ചിരി ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. അതല്ലാതെ അൽഖേൽ റോഡ് ഉൾപ്പെടെ എല്ലാ റോഡുകളും നല്ല രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക്കിലും ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലുമാണ് ഈ ഒരു സമയത്ത് പോകുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ, ഇതുപോലെ അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ E311 ഉണ്ടെന്ന് പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നമുക്ക് ഒരു മെസ്സേജ് തരാമെന്നാണ്. നമുക്ക് പലരെയും ഹെൽപ്പ് ചെയ്യാനുണ്ട് വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം മതി കേട്ടോ.
0: ട്രാഫിക്
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
3: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
3: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പെ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. എക്സലോജി കേസ് വീണയുന്ന ഇഡിക്ക് മുന്നിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ലോകകപ്പിൽ ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ജർമ്മൻ ഗോളടി യന്ത്രം മിറാസ്ലോ ക്ലോസയുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി എത്തിയത്. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി മെസ്സി 16 ഗോൾ നേട്ടം സ്വന്തമാക്കി. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി ലിയോണൽ മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പിൽ ചരിത്രമെഴുതി അർജന്റീനൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണിത്. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരമായാണ് മെസ്സി മാറിയത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തിലെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് ആദ്യം അനുഭവിച്ചത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സെദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതു മൂലയിലേക്ക് തുളച്ച് കയറുകയായിരുന്നു. തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചതോടെ കളി ആവേശഭരിതമായിരുന്നു. മത്സരത്തിന്റെ 6-ാം മിനിറ്റിൽ തന്നെ മെസ്സി അൾജീരിയൻ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിളിച്ചു. പിന്നീട് വാർ പരിശോധനയിലും ഓഫ്സൈഡ് സ്ഥിരീകരണം. തൊട്ടു പിന്നാലെ 9-ാം മിനിറ്റിൽ പ്രത്യാക്രമണത്തിലൂടെ അൾജീരിയയുടെ ഫാരസ് ഷെബി അർജന്റീനിയൻ വലയിൽ പന്തെത്തിച്ചെങ്കിലും അതും ഓഫ്സൈഡായി മാറുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 മൂന്ന് ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകെട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് പൂട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. അലീസയുടെ അളന്നു മുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. പകരക്കാരനായി ഇറങ്ങിയ ബ്രാഡ്ലി ബെർക്കോളയിലൂടെ ഫ്രാൻസിന്റെ 2-ാം ഗോളും. ഇഞ്ചുറി ടൈമിൽ ഇബ്രാഹിം എംബായിലൂടെ സെനഗൽ ഗോൾ മടക്കിയെങ്കിലും തൊട്ടു പിന്നാലെ എംബാപ്പയുടെ 2-ാം ഗോളിലൂടെ ഫ്രാൻസ് മത്സരം സ്വന്തമാക്കി. 58 ഗോളോടെ ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടം എംബാപ്പെ സ്വന്തമാക്കി. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-3 4 ഗോളുകൾക്ക് തോൽപ്പിച്ച് നോർവേ. ലോകകപ്പിലെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. മറ്റു വാർത്തകളിലേക്ക്. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റു ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ യുഎസ് ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. മാസങ്ങളായി നീണ്ടുനിന്ന യുദ്ധത്തിനും ഇതുമൂലമുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള പ്രാരംഭ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇത്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ യുഎസ് ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യുഎഇ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യുഎഇ പ്രസിഡന്റ് ഹസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിലെ G7 ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച നടക്കുക. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. ഇന്ത്യ യുഎസ് സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരാകും. CMRLമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയും. വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടുകയായിരുന്നു വീണ. കഴിഞ്ഞ ദിവസം CMRL MD ശശിധരൻ കർത്ത, ഭാര്യ ജയ കർത്ത, ശരൺ എസ് കർത്ത എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ. ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യം. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ജാമ്യം നൽകിയത്. കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ നിൽക്കെ മുൻകൂർ ജാമ്യം അനുവദിച്ചത് കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കുമെന്ന് SIT. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഒറ്റയ്ക്ക് വാട്സ്ആപ്പ് വഴി ഫോർവേഡ് ചെയ്തത് 200 പേർക്കെന്ന് റിപ്പോർട്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ചവരും കേസിൽ പ്രതിയാകും. നിർമ്മിച്ചതാരെന്ന് കണ്ടെത്താനായില്ല. ആരുടെയെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നതായി പോലീസ്. IPS സ്ഥലത്ത് വീണ്ടും മാറ്റം. ഉത്തരമേഖല IGയായി പുട്ട വിമലാദിത്യയെ നിയമിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയാണ് അദ്ദേഹം. SSതീഷ് ബിനോ ആഭ്യന്തര സുരക്ഷാ വിഭാഗം IG. കെ കാർത്തിക്കിനെ കണ്ണൂർ റേഞ്ച് DIGയായും ടി നാരായണനെ തൃശൂർ റേഞ്ച് DIGയായും നിയമിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ വിവാദം അവസാനിക്കുന്നില്ല. കോൺഗ്രസ് സംഘടനാ പ്രസിഡന്റിനെ രാത്രി വീണ്ടും മാറ്റി. PR ശ്രീശങ്കറിനെയാണ് ഹെഡ് ഓഫീസിൽ നിന്ന് മാറ്റിയത്. ബോർഡ് നടപടിയിൽ കോൺഗ്രസിൽ അമർഷമുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ആരോപണ വിധേയരായവർക്ക് ഉന്നത പദവി നൽകിയതടക്കം ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഉയർന്ന പരാതികളിൽ കെ മുരളീധരൻ ദേവസ്വം ബോർഡിനെ അതൃപ്തി അറിയിച്ചിരുന്നു. അതൃപ്തി നിലനിൽക്കെയാണ് വീണ്ടും സ്ഥലംമാറ്റ വിവാദം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ AO നിയമന വിവാദം വഴിത്തിരിവിൽ പുനഃപരിശോധിച്ച പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണ വിധേയർക്ക് സ്ഥാനമാറ്റം. ആരോപണ വിധേയനായ ശ്യാംപ്രകാശിനെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായി നിയമിച്ചു. ശ്യാംപ്രകാശിന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലായിരുന്നു നേരത്തെ നിയമനം. വിജിലൻസ് ഓഫീസറായി നിയമിച്ച വിഷ്ണു ജെയ്സിനെ മുണ്ടക്കയം അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറായി മാറ്റി നിയമിച്ചിട്ടുണ്ട്. സെൻസസ് നടപടികളെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനസംഖ്യാ വ്യതിയാന സമിതിയുടെ ലക്ഷ്യം ശരിയല്ലെന്ന് വിമർശനം. വർഗീയ ധ്രുവീകരണത്തിനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സെൻസസ് വൈകിപ്പിച്ച് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നീക്കത്തിനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നതെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിലെ UDF അനുകൂല തരംഗം തിരിച്ചറിയാനായില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച റിവ്യൂ റിപ്പോർട്ടിൽ കുറ്റസമ്മതം. സർക്കാരിന്റെ മുൻഗണനയിൽ പാളിച്ചയുണ്ടായി. ഇതിൽ ജനങ്ങൾ എതിർവികാരമുണ്ടായി. കള്ളുഷാപ്പുകളുടെ ദൂരപരിധി കുറയ്ക്കാതെ വാറുകൾക്ക് ഇളവ് നൽകി. ക്ഷേമനിധി ബോർഡുകളുടെ കുടിശ്ശിക, ആശാസമരത്തോടുള്ള സമീപനം തുടങ്ങിയവ ജനത്തെ എതിരാക്കിയെന്നും റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ അഭിഭാഷകരുടെ വിവാദ നിയമനങ്ങളിൽ നടപടി ഘടിപ്പിക്കാൻ ലോയേഴ്സ് കോൺഗ്രസ്. മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് നേരിട്ട് പരാതി അറിയിക്കാൻ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി. വിജയുടെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിലെ ജയം റദ്ദാക്കണമെന്നാണ് ആവശ്യം. DMK സ്ഥാനാർത്ഥിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്ക് നൽകിയില്ലെന്നും കുട്ടികളെ ഉപയോഗിച്ച് പ്രചരണം നടത്തിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഈ മണിക്കൂറിലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക വാർത്തയിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡ് നേട്ടത്തിനൊപ്പം മെസ്സി എത്തി 16 ഗോളുകൾ. ലോകകപ്പിൽ ചരിത്രമെഴുതി മെസ്സി വീണ്ടും. അൾജീരിയക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. 6 ലോകകപ്പിൽ കളിക്കുന്ന ആദ്യ താരമായാണ് മെസ്സി മാറിയത്. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 8:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Idras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 56%.
5: Weather update.
4: Was brought to you by Idras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit idras.me.

0: are listening to Sand Tunes with Akshay and Vidya.
1: Good morning, once again. Welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. സമയം 8 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയി. June 17 ബുധനാഴ്ച, വെഡ്നസ്ഡേ എന്ന്. ബുധനാഴ്ച വെഡ്നസ്ഡേയിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു വീഡിയോ കാണുകയായിരുന്നു. അതായത് നമ്മുടെ ഇങ്ങനെയാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഒരു കൺസ്ട്രക്ഷൻ പണി നടക്കുന്നു, ഒരു റൗണ്ട് പൊട്ടിൻ്റെ നടുക്കിലെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു അത് ഡിമോളിഷ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തത് ഷാർജ വിൽ നോട്ട് ബി സെയിം ലൈക്ക് ബിഫോർ എന്ന് പറഞ്ഞിട്ടാണ്. ആ ഓൾഡ് ഇപ്പോൾ 90s കിച്ചിലൊക്കെ ഇവിടെ വളർന്നു വന്നേക്കുന്ന ഷാർജക്കാരുണ്ട് അല്ലെ. 10-26 വർഷമായിട്ട് നമ്മളിവിടെ പണി ചെയ്യുന്ന പ്രവാസികളുണ്ടാവാം, ജോലി എടുക്കുന്നവരുണ്ടാവാം, താമസിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഷാർജ എന്നുള്ളവർക്ക് ഭയങ്കര വികാരമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞു, ഞാൻ വന്ന കാലം തൊട്ട് ദുബായിലായതുകൊണ്ട് എനിക്ക് നമുക്ക് ദുബായിയാണ്, നമുക്ക് എല്ലാ കാര്യത്തിനും ആക്സസ് ആണ്. പക്ഷേ ഷാർജ എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര എന്താ പറയുന്ന ഒരു ഹോം ഫീൽ ഞാൻ പലർക്കും കണ്ടിട്ടുണ്ട്, പണ്ട് തൊട്ട് ഇവിടെ ഷാർജയിൽ താമസിച്ച് വരുന്നവർക്ക്. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ ഒരു വീഡിയോ അങ്ങനെയുള്ള ആരുമാണ് ഇട്ടേക്കുന്നത്. പിന്നെയാണ് ഞാൻ ഈ ഒരു വാർത്ത സത്യം പറഞ്ഞാൽ അറിയുന്നത്. നമ്മുടെ ഷാർജയിൽ ഒരു ഇപ്പോൾ ഒരു ഡബിൾ ലെയിൻ അണ്ടർഗ്രൗണ്ട് റോഡ് വരികയാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹിസാന സുൽത്താൻ്റെ ഒരു ഒരു ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള റോഡ് വരുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഷാർജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വെൽക്കമിങ് ആയിരിക്കണം. ഈ ട്രാഫിക്കിൽ കിടന്ന് ഷാർജയിലേക്ക് വരുമെന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വെൽക്കമിങ് ആയിട്ട് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള റോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ നമ്മുടെ അൽത്തവൺ റോഡ് ഉണ്ടല്ലോ, അവിടെ അൽത്തവൺ റോഡിൽ നമ്മുടെ ഐക്കോണിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ഡിമോളിഷ് ചെയ്യുന്ന കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അൽത്തവൺ റൗണ്ട് ബോട്ടിലിരിക്കുന്ന ആ ഒരു മൊമെൻ്റമാണ്. ആ ഒരു മൊമെൻ്റാണ് ഇപ്പോൾ അവർ ഡിമോളിഷ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇപ്പം അതുവഴി ആദ്യം ഇപ്പോൾ എഞ്ചിനീയറിംഗുകാർ പറഞ്ഞു ഇതുവഴി റോഡ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പാടാണ്, അല്ലെങ്കിൽ ചെറിയ എന്താ പറയുന്നത് എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നിങ്ങൾ എത്ര വേണമെങ്കിലും ആ റോഡ് ഡിമോളിഷ് ചെയ്തോളൂ, നിങ്ങൾ എത്ര വേണമെങ്കിലും നിങ്ങൾ പൊളിച്ചോളൂ, എന്നിട്ട് അതിനെ റീഡിസൈൻ ചെയ്യും, എനിക്ക് വേണ്ട പോലെ ഇത്തരത്തിലുള്ളൊരു ഡബിൾ ലെയിൻ റോഡാണ് നമുക്കവിടെ വേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ് അത് അവിടെ ഇരുന്നത്, അതേപോലെ തന്നെ അതിനെ റീസ്റ്റോർ ചെയ്യണം. വിച്ച് മീൻസ് ആ അൽത്തവൂൻ നമ്മുടെ റൗണ്ട് ബോട്ടിലുള്ള ആ മൊമെൻ്റ് ഉണ്ടല്ലോ, ആ സംഭവം അത് ഡിമോളിഷ് ആയി പോകത്തില്ല. അത് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം താഴെക്കോട് റോഡ് വന്നതിന് ശേഷം മേലെ അതെങ്ങനെയാണോ പഴയതുപോലെ ഇരുന്നത്, ഒരു പക്ഷേ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു നല്ലൊരു 100 ഇരട്ടി അടിപൊളിയാക്കിയിട്ടായിരിക്കും റീസ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ സംഭവം അവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് ഷാർജക്കാരോട് അദ്ദേഹം പറയുന്നത് ഇത് ടെമ്പററി ആയിട്ടുള്ള മാത്രമുള്ള ഒരു റോഡ് ക്ലോഷർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ ആയിരിക്കും റോഡിൽ വരുന്നത്. അതിനുശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു രീതിയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അത് ഒരുപാട് പബ്ലിക് സെന്റിമെന്റൽ നേടിയേക്കുന്ന ഒരു ലാൻഡ് മാർക്ക് കൂടെയാണ് കേട്ടോ. അത് ഒരിക്കലും അത് പോവുകയില്ല എന്ന് തന്നെയാണ് സുൽത്താനും പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഷാർജക്കാർക്ക് ഇത്ര ഇതാണോ ഈ അൽത്തവൺ റൗണ്ട് ബോട്ടിലെ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അത് പെട്ടെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഒരുപാട് ഷാർജക്കാർ നമ്മളെ ദുബായിലേക്ക് വരുന്നവർ നമ്മുടെ രാവിലെ തൊട്ടേ കേൾക്കുന്നവരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോരുത്തരുടെ അടുത്ത് കേൾക്കുമ്പോൾ പറയണം, അക്ഷയ് രാവിലെ തൊട്ട് വെക്കുന്നതാണ്, ഒരു മെസ്സേജ് അയക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും അങ്ങോട്ട് പറയണമെന്നുണ്ട്. ഇനി ഞാൻ പലപ്പോഴും ഇനിയും എപ്പോഴെങ്കിലുമൊക്കെ റേഡിയോ ടോക്ക് ബാക്ക് റേഡിയോ വരുമായിരിക്കും അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ അപ്പോൾ അപ്പോഴൊരു ബട്ടൺ ഞെക്കുക, പ്രസ് ചെയ്യുക, അപ്പം തന്നെ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുന്ന നല്ല അടിപൊളി സിസ്റ്റമൊക്കെ അങ്ങനെ സൂൺ മേ ബി വരായിരിക്കും. അപ്പോൾ എന്താണേലും ഷാർജ അൽത്തവൺ റൗണ്ട് ബോട്ടിലെ പണി കാരണമാണ് അത് ഡിമോളിഷ് ചെയ്തത്, അല്ലാതെ വേറെ ഒരു കാര്യമല്ല. അത് പണിയെല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ റീസ്റ്റോർ ചെയ്യുന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഹാപ്പി ആയില്ലേ ഷാർജക്കാർക്കൊക്കെ. എന്തെങ്കിലും ബ്യൂട്ടിഫുൾ സോങ് കേട്ടാലോ, ഹോം 92.2 FM-ൽ വല്ലതേ വരെ നോക്കുന്നുണ്ട് സോങ് ആണോ, എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. എന്തായാലും കേൾക്കുക, എൻജോയ് ചെയ്യുക, ഒരു ചായ കൂട്ടുണ്ടെങ്കിൽ സംഭവം ബഹു കുശാൽ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
4: 055-666-5859.
5: Home 92.2 FM. Home is a feeling. Amma, what's
6: this? This car is
5: going to go. Let's go. Hey, go. Go. വണ്ടിയുടെ എസി അടിച്ചുപോയി.
7: അണ്ണം പേടിക്കണ്ട,
8: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
10: Alright, welcome back. നമ്മള് എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിക്കാണ്. എന്താണ് മിനി പദ്മ ഇന്നത്തെ എന്താ സംഭവം?
11: സ്മെലിഞ്ഞു കുറുകിയ ഒരു മനുഷ്യൻ, ആരോഗ്യത്തില് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട ഒരു മനുഷ്യൻ, ഒരിക്കലും ഫുട്ബോളിലോ അല്ലെങ്കിൽ വേറൊരു തലത്തിലോ എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരുപാട് പിന്നെ രോഗപീഠകളൊക്കെ ഒരു അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സമയത്ത് ലോകം ആദരിക്കുന്ന ലോക ഫുട്ബോളിന്റെ നിറകിൽ ഗോഡ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറഞ്ഞപ്പോലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് എന്ന രീതിയിൽ അറിയപ്പെടുന്ന മെസ്സിയെ കുറിച്ചല്ലാതെ ഇന്ന് നമുക്ക് എന്താ സംഭവം? സംഭവമാണ് ഈ മനുഷ്യൻ എന്ന് നമുക്ക് തോന്നും. കാരണം റെക്കോർഡുകളുടെ തോഴനാണ്. ഏറ്റവും അധികം ഗോൾ ലോകകപ്പിൽ 16 ഗോൾ, 6th ലോകകപ്പ് കളിക്കുന്ന ആദ്യ താരം, മെസ്സിയുടെ ആദ്യ ലോകകപ്പ് ഹാട്രിക്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു താരമായിട്ടാണ് ഇദ്ദേഹം വരുന്നത്. 2006 മെസ്സി നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം കളിക്കാരനായിട്ടാണ് വരുന്നത്. 2026 20 വർഷത്തിനിപ്പുറത്ത് അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം, ആ ഒരു റെക്കോർഡ് കൂടി നമ്മുടെ ലിയോണൽ മെസ്സിക്ക്. 20 വർഷത്തിന്റെ ഇടവേളയിൽ 18th അരങ്ങേറുന്നു, ഇപ്പം 39th 40th കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 8 ബാലൻറ്റിയോർ, രാജ്യത്തിന്റെ 36 വർഷത്തിന് ശേഷം ലോകകപ്പിലേക്ക് എത്തിച്ച ഒരേ ഒരു മെസ്സി. പൂർണ്ണ ആരോഗ്യത്തോടെ 6th ലോകകപ്പ് കളിക്കുന്നു. ആ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഹാട്രിക്, സഹകളിക്കാരുടെ സ്നേഹാദരങ്ങൾ ഇത്രയധികം കിട്ടിയ മറ്റൊരു കളിക്കാരനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അത് മെസ്സി മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കളിക്കാരനാണെന്ന് ഈ സമയത്ത് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അയാൾ ഫുട്ബോൾ കളിക്കുന്ന കാലത്ത് ജീവിച്ചിരിക്കാനും നമ്മൾ തുടക്കത്തിൽ നിന്ന് പ്രസ് ക്ലബ്ബിൽ പറഞ്ഞ പോലെ അത് കാണാനും കഴിയുന്നത് എന്തൊരു സന്തോഷമാണ്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കടുത്ത ബ്രസീൽ ഫാനായിട്ടുള്ള നമ്മളെ കൊണ്ടുപോലും ഇങ്ങനെ പറയിപ്പിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ പറയിപ്പിക്കുന്നത് ആ മെസ്സിയുടെ മാന്ത്രികത തന്നെയാണ്. ഒരുപാട് പേരുടെ കമൻസൊക്കെ ഇന്ന് വായിക്കണമെന്നുണ്ട്. എന്താ സംഭവത്തിൽ? ഈ മനുഷ്യന്റെ കാലിൽ പന്ത് വരുമ്പോൾ മൈതാനത്തിന് സൗന്ദര്യം കൂടുന്നു. പന്ത് മാത്രമല്ല, ലോകവും മന്ദഗതിയിലാകുന്നു. എന്തെളുപ്പത്തിലാണ് ഫുട്ബോൾ എന്ന കളിയും പന്തിന്റെ ചലനവും അധികം വിധേയപ്പെടുന്നത്. ലോക പന്തുകളി വേദിയെ സ്വന്തം ക്യാൻവാസ് ആക്കുന്ന ഫുട്ബോളിന്റെ രാജാവ് ലിയോണൽ മെസ്സി. ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ കണ്ടുവളർന്ന നമ്മൾ എത്ര ഭാഗ്യമുള്ളവർ. കളിപ്രേമികളുടെ ഹൃദയമിടിപ്പുകൾ തലോടിക്കൊണ്ടിരിക്കുന്നതിൽ തീർത്താൽ തീരാത്ത നന്ദി ലിയോണൽ. നിങ്ങളുടെ നിങ്ങളുമായിട്ട് തുലനപ്പെടുത്താൻ ചാരത്ത് പോലും ഒരാളില്ലല്ലോ എന്നാണ് ആരാധകരൊക്കെ എഴുതുന്നത്. 2006 June 16 ലിയോണൽ മെസ്സി ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ നേടുന്നത്. സെർബിയക്കെതിരെ പകരക്കാരനായിട്ടാണ് മെസ്സി അന്ന് ഇറങ്ങിയത്. ഒരു ത്രൂ ബോൾ സ്വീകരിച്ചിട്ട് ഇൻസൈഡ് ബോക്സിൽ വെച്ചൊരു ഷോട്ടിൽ ചരിത്രത്തിലേക്കുള്ള മെസ്സിയുടെ യാത്ര അന്ന് 2006 June 16 രണ്ട് ദിവസം മുമ്പാണ് ആരംഭിച്ചത്. 20 വർഷം കഴിഞ്ഞ് ഇന്ന് 39 എത്തുമ്പോൾ നേടാനുള്ളതൊക്കെ നേടിയ ഒരു താരമായിട്ടാണ് അദ്ദേഹം മാറുന്നത്. ഖത്തറിൽ കിരീടം നേടിയിട്ട് ആലസ്യത്തിലാണ്ട് അങ്ങനെ സന്തോഷിച്ചിട്ട് US-ൽ എത്തുമ്പോൾ 1-2 മിന്നലാട്ടങ്ങൾ ഒരുപക്ഷെ മെസ്സി കാണിച്ച് നിർത്തിയേക്കുമെന്ന് തോന്നി ഇടത്താണ് സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഒന്നും അവസാനിച്ചിട്ടില്ല രാമ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നത്. ഈ ലോകകപ്പിലെ ട്രയോണ്ട എന്ന പന്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നമുക്കറിയാലോ. അത് പന്തിന്റെ വേഗതയും ദിശയും എല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പക്ഷേ മെസ്സിയുടെ കാലിൽ നിന്ന് പുറപ്പെടുന്ന പന്തിന്റെ ദിശ മനസ്സിലാക്കാനുള്ള സാങ്കേതികത ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാത്ത പല വഴികളിലൂടെയും ആ പന്ത് നീങ്ങുകയാണ്. നിഗൂഢമായിട്ട് സഞ്ചരിച്ചിട്ട് അത് അനായാസം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. ഓഫ് സൈഡ് കെണി പൊട്ടിക്കാനാവാത്ത ആദ്യ ട്രൈ കഴിഞ്ഞ് 10 മിനിറ്റ് പിന്നിട്ടപ്പോൾ മെസ്സിയുടെ ആദ്യ ഗോൾ വരുന്നു. ബോക്സിന് പുറത്തു നിന്നുള്ള ബുള്ളറ്റ് സിദാന്റെ മകൻ ലൂക്ക സിദാന്റെ കയ്യിൽ തട്ടി വലയിലേക്ക് പോകുന്നു. 60 മിനിറ്റിലും 76 മിനിറ്റിലും അത്ഭുത പ്രവൃത്തികൾ അങ്ങനെ തുടരുകയാണ്. 3-2 ബോക്സിന് പുറത്ത്, പെനാൽറ്റി ബോക്സിന് പുറത്ത് എന്ന് പറയുമ്പോൾ ലോകകപ്പിൽ മെസ്സിക്ക് ഒരു ഹാട്രിക്കിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നു. അതും കൂടി നികത്തുന്നു ആ മനുഷ്യൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക്. ഇനി എന്താ ബാക്കി? എല്ലാം കിട്ടില്ല. ബാലൻഡിയോർ ഉണ്ടോ? ഏറ്റവും ഗോൾഡൻ ഗോൾ, ഗോൾഡൻ ബൂട്ട്, എല്ലാം കിട്ടി. ഇനി എന്താ മെസ്സിക്ക് ബാക്കിയെന്ന് നമ്മൾ ഇങ്ങനെ ചെകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മെസ്സി പറഞ്ഞത് ഒരു ഹാട്രിക്കിന്റെ കുറവുണ്ട് ലോകകപ്പില്, അത് ഇന്ന് തീർത്തേരാന്ന്.
4: ഇതൊന്നും ഒരു രാത്രി കൊണ്ടൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ല. വർഷങ്ങൾ ഞാനിപ്പോ നോക്കായിരുന്നു, മെസ്സിയുടെ ഏജ് 11-ാമത്തെ വയസ്സിലാണ്. അദ്ദേഹത്തിന് GHD എന്ന് പറയുന്ന ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു സിംപ്റ്റം അദ്ദേഹത്തെ പിടിക്കുകയാണ്. ഇത് റിക്കവർ ചെയ്യണമെങ്കിൽ തുടർച്ചയായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ്. തുടർച്ചയായിട്ട് 3 വർഷവും എല്ലാ ദിവസവും രാത്രിയിൽ കാലിൽ ഇഞ്ചക്ഷൻ എടുക്കണം. ആ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഇപ്പോ നമ്മൾ
11: വലിയൊരു
4: എല്ലാവർക്കും ഒരു മാതൃകയാക്കാൻ പറ്റും. നമുക്ക് നമ്മൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന, നമുക്ക് പറ്റത്തില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയാണ് ഇന്ന് ലോകത്തിന്റെ നിറകെങ്കിൽ നമുക്കും പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അദ്ദേഹം കാണിച്ചു തരുന്നത്.
11: അതെ, തീർച്ചയായിട്ടും. അത് കൂടാതെ നമ്മൾ പറയും, നമുക്ക് നമ്മളെ ഒരു സ്ഥാപനത്തിലേക്ക് എടുക്കാൻ, നമ്മളെ ഒരു ഇന്റർവ്യൂ, നമ്മളെ സ്വീകരിക്കുന്നതൊക്കെ ഭയങ്കര ചിട്ടവട്ടത്തോടെ, ഭയങ്കര ഒരു ഡിഗ്നിഫൈഡ് വേയിൽ വേണം. മെസ്സിയെ ശരിക്കും അദ്ദേഹത്തിന്റെ ടീമിലേക്കും അദ്ദേഹത്തിന്റെ ക്ലബിലേക്ക് കൊണ്ടുവന്നത് ഒരു ചെറിയ ഒരു ലെറ്റർ പാഡിൽ ഇങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൈ തുടക്കുന്ന ടിഷ്യൂ പേപ്പർ ഇല്ലേ, എഴുതാൻ വേറെ സ്ഥലമില്ല, കരാർ ഒപ്പ് വയ്ക്കാൻ. അപ്പൊ അതിൽ എഴുതി കൊടുത്തിട്ടാണ് മെസ്സിയെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ള മെസ്സിയാണ്, രോഗപീഠകളുള്ള മെസ്സി, വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ഇതിലേക്ക് എത്തുന്ന മെസ്സി. പിന്നെ പതുക്കെ പതുക്കെ താളം കണ്ടെത്തുന്നു, പകരക്കാരനായിട്ട് ലോകകപ്പിൽ ഇറങ്ങുന്നു, ഗോൾ അടിക്കുന്നു. 2006 ഏറ്റവും പ്രായം കുറഞ്ഞ താരമാകുന്നു, 2026 എത്തുമ്പോൾ ഏറ്റവും പ്രായം കൂടിയ താരമായിട്ട്. ആ ഹാട്രിക്കും കൂടിയിട്ട് അദ്ദേഹം പോകുമ്പോൾ ഉണ്ടല്ലോ, അതൊരു വലിയ സന്തോഷം. 2014 റിയോയിലെ മറക്കാനയിൽ ലോകകപ്പിലെ ഫൈനലിൽ വരുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ജർമ്മനിക്ക് മുന്നിൽ അധിക സമയത്തെ ഗോളിൽ തോറ്റ് തല താഴ്ത്തി മടങ്ങിയ ഒരു അർജന്റീന നായകൻ ഉണ്ടായിരുന്നു. 2018 റഷ്യൻ ലോകകപ്പിലും നമ്മൾ അയാളുടെ കളി കണ്ടു, ഫ്രാൻസിനോട് തോറ്റ് വളരെ വേഗം നമ്മുടെ മെസ്സി മടങ്ങുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. 2022 ഖത്തറിൽ അദ്ദേഹത്തിന്റെ മഹത്വത്തിന് തുടർച്ചയായി 3 ലോകകപ്പിലും അത് കാണുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ സന്തോഷം, ഒരു സൗഭാഗ്യം എന്ന് പറയുമ്പോൾ ഇന്ന് എന്തുകൊണ്ട് ആളുകൾ ഇത്രയും സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഒരേ ഒരു മെസ്സി ലോകകപ്പിൽ, അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ കാൽപന്ത് കളിയിൽ ഗോഡ് ഓഫ് ഓൾ ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നില്ല. അത് നിങ്ങൾ ബ്രസീൽ ആരാധകരായിക്കോട്ടെ, നിങ്ങൾ അർജന്റീന, പോർച്ചുഗൽ, സ്പെയിൻ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഏത് ആരാധകരായിക്കോട്ടെ, മെസ്സി കളിക്കുമ്പോൾ നമ്മളെല്ലാവരും മെസ്സി എന്ന രാജ്യമായിട്ട് മാറുകയാണ്. അവിടെ നമുക്ക് അർജന്റീനയില്ല, ഒരു രാജ്യമില്ല, നമ്മൾ ഇന്ത്യക്കാരല്ല, മെസ്സി എന്ന ഒരു മഹാരാജ്യത്തെ ഓരോ പ്രജകളായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആ മനോഹരമായിട്ടുള്ള കളി കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ട് എന്ന് പറയുമ്പോൾ 2014 ബ്രസീൽ കണ്ടതിനേക്കാൾ ശക്തൻ, ഇടംകാലിലും വലംകാലിലും മാജിക് കൊണ്ട് നടക്കുന്ന മനുഷ്യൻ, ലോകകപ്പിൽ ഹാട്രിക്. ലിയോ, ഈ ലോകത്തെ പ്രചോദിപ്പിക്കാൻ താങ്കളല്ലാതെ മറ്റൊരു വ്യക്തിയില്ല. ഇത്ര സുന്ദരമായിട്ടുള്ള ആന്റിസിപ്പേഷൻ, അൾജീരിയക്കാർ പാവങ്ങളാണ്, താങ്കളുടെ മികവ് കണ്ട് അവർ പോലും കൈയടിച്ചിരിക്കുന്നു എന്നാണ് ലോക ഫുട്ബോളിലെ ആളുകളൊക്കെ നമ്മുടെ മെസ്സി ഇന്ന് വാഴ്ത്തുന്നത്.
4: തീർച്ചയായിട്ടും. ഇത് കണ്ടത് മെസ്സിയുടെ കുഞ്ഞുനാളില് അദ്ദേഹം ആദ്യമായിട്ട് പന്ത് തട്ടിക്കഴിഞ്ഞ് സ്കൂളിൽ പോയ സമയത്തെ ഫോട്ടോ
11: കണ്ടു.
4: അല്ല, ആ ചെറിയ പ്രായം തൊട്ടേ അദ്ദേഹത്തിന് ഫുട്ബോളിനോടുള്ള ആ ഒരു പ്രേമം തുടങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണേലും ഒരു ലോകം കണ്ടേക്കുന്ന ഇക്കാലത്തെ മികച്ച ഒരു എല്ലാവരുടെ പേര് പോലെ തന്നെ, എന്നാൽ അതിന് ഒരു പടി പല ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് എന്ന് പറയാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക്
11: പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഫുട്ബോൾ ഒരു ഗോട്ട് ഉണ്ടെങ്കിൽ അത് മെസ്സി മാത്രമായിരിക്കും. എനിക്കൊന്ന് കളിക്കളത്തിലെ സൗമ്യത, ആളുകളുടെ പെരുമാറ്റം, ശാന്ത സ്വഭാവം, ഇതൊക്കെ ഉണ്ടെങ്കിലും അഗ്രസീവ് ആവുന്ന മെസ്സിയെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ള, എല്ലാ രീതിയിലുള്ള ഫുട്ബോളും നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്, അതിലെ ആദ്യ മത്സരം തന്നെ അവിസ്മരണീയമാക്കിയിട്ട് പോവാന്ന് പറയുമ്പോഴുണ്ടല്ലോ, എന്തിന്റെ കുറവാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട്. ആ കുറവ് ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് 1-2 വീണപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ആഗ്രഹം ഒന്നും കൂടി ആ കാലിൽ നിന്ന് കാണാനുള്ള ഒരു ഭാഗ്യം. എന്തായാലും മിറാസ്ലോ ക്ലോസ്നോയുടെ ഒപ്പം എത്തിയിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ. അത് മറികടന്നിട്ട് 1 ആ ഒരു ലോകത്തിൽ ഇനി എന്താ ബാക്കിയുള്ളത് ചോദ്യമില്ലേ? ഹാട്രിക്ക് കിട്ടി, ഇനി എന്താണ് മെസ്സിക്ക് ബാക്കിയുള്ളത്? ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് വ്യക്തി എന്നുള്ള ആ റെക്കോർഡ് സ്വന്തം പേരിൽ ഇപ്പൊ ക്ലോസുമായിട്ട് ക്ലോസയുമായിട്ട് പങ്കിടുകയാണ്. 16 അടുത്ത മത്സരത്തോടു കൂടി ക്ലോസ് താഴെയും മെസ്സി മുകളിലേക്ക് എത്തുമ്പോൾ ലോകകപ്പിൽ, അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ അദ്ദേഹമാണ് ഏറ്റവും മുകളിലിരിക്കുന്നത്. എല്ലാം കൊണ്ടും, ഈ പറഞ്ഞ പോലെ ഹാട്രിക്ക് കൊണ്ടും മത്സരങ്ങളുടെ എണ്ണം കൊണ്ടും വന്നത് കൊണ്ടും എല്ലാം കൊണ്ടും കളി അഴകുകൊണ്ടും കളി ആരാധനയുടെ പേരിലും എല്ലാം മുന്നിൽ നിൽക്കുന്ന മെസ്സിക്ക് ഇനി ഒറ്റൊരെണ്ണം ബാക്കിയുള്ളൂ. അത് അടുത്ത മത്സരത്തിലെ ഗോളിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നതാണ്.
4: തീർച്ചയായിട്ടും എന്താണെങ്കിലും മെസ്സിയെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതി വരില്ല. എന്താണെങ്കിലും വരാൻ പോകുന്ന കളികളൊക്കെ തന്നെ നമുക്ക് കാണേണ്ട, ഒരു മാച്ച് പോലും നിങ്ങൾ മിസ്സാക്കരുത്. അത് നിങ്ങൾ
11: കാണുക.
4: എന്ത് എല്ലാം നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വേൾഡ് കപ്പ്, വമ്പന്മാരെ പിടിച്ചു നിർത്തുന്ന ചെറിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഞാനൊരു പക്ഷെ വിചാരിച്ചു ഇദ്ദേഹത്തിന് ഒരു ഇന്ന് ഫോം ആവാൻ പോലും സമയം വേണ്ടിയത്
11: എന്നുള്ള
4: രീതിയിൽ. ഇന്ന് രാത്രി മറ്റേ ഞാൻ ഭയങ്കര ത്രില്ലാണ് പോർച്ചുഗലിന്റെ കളി കാണാനായിട്ട്. അപ്പൊ എന്താണെങ്കിലും രാത്രി 9 മണിക്ക് തുടങ്ങുന്ന കളിയിൽ നാളെ ഇതുപോലെ നമുക്ക് പറയാൻ സാധ്യത ഉണ്ടാവട്ടെ എന്ന് കൂടെ പറയുന്നത്. അപ്പൊ എന്നാലും എന്താ സംഭവത്തിൽ അക്ഷയ മിനി പത്മയുമാണ് നിങ്ങൾ ഹോം 92.2 FM കേട്ടുകൊണ്ടേയിരുന്നത്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ. ട്രാഫിക് അപ്ഡേറ്റ്
7: brought to you by ABC Cargo and Courier, number 1 in GCC.
4: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസായർ റോഡ്. നമുക്കിപ്പോ ലോങ് സ്ട്രെച്ച് ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. നാദൽ ഹമർ ഒരു ആക്സിഡന്റും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻസായർ റോഡിൽ സ്ലോ മൂവിംഗും ബമ്പർ ടു ബമ്പർ കഞ്ചഷനും, അലിയത്തേ റോഡിൽ ബമ്പർ ടു ബമ്പർ കഞ്ചഷനും കാണുന്നുണ്ട്. ഷെയ്ഖ് സായർ റോഡിൽ കാണാൻ പാടില്ലാത്തതാണ് പക്ഷേ ഒരു കഞ്ചഷൻ, അത് അവിടെ നമ്മുടെ ആക്സിഡന്റും അൽസഫ 1-ന്റെ അവിടെ ഒരു ആക്സിഡന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനോട് തുടർന്ന് ഒരു ചെറിയ സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. അൽഖേൽ റോഡിൽ സ്ലോ കഴിഞ്ഞ മണിക്കൂറിലെ ബമ്പർ ടു ബമ്പർ കഞ്ചൻ കാണുന്നത്. ഷെയ്ഖ് സായറിൽ കാണാൻ പാടില്ലാത്ത പക്ഷേ ഒരു കഥയുടെ നമ്മുടെ ആക്സിഡന്റും അൽസഫന്റെ അവിടെ ഒരു ആക്സിഡന്റ് നോട്ട് ചെയ്തിട്ടുണ്ട്. അത് തുടർന്ന് ഒരു ചെറിയ ട്രാഫിക് ഉണ്ട്. അൽഖേൽ റോഡ് ലോപ്പ് കഴിഞ്ഞ

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. നമ്മളങ്ങനെ ബാലൻ മൂവി കാണാനായിട്ട് പോവുകയാണ്. 28-ാം തീയതിയാണ് നമ്മൾ സ്ക്രീനിങ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഒരു എന്താ പറയുക, കഴിഞ്ഞ വട്ടം നമുക്ക് എക്കോ ഒക്കെ കണ്ട പോലെ അതൊരു ഒരു വേറിട്ട സിനിമയായിരിക്കും ഒരു പക്ഷേ. ഈ വട്ടം നമ്മൾ ബാലനിലൂടെ കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഷീബയും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. അത് മസ്റ്റ് വാച്ച് ആണ്. ഹെഡ്സെറ്റ് വെച്ച് തന്നെ നിങ്ങളത് കാണുക. എന്താണ് ബാലൻ സിനിമ എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും. പക്ഷെ അതല്ലായിരിക്കാം സിനിമ. കാരണം ഒരിക്കലും ഒരു ട്രെയിലറിലൂടെ സിനിമയെ മനസ്സിലാക്കാൻ ഇപ്പോഴത്തെ എഡിറ്റേഴ്സ് ആരും വിട്ടുകൊടുക്കാറില്ല. പക്ഷേ ആ ഒരു ട്രെയിലർ അങ്ങനെയാണെങ്കിൽ സിനിമ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം എന്താണെങ്കിലും ഒരു അടിപൊളി സിനിമയാണ്. ഈ സിനിമ കാണാനുള്ള ടിക്കറ്റാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഗസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സംസാരിക്കുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആരാണെന്ന് ഗസ് ചെയ്യണം. ഓൾറൈറ്റ്, അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ കേൾപ്പിക്കാൻ ചെറിയ ചെറിയ ക്ലൂസ് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ജസ്റ്റ് കേൾക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്യുക. ഞാൻ ഫോമാറ്റ് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് അല്ല വേണേ ആദ്യം തന്നെ ഞാൻ ഫോമാറ്റ് പറയാം. നിങ്ങൾ ബാലൻസ് സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരൂടെ ചേർക്കാം. ഓൾറൈറ്റ്, 0585829220. അപ്പോൾ ആദ്യം അയക്കാൻ പറ്റുന്നവരാണെങ്കിൽ, പെട്ടെന്ന് ഗസ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് അയച്ചോ. ഞാൻ പെട്ടെന്ന് തന്നെ റാൻഡമൈസറിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് കേട്ടോളൂ.
2: An insistence on small miracles that we can tuck in our children at night and know that they are fed and clothed and safe from harm, that we can say what we think, write what we think without hearing a sudden knock on the door, that we can have an idea and start our own business without paying a bribe.
1: യെസ്, ഇത് ആരാണ് ഈ ഒരു വ്യക്തി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. 2004 നടന്നേക്കുന്ന ഒരു കീനോട്ട് സ്പീച്ചാണ് ഇദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നല്ല അടിപൊളിയായിട്ട് ജീവിച്ചിരിക്കുന്നു. നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളൊക്കെ ഭയങ്കര ഒരു എന്താ റോൾ മോഡലായിട്ട് ചില സമയങ്ങളിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ പല വാക്കുകൾ നമ്മൾ എടുക്കാറുള്ളതാണ്. ആരാണ് ഈ വ്യക്തി? ദാറ്റ്സ് ഓൾ. അതാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നാണ്. കുറേ ഉത്തരങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്, എന്നാൽ തെറ്റായിട്ടും കുറച്ച് ഉത്തരങ്ങൾ വരുന്നുണ്ട്. എന്താണെങ്കിലും ശരി, ഉത്തരങ്ങൾ തന്നെയാണ് കൂടുതൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പിടികിട്ടി കാണും. ഓൾറൈറ്റ്, പെട്ടെന്ന് തന്നെ അയച്ചോളൂ. ആ ഒരു വ്യക്തിയെ കാത്തായിരിക്കും കപ്പിൾ പാസ് കാത്തിരിക്കുന്ന എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോയിട്ടേ നമുക്ക് ഓടി തിരിച്ചു വരാം.

0: You're listening to Home 92.2 FM. Home is a feeling. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
1: ഈ പയ്യന് കണ്ടോ
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്
2: അഭിജിത് കുമാർ
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം ഫർസാന പാലത്തിങ്കൽ ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക് ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ് ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്
3: എന്റെ വണ്ടിയുടെ കാര്യം.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹാബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എക്സാലോജി കേസ വീണ ഇഡിക്ക് മുന്നിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച ലിയണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്, ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോളുകൾ. ജർമ്മൻ ഗോളടി യന്ത്രം മിറാസ്ലോവ് ക്ലോസയുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി എത്തിയത്. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി മെസ്സി 16 ഗോൾ നേട്ടം സ്വന്തമാക്കി. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78 മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയണൽ മെസ്സി. അൾജീരിയക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. 6 ലോകകപ്പ്. ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60 മിനിറ്റുകളായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17 മിനിറ്റിലാണ് സ്റ്റേഡിയത്തിലെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് കണ്ടത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തുളച്ച് കയർ. തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചതോടെ കളി ആവേശഭരിതം. മത്സരത്തിന്റെ 6 മിനിറ്റിൽ തന്നെ മെസ്സി അൾജീരിയൻ വലകുലുക്കിയെങ്കിലും റഫറി ഓഫ് സൈഡ് വിളിച്ചു. പിന്നീട് വാർ പരിശോധനയിലും ഓഫ് സൈഡ് സ്ഥിരീകരണം. തൊട്ടുപിന്നാലെ 9 മിനിറ്റിൽ പ്രത്യാക്രമണത്തിലൂടെ അൾജീരിയയുടെ ഫാരസ് ചൈബി അർജന്റീനിയൻ വലയിൽ പന്തെത്തിച്ചെങ്കിലും അതും ഓഫ് സൈഡായി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66 മിനിറ്റിൽ ഫ്രാൻസ് കാത്തിരുന്ന ഗോൾ. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. പകരക്കാരനായി ഇറങ്ങിയ ബ്രാഡ്ലി ബർക്കോളയിലൂടെ ഫ്രാൻസിന്റെ 2 ഗോൾ. ഇഞ്ചുറി ടൈമിൽ ഇബ്രാഹിം എംബായിലൂടെ സെനഗൽ 1 ഗോൾ മടക്കിയെങ്കിലും തൊട്ടുപിന്നാലെ എംബാപ്പയുടെ 2 ഗോളോടെ ഫ്രാൻസ് മത്സരം സ്വന്തമാക്കി. 58 ഗോളോടെ ഫ്രാൻസിനായി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമെന്ന നേട്ടവും എംബാപ്പെ സ്വന്തമാക്കി. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തർ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത നോർവേ. ലോകകപ്പിലെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി. മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. സിഎംആർഎൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണാട്ടി അല്പസമയത്തിനകം ഇഡിക്ക് മുന്നിൽ ഹാജരാകും. സിഎംആർഎല്ലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇഡി ചോദിച്ചറിയും. നേരത്തെ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് വീണ സാവകാശം തേടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം സിഎംആർഎൽ എം ഡി ശശിധരൻ, കർത്താവ്, ഭാര്യ, മകൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു ഇഡി. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ. ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്ന് ആവശ്യം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഒറ്റയ്ക്ക് വാട്സ്ആപ്പ് വഴി ഫോർവേഡ് ചെയ്തത് 200 പേർക്കെന്ന് വിവരം. വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ചവരും കേസിൽ പ്രതിയാകും. നിർമ്മിച്ചത് ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആരുടെയെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നും അന്വേഷണം നടത്തുന്നതായും പോലീസ്. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് പുതിയ നീക്കം. മാസങ്ങളായി നീണ്ട യുദ്ധത്തിനും ഇതുമൂലമുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുമുള്ള പ്രാരംഭ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇത്. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹെസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ US ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ എർദോഗാൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഫ്രാൻസിലെ G7 ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ഇത് നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ചെറിയ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അടുത്ത വാർത്ത 10 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. സ്വിറ്റ്സർലൻഡ്, സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
2: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
2: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 7 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 50%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം ഇനി സ്കൂൾ വെക്കേഷന് പോകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് മോസ്റ്റ്ലി ഫാമിലീസിന്. ഇനിയിപ്പം ഈ പച്ചമേശയിലെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ട്രാവൽ ചെയ്യാനായിട്ടുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച സമയത്ത് ആള് ഒരു ഫാമിലി ഫുള്ള് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അടുത്ത ആഴ്ച മറ്റോ പോവാണ്, നാട്ടിൽ ആരുടെയൊക്കെ കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു ഡേറ്റ് കൂടെ ഒക്കെ നോക്കി ആണ് അവർ നേരത്തെ കല്യാണം പ്ലാൻ ചെയ്തത്. അപ്പോൾ അവരൊക്കെ എങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെയുള്ള എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ചോദിച്ചു, ഈ സ്കൂളുകളെ സംബന്ധിച്ച്, ആളുടെ വൈഫ് സ്കൂളിലാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ ഈ സ്കൂളുകളെ സംബന്ധിച്ച് ഈ ഇവർ പോകുന്ന സമയത്ത് എന്തായിരിക്കും സ്കൂളുകളിൽ നടക്കുന്ന ആക്ടിവിറ്റി? അത് ഇന്ന് കലീസ് ടൈംസിലും അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ സ്കൂളെല്ലാം നമ്മൾ ഹൗദിക്ക് പോയി കഴിയുമ്പോൾ അടുത്ത അക്കാഡമിക് ഇയറിന് വേണ്ടിയിട്ടുള്ള ബാക്കപ്പ് വർക്കുകളാണ് സ്കൂളുകളിൽ നടക്കുന്നത്. അതായത് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള സ്കൂളിലെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, ക്ലാസ് റൂംസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ. ആ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം വന്നപ്പോഴാണ് ഞാൻ സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോവുകയാണ്. പല സ്കൂളുകളിലും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ തന്നെയാണ് എല്ലാ സ്കൂളുകളും നോക്കുന്നത്. ഒരുപാട് പേര് ഈ ടീച്ചിങ് മേഖലയിൽ ഇവിടെ ജോലി നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഗ്രോത്തിന് വേണ്ടി നോക്കുന്നവരുണ്ട്. ഒരുപാട് പേര് ചിലപ്പം ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലോട്ട് പോകുന്നവരുണ്ട്, അപ്പോൾ അവിടെ വേക്കൻസി വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്നവരാണെങ്കിൽ ദിസ് ഇസ് എ പെർഫെക്റ്റ് ടൈം. ഇത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആരും വന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നോക്കുന്നുണ്ട്. ചില സ്കൂളുകൾ പറയുകയാണ് ഞങ്ങൾ ഏർലി, അതായത് ഒരു അക്കാഡമിക് ഇയറിൻ്റെ ലാസ്റ്റ് സമയത്ത് തന്നെ ബിഫോർ ഗോയിങ് ഫോർ എ വെക്കേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രോസസ്സ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ എന്താണേലും മിക്ക സ്കൂളുകളിലും എന്താ പറയുന്നത് ഹയറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ ഈ ടീച്ചിങ് മേഖലയിൽ പ്രത്യേകിച്ച് എ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഉള്ള ടീച്ചേഴ്സും അല്ലെങ്കിൽ ആളുകൾക്കൊക്കെ തന്നെ വലിയ സ്കോപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സ്ട്രോങ് എ സ്കിൽസ് ഉള്ളവരെ തന്നെ നോക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നമ്മുടെ ദുബായിലെ തന്നെ ഫേമസ് ആയിട്ട് സ്കൂളുകളൊക്കെ തന്നെ പ്രിൻസിപ്പൽസാണ് അത് കോട്ട് ചെയ്തേക്കുന്നത്. അത്തരത്തിലുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എ എല്ലാവർക്കും വേണ്ടതാണ്. ഈ പുതിയ അക്കാഡമിക് സിലബസിൽ തന്നെ പലയിടങ്ങളിലും ഇപ്പോൾ എ ഇട്ടിട്ടുണ്ട്, പഠിച്ചു വരുന്നുണ്ട്. എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ഏത് സ്റ്റാൻഡേർഡ്, 8th standard ആണോ 9th standard ആണോ, ഞാൻ എവിടെയോ പോയപ്പോൾ ഒരു വീട്ടിൽ വിസിറ്റ് ചെയ്തപ്പോൾ കുട്ടിക്ക് എ ഉണ്ട്, ആ എ വെച്ച് പഠിച്ചു തുടങ്ങുകയാണ് എന്നുള്ളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു, അതായത് നമ്മുടെ ഇന്ന് കരിയറിൽ പോലും അല്ല സിലബസിൽ പോലും അങ്ങനത്തെ ഒരു സംഭവം പോലും ഇല്ല, റെഗുലർ സംഭവം തന്നെ പഠിച്ചുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം AI കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതിൽ വിദഗ്ധരായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് ജോലി കിട്ടാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സ്കൂൾ തുറന്നിട്ടൊന്നും നിൽക്കാൻ വേണ്ടി ഇരിക്കരുത്, അതിന് ഏർലി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിന് എന്താ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ കലീൻ സയൻസിലും കൂടെ പറയുന്ന ഒരു വാർത്തയാണ് കേട്ടോ. അപ്പോൾ എന്താണേലും വെക്കേഷനൊക്കെ സ്ഥിര ജോലിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, പുതിയതായിട്ട് വരുന്ന ടീച്ചേഴ്സും ജോലി മാറാൻ നോക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ദിസ് ദ ബെസ്റ്റ് ടൈം. അപ്പോൾ എന്നാലും ചില്ലാവുക, റൈറ്റ് സംഭവം നിങ്ങൾക്ക് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ വരും. ഒരു അടിപൊളി പാട്ടിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ഹോം 92.2 FM അക്ഷയ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ റോഡ്, അലി തിയേറ്റ് ഓൾഡ് റോഡ്, എമിറേറ്റ്സ് റോഡ്, ഈ മൂന്ന് റോഡുകളും ഇപ്പോഴും ട്രാഫിക്കിൽ തന്നെയാണ്. ഷെയ്ഖ് സായ റോഡ് കുറച്ച് ഭേദപ്പെട്ടു, അൽക്കേൽ റോഡും കുറച്ച് കഞ്ചഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടുമാണ്, അൽക്കേൽ റോഡും ഷെയ്ഖ് സായ റോഡും വേണമെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ജെ വി സിയുടെ ഔട്ടോ സർക്കിളിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ, അവിടെ ഒരു ആക്സിഡന്റും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താണേലും ഇതൊക്കെ തന്നെയാണ് ഈ ഒരു സമയത്തെ ട്രാഫിക് സിറ്റുവേഷൻ. ബാക്കിയെല്ലാം കുറച്ച് നോർമൽ ആയിട്ടുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: You are listening to Sand Dunes with Akshay and Vidya.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: Welcome back to Mid Morning with Nithya on Home 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിറങ്ങുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
7: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
6: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്.
2: അല്ലടെ മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
8: Allur Polyclinic, caring for you and your family.

ഞാൻ രാവിലെ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പുതിയൊരു ഫയർ ഫൈറ്റിംഗ് വണ്ടി വന്നിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ തന്നെ ആയിട്ടുള്ള ഒരു പുതിയൊരു വണ്ടി. ആ ഒരു വണ്ടിയുടെ പ്രത്യേകതകൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഞാൻ അത് നോക്കായിരുന്നു. എന്താണ് ആ ഒരു പാൻതർ എന്നാണ് ആക്ച്വലി ഈ ഒരു വണ്ടീനെ പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ പലപ്പോഴും ഒരു ക്രാഷ് ലാൻഡിങ്ങോ അല്ലെങ്കിൽ തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആളകത്ത് കയറി വേണമല്ലോ നമുക്ക് ഈ ഫയറിനെ കെടുത്താനായിട്ട്. ഈ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എയർഫോഴ്സിന്റെ അതിന്റെ ഔട്ടർ ബോഡിനെ തുളച്ചിട്ട് തന്നെയാണ് വെള്ളം അകത്തേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വലിയ നമുക്ക് ഹ്യൂമൻസിന് റിസ്ക് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. ഓസ്ട്രേലിയയിൽ നിർമ്മിച്ചേക്കുന്നതാണ് ഈ ഒരു വാഹനം എന്ന് പറയുന്നത്. റോസൻബെയർ എന്ന് പറഞ്ഞേക്കുന്ന ഈ ഒരു കമ്പനി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കിയ സമയത്ത് ആ ഒരു കമ്പനിയാണ് ഇപ്പം ട്രിവാൻഡ്രത്ത് ഈ ഒരു പാന്തറിനെ കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ മിക്ക എയർപോർട്ടുകളിലും മിക്ക വ്യവസായ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഫയർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നൊരു വാഹനം തന്നെയാണ് റോസൻബെയർ എന്ന് പറയുന്നത്. ഒരു ഭയങ്കര ഒരു ഹൈടെക് ആയിട്ടുള്ളൊരു വാഹനമാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഈ യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഫയർ എഞ്ചിൻ അല്ല ഫയർഫോഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ് എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന രീതിയിലെ ഒരു പ്രത്യേക ഫയർഫോഴ്സാണ് ഇത്. വേറെ ഒന്നിനും യൂസ് ചെയ്യത്തില്ല. ഇതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റിൽ ഒരു പുറംചട്ട പോലെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട് എയർക്രാഫ്റ്റ് റെസ്ക്യൂ ആൻഡ് ഫയർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്പർ വൺ ആദ്യത്തെ. എനിക്ക് തോന്നുന്നു ഒരുപാട് വെഹിക്കിൾസ് മേടിക്കാൻ ചാൻസ് ഉണ്ടാവാം. 12 crore ഇതിൻ്റെ വിലയെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ 12 crore മുടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നവും കാര്യവും ഒന്നുമില്ല. ഓസ്ട്രേലിയ അല്ല കേട്ടോ, ഓസ്ട്രേലിയയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട്, അതായത് ഈ ഒരു റോസൻബെയർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ ഇവരാണ് ഈ ഫയർ ഫൈറ്റിംഗ് റോബോട്ട്സ്, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗിയേഴ്സ്, സൂട്ട്സ്, ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ തന്നെ ഇതിന് എന്താ പറയുന്നത്, അത്രമാത്രം എക്വിപ്ഡ് ആണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോ ആണെന്ന് വേണേൽ പറയാം. ഈ ഒരു മേഖലയിൽ 36 ടണ്ണാണ് ഭാരമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഒരു 30 സെക്കൻഡിൽ 0 to 80 km വേഗത്തിലാണ് ഈ ഒരു വണ്ടി കുതിക്കുന്നത്. മണിക്കൂറിൽ 120 km/h കുതിക്കാൻ സഹായിക്കുമെന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും യൂറോ 6 നിലവാരത്തിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് 700 HP ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു ജൈജാനിക്ക് ഒരു പാന്തർ എന്ന് വിളിക്കുന്ന ഒരു തീയുടെ മുന്നിൽ പതറാത്തൊരു പാന്തർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അത്തരത്തിലുള്ള രീതിയാണ്. എത്ര വേഗത്തിൽ പോയാലും വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് ട്രാവൽ ചെയ്യാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ പാന്തറിൻ്റെ അകത്ത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അത്രയും മികച്ച ഒരു വാഹനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താണേലും 6000 ലിറ്റർ വെള്ളമാണ് ഇത് മിനിറ്റിൽ ഇതിനെ പുറത്തേക്ക് വിടാനായിട്ടുള്ള കപ്പാസിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കി, 6000 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചില്ലറ കാര്യമല്ല. അപ്പോൾ എന്താണേലും ഡിസ്ചാർജിങ് കപ്പാസിറ്റിയും ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞ് എനിക്കിതിനോട് ഭയങ്കര ക്രേസാണ് കേട്ടോ ഇത്തരത്തിലുള്ള വണ്ടികൾ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കണ്ണിൽ ഇത് പെട്ടെന്ന് പെടുന്നത്. എന്താണേലും തിരുവനന്തപുരം

0: കൂടെയാണ് ഇത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
1: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
7: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
1: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
7: ഇവിടെ എവിടെയാ?
1: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
8: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050-860-9611.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീണ ഇടിക്ക് മുന്നിൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവുമധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പം എത്തി മെസ്സി. 16 ഗോളുകൾ. ജർമ്മൻ ഗോൾ ഡിയന്ത്ര മിറാസ്ലോ ക്ലോസയുടെ നേട്ടത്തിനൊപ്പമാണ് മെസ്സി എത്തിയത്. 27 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്നായി മെസ്സി 16 ഗോൾ നേട്ടം സ്വന്തമാക്കി. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവുമധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78 മിന്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് അർജന്റീനയുടെ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6th ലോകകപ്പാണിത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17th മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസ് സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് തുളച്ചു കയറി. തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിച്ചു. കളി ആവേശഭരിതമായിരുന്നു. മത്സരത്തിന്റെ 6th മിനിറ്റിൽ മെസ്സി അൾജീരിയൻ വല കുലുക്കിയെങ്കിലും റഫറി ഓഫ്സൈഡ് വിളിച്ചു. വാർ പരിശോധനയിലും ഓഫ്സൈഡ് സ്ഥിരീകരണം. തൊട്ടുപിന്നാലെ 9th മിനിറ്റിൽ പ്രത്യാക്രമണം നടത്തി അൾജീരിയ. ഫാരസ് ചേബി അർജന്റീനിയൻ വലയിൽ പന്തെത്തിച്ചെങ്കിലും അതും ഓഫ്സൈഡ് വിധിച്ചു. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ഫിഫ ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവി. ലോകകപ്പിലെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ട്രൈക്കർ ഏർലിംഗ് ഹാലൻഡ് നോർവേയ്ക്കായി ഇരട്ട ഗോളുകൾ നേടി. അസംസ്കൃത എണ്ണവില ഇടിയാൻ തുടങ്ങിയതോടെ മൂല്യത്തിൽ നേട്ടമുണ്ടാക്കിയ രൂപ. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് ക്രൂഡ് വില ബാരലിന് $80 താഴെയെത്തുന്നത്. ഇതോടെ രൂപയുടെ മൂല്യവും US ഡോളറിനെതിരെ 94.46 നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്തു. സമുദ്രപാതയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമാക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ പറഞ്ഞു. ഒമാൻ തീരത്ത് US സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. സംഘർഷങ്ങൾക്ക് ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തുന്നത് സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമെന്ന ഇന്ത്യക്കുറച്ച് വിശ്വാസമുണ്ടെന്ന് നരേന്ദ്രമോദി. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. മാസങ്ങളായി നീണ്ട യുദ്ധത്തിനും ഇതുവഴിയുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമോസ് കടലെടുക്ക് വീണ്ടും തുറക്കാനുമുള്ള പ്രാരംഭ കരാറിലെത്തിയതിന് പിന്നാലെയാണ് ഇത്. ഇറാൻ അമേരിക്ക സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച് UAE പ്രസിഡന്റ് ഹസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ യു എസ് ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യു എ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമെത്തിയ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തമായെന്ന് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
10: Time check.
9: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 45%.
10: Weather update
9: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You are listening to Home 92.2 FM. Home is a feeling.
1: നമ്മള് ഈ രാവിലെ ജോലിക്ക് പോകുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ വൈകിട്ട് വരുന്നു, ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങുന്നു, വ്യായാമത്തിനൊന്നും ഒരു സമയം കിട്ടാറില്ല. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. പക്ഷെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആക്ച്വലി ഈ ഒരു റുട്ടീൻ ഒരു പക്ഷെ നമ്മളെ കേൾക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ഒരു 80% ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. പ്രത്യേകിച്ച് കൊടവയർ എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന സംഭവം, നമ്മൾ ജെൻസിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നമാണ്. എന്നാൽ പക്ഷേ നമുക്ക് അത്ര ഇൻസെക്യൂരിറ്റി ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ ഇൻസെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ എണ്ണമല്ലേ, ഇച്ചിരി വയറല്ലേ എന്ന് വെച്ചാൽ നമുക്കങ്ങനെ വലിയ വിഷയമല്ല. പക്ഷേ അങ്ങനെയല്ല, പെൺകുട്ടികളിലേക്ക് വരുന്ന സമയത്ത് അത് ഭയങ്കരധികം ഇൻസെക്യൂരിറ്റി അവരിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യം. അത് പല സൈക്കോളജി വെക്കലായിട്ടുള്ള ഫാക്ട്സ് കാരണം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വണ്ണമുള്ള ആളുകൾ, അതിപ്പോൾ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഇത് എങ്ങനെ വണ്ണം കുറയ്ക്കാം എന്ന് പറയുന്നത് നമുക്കറിയാം. പല രീതിയിൽ അവിടുത്തെ ഈ ഡയറ്റ്, ആ ഡയറ്റ്, ഈ വർക്കൗട്ട്സ്, ഇങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും, ഞാനിപ്പോൾ നമ്മുടെ സാറാ അലിഖാൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കാണുമായിരുന്നു. നമ്മുടെ സെയ്ഫ് അലിഖാൻ്റെ മകളാണ്, ആ കുട്ടീനെ നോക്കുകയാണെങ്കിൽ, എനിക്ക് പ്രായം എത്ര ഉണ്ടെന്ന് അറിയില്ല കേട്ടോ, അതാണ് ഞാൻ കുട്ടി പറഞ്ഞത്. എന്തായാലും സാറാ അലിഖാനെ നോക്കുകയാണെങ്കിൽ നല്ല വണ്ണമാണ്. വണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയ്ഫ് അലിഖാൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പിക്ചറുണ്ട്, ആ ഒരു പിക്ചറിൽ തന്നെ ഇദ്ദേഹത്തിന് അത്രമാത്രം എന്താ പറയുക, ആ ഒരു കുട്ടിക്ക് ഫാറ്റി ആയിട്ടുള്ള ഒരു പ്രകൃതമാണ് കാണിക്കുന്നത്. പക്ഷേ ആ കുട്ടിയുടെ ഇപ്പോഴത്തെ ട്രാൻസ്ഫോർമേഷൻ അത് ഒരു രക്ഷയില്ല, അത് ഗംഭീരമായിട്ടാണ്. 3-3 വർക്കൗട്ടുകളാണ് അദ്ദേഹം പറയുന്നത്. വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സാണ് അത് പറയുന്നത്. അത് സിമ്പിൾ സ്ക്വാട്സ് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഹെവി വെയ്റ്റിങ്ങോ ഹെവി വെയ്റ്റ് ആയിട്ടുള്ളോ, അല്ലെങ്കിൽ എന്താ പറയണേ, ഒരുപാട് നേരം ജിമ്മിൽ പോയി അധ്വാനിക്കേണ്ട തരത്തിലുള്ള വർക്കൗട്ട്സും കാര്യങ്ങളും ഒന്നും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 2-3 വർക്കൗട്ട്സാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ഒരു വ്യക്തി പറയുന്നത്. അതും ആദ്യം തുടങ്ങേണ്ട ആൾക്കാർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത്. ആദ്യത്തെ വർക്കൗട്ട് പറയുന്നത് പ്ലേറ്റ് സ്ക്വാട്ട് 2 ഓവർഹെഡ് ലിഫ്റ്റ് എന്നുള്ള രീതിയിൽ, നമ്മളെല്ലാവരും ജിമ്മിൽ ചെയ്യുന്ന ഒരു ഒരു പ്ലേറ്റ്, നമ്മുടെ ഡംബലിന് പകരം പ്ലേറ്റ് വെയിറ്റ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുന്നത് വർക്കൗട്ട് സിസ്റ്റമാണ്. അതുപോലെ തന്നെ കെറ്റിൽ ബെൽ ഹിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന നമ്മളും അതും നമ്മൾ മറ്റേ മൾട്ടി മെഷീൻസിൽ വെച്ചിട്ട് നമ്മൾ കാല് പുറകിലോട്ട് വെച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്കൗട്ട് സിസ്റ്റമാണ്. ഇതുപോലത്തെ വർക്കൗട്ട് സിസ്റ്റം, പിന്നെ ഫുൾ ബോഡി ഫ്ലോർ ട്വിസ്റ്റ് എന്നുള്ള പറയുന്ന ഒരു പ്രസിംഗ് വർക്കൗട്ട്, അതും നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വർക്കൗട്ട് സിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വർക്കൗട്ട് 3 ചെയ്താൽ കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേ സി, ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ ഓരോന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പലരുടെയും വണ്ണം കുറയ്ക്കണമെങ്കിൽ അതിൻ്റെ 80% അതിൻ്റെ സീക്രട്ട് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇരിക്കുന്നത് കിച്ചണിലാണ്, നമ്മുടെ ഫുഡാണ്. ആ ഫുഡ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചായ കൺട്രോൾ, മലയാളിയെ സംബന്ധിച്ച് പറ്റാത്തതാണ്, ചായ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ വണ്ണത്തെ മാറ്റാനും, അല്ലെങ്കിൽ നമ്മുടെ ഒബീസിറ്റി എന്ന് പറയുന്നൊരു കാര്യത്തിൽ നിന്ന് നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അത് ഭയങ്കരമായിട്ട് റിമാർക്കബിളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആദ്യത്തെ ഒരു 5 നമുക്കൊന്ന് ഈ പാൽ ഉൽപ്പന്നം ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കൊന്ന് റെഗുലറായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്ന കാര്യമുണ്ട് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കാൻ വർക്കൗട്ട് മാത്രമല്ല, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെ തന്നെ, നമ്മുടെ ഉറക്കം, ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊന്ന് ഉറങ്ങി നോക്കി നന്നായിട്ട്. ഞാൻ ദംഗൽ സിനിമയുടെ മേക്കിങ്ങിൻ്റെ സമയത്ത് അമീർ ഖാൻ്റെ വർക്കൗട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് രാവിലെ എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, ഉറങ്ങുക, വീണ്ടും എണീക്കുക, വർക്കൗട്ട് ചെയ്യുക, ഉറങ്ങുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. അപ്പം പെട്ടെന്ന് അദ്ദേഹത്തിന് ഫാറ്റ് ലൂസ് ചെയ്ത് ആ ഒരു മസ്കുലർ ബോഡിയിലേക്ക് വരും. നമുക്ക് അത്രയും പറ്റിയില്ലെങ്കിലും മിനിമം ഒരു 6 ഉറങ്ങിയാൽ മതി. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കും. അപ്പം എന്തായാലും രാവിലെ സാറാ അലിഖാൻ്റെ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് ഈ നമ്മളെല്ലാവരും ഗോത്രോ എന്നൊരു വിഷയമാണ്, ആ ഒരു വിഷയം നമുക്ക് പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ചെയ്യുക. ഒരു പക്ഷേ ഒരു 28 നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ ഒരു മാറ്റം മനസ്സിലാക്കി നിങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: ஆர் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ എന്താണ്? റോഡുകളിൽ ഇന്ന് രാവിലെ തൊട്ടേ ട്രാഫിക് നല്ല കൂടുതലാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, അലി തേ ടോൾ റോഡ്, പിന്നെ എമിറേറ്റ്സ് റോഡ്, ഇവിടൊക്കെ തന്നെ നമുക്ക് ട്രാഫിക് നല്ല രീതിയിൽ തന്നെ രാവിലെ കാണുന്നുണ്ട്. ഇപ്പൊ പിന്നെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയുന്നതാണ്. പക്ഷേ റാസൽകോറിൽ നിന്ന് നമ്മുടെ അൽക്കേൽ റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന അവിടുത്തെ ഒരു ആക്സിഡന്റ് വീണ്ടും വന്നിട്ടുണ്ട്. അവിടെ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് ഏതാണ്ട് കുറേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലാണെന്ന് തോന്നുന്നു ഇത്. അത് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് നമ്മുടെ കുറച്ച് അങ്ങോട്ട്, ഞാൻ പറയാം, ദുബായ് സിൽക്കൺ സെൻട്രൽ മാളുണ്ടല്ലോ, അതുവഴി നേരെ അങ്ങോട്ട് പോകുന്നിടത്ത് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അവിടെ വീണ്ടും കഞ്ചഷൻ ആയിട്ടുണ്ട്. പിന്നെ ദുബായ് ഷാർജ ടു ദുബായ് മുന്നേ മിർദിഫ് വരെ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു, അതല്ലാതെ ഇതാണ്ട് ഇപ്പോൾ അവിടെ ഇച്ചിരി വീണ്ടും രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ ഈ സമയത്ത് പോകുന്നത്. കുറഞ്ഞെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാമെന്നാണ് കേട്ടോ.
1: Traffic update. Traffic
3: update. Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ബാക്ക് ഹൂ 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. എന്റെ കൂടെ ഇന്ന് വിദ്യ വിദ്യ
1: അത് രാവിലെ വിദ്യ ഇരുന്നിരുന്ന ശീലമായി.
0: അപ്പൊ എന്താണല്ലോ ശിവ, ആക്ച്വലി കഴിഞ്ഞ ദിവസം പറയായിരുന്നു, നമ്മള് ചർച്ച ചെയ്ത ഒരു കാര്യം കൂടെ ആയിരുന്നു. അതായത് കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന് നമ്മുടെ ലിപ്സ്റ്റിക് ഒഴിവാക്കാനായിട്ട് ഒരു വലിയൊരു ക്യാമ്പയിനാണ് ഇപ്പൊ വരാനായിട്ട് പോകുന്നത്. ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നാണ് പറയുന്നത്.
1: അതെ അതെ. അതായത് ശരിക്കും നമ്മുടെ കേരളത്തിലെ നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ഒരു സ്കൂളില് ഒരു ആൾ സന്ദർശിക്കാൻ പോയപ്പോ അവിടെ വെളുത്ത ചുമരുകളിൽ ഇങ്ങനെ ലിപ്സ്റ്റിക്കിന്റെ ചുണ്ടിന്റെ പാടുകൾ കണ്ടു. അപ്പോഴാണ് അന്വേഷിച്ചപ്പം കൂടുതലായിട്ട് മനസ്സിലായത് കുട്ടികൾ, പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോലും ഇപ്പൊ കൂടുതലായിട്ട് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു എന്ന്. ശരിക്കും നമ്മള് നമ്മുടെ മക്കൾ കാണിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ട് സന്തോഷപ്പെടാറുണ്ട് അല്ലെ? അവര് മേക്കപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷപ്പെടുകയും പ്രോത്സാഹിപ്പിക്കും. പക്ഷെ ഇപ്പൊ സ്കൂളുകളിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്.
0: നോർമലി നമ്മൾ പണ്ട് തൊട്ടേ നമുക്ക് അമ്മയും അച്ഛനും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ നമ്മുടെ മുഖത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈവൻ ഫേഷ്യൽ ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പൗഡർ ഇടാം, നമുക്ക് അതല്ലാതെ കൂടുതലായിട്ട് നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് ഇപ്പം ഈ ലിപ്സ്റ്റിക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോസ്മെറ്റിക്സ് തൊട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ക്വാളിറ്റി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ കോസ്മെറ്റിക്സും ആണ് ഇവർ യൂസ് ചെയ്ത്. ഇപ്പം നമ്മളെ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഈ ഏതെങ്കിലും മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇത് നിർത്തേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലേ?
1: അതെ അതെ. ഇപ്പൊ ശരിക്കും ഓരോരോ പഠനങ്ങൾ പറയുന്നത് ഇത്തരത്തിൽ വളരെ, അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ 50 രൂപയിൽ കുറഞ്ഞ ലിപ്സ്റ്റിക് വരെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുഞ്ഞുങ്ങള് കൊണ്ട് നടന്ന് ബാഗിൽ ഇപ്പൊ ഇട്ടിരിക്കുവാണ്. അതൊക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവർക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പം നമ്മൾ വലിയ ആൾക്കാരെ പോലെ അല്ലല്ലോ അവരുടെ ആ ഒരു സ്കിൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ്.
0: മാത്രമല്ല ശിവ, ഇത് നമ്മൾ സ്വാലോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അകത്തേക്ക് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് ഇൻടെസ്റ്റൈൻ ക്യാൻസർ പോലെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മള് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കളെ അവിടെ നിന്നാണ് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡേ ഇൻ നേം മൈ ലൈഫ് തുടങ്ങിയിട്ടുള്ള ട്രെൻഡുകളും കാര്യങ്ങളും ഒക്കെ ഇതാണെന്ന് തോന്നുന്നു കൂടുതൽ ഇവർ. ഇതിപ്പോ നമ്മള് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കളെ അവിടെ നിന്നാണ് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരേണ്ടത്. ഇപ്പം ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന ഈ ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഡേ

0: കാണുന്നുള്ളൂ. പക്ഷെ അത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നുള്ളത് ഇപ്പോ ക്യാമ്പസുകളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെല്ലാം മാറ്റണം എന്നുള്ളത്. പക്ഷെ കുട്ടികൾ അനുസരിക്കുന്നില്ല എന്നാ പറയുന്നത്.
1: എന്താണെങ്കിലും ഇതിന്റെ ഒരു നിയമമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കേരളത്തിന്റെ ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ അവരൊക്കെ ചർച്ച ചെയ്ത് ഇതിനൊരു ഒരു ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. അങ്ങനെ വരുന്ന സ്കൂളുകൾക്ക് പോലും ലിപ്സ്റ്റിക് ഫ്രീ ക്യാമ്പസ് എന്നുള്ളൊരു രീതിയിൽ ഒരു എന്താ പറയുക, ഒരു സിഗ്നേച്ചർ കൂടെ കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. വരട്ടെ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മളെ കേൾക്കുന്ന പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. കാരണം കുട്ടികളുടെ ആരോഗ്യമാണ് അവരുടെ ഇന്നത്തെ ഒരു 6 മണിക്കൂർ സ്കൂളിൽ പോയിരിക്കുന്നതിന്റെ ഉള്ള ഒരു സൗന്ദര്യമല്ല, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൗന്ദര്യത്തെക്കാൾ ഉപരി നാളത്തെ അവരുടെ ആരോഗ്യമാണ് വരുന്നത് അല്ലേ.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്താണേലും ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് നമ്മുടെ നാട്ടില് എന്തായാലും സർക്കാർ ഇത് കൊണ്ടുവരട്ടെ. അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇത് പക്ഷെ അറിയാത്ത ഒരുപാട് പേരൻസ് ഉണ്ടാവും. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയെന്നുള്ളത് അവർക്കൊക്കെ തന്നെ ഇതൊരു ഐ ഓപ്പണിംഗ് തന്നെയായി മാറട്ടെ.

0: Home 92.2 FM. Home is a feeling. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
1: ഈ പയ്യന്
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
2: അഭിജിത് കുമാർ
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങളാണ് നിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling.
1: അമ്മാണ്, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
2: ശ്രദ്ധിക്കാണ്ടാ
1: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: തമാശ പറയാണ്ടെന്ന്
1: തമാശ അല്ല, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ഉണ്ട്. ഫുട്ബോൾ നമുക്ക് അർജന്റീന ഇപ്പൊ 3 ഗോൾ അടിച്ചിട്ടുണ്ട്, പക്ഷെ അതിനോടൊപ്പം സോഷ്യൽ മീഡിയയില് ഗോൾ അടിച്ചിരിക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട് എന്റെ ശിവ.
0: ഞാനൊരു പോർച്ചുഗലുകാരിയാണ് കേട്ടോ.
1: പോർച്ചുഗൽ ആണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾ വേറെ ഏതാണെങ്കിലും നിങ്ങൾ ബ്രസീൽ ആണെങ്കിലും ഈ പാട്ട് ഇഷ്ടപ്പെടും. ഇതാണ് ഇപ്പൊ ഏറ്റവും തിരക്കായിട്ട് നിൽക്കുന്ന നമ്മുടെ ഫുട്ബോളിന്റെ സോങ് എന്ന് പറയുന്നത്.
2: അർജന്റീന, അർജന്റീന.

0: പ്രിയപ്പെട്ട കുട്ടികളെ, ഈ പാട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ അക്ഷയ ഇവിടെ ഉഗ്രൻ വെങ്കട ഡാൻസ്
1: ആയിരുന്നു. ശീബ നൃത്തം വെക്കണം അതിന്, ആ പാട്ടിന് കേട്ടോ. അതിന് നമ്മൾ എന്തായാലും ഇത് വീഡിയോ ആയിട്ട് കൂടെ ഇടുന്നതാണ്. അപ്പോ ഇത്
0: ഇതാരാണ് ഈ ഗായകൻ?
1: ഇത് മനോജ് എന്ന്
0: പറയുന്നത്.
1: ശീബയുടെ നൃത്തമാണ് ഞാൻ കാണേ.

0: Dina, Dina, Dina, Dina, Dina.
1: മെസ്സി വരെ
2: ഇരിക്കട്ട്
1: തീര തീര തീര തീര തീര തീര എന്തായാലും ഭയങ്കര തരംഗമായി പോയിക്കൊണ്ടിരിക്കുക. ആരുടെ റീൽസ് നോക്കിയാലും ഇത് തന്നെയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പിക്കില് നമ്മള് പിക്ക് ചെയ്തേക്കുന്ന ഈ ഒരു പാട്ട് തന്നെയാണ്. ഗംഭീരം അല്ലേ?
2: പ്രത്യേകിച്ച് ഇനി ഇന്നത്തെ ദിവസം ഒരു ലക്ഷ്യം കാണൂല, മെസ്സി ഹാട്രിക് അടിച്ചിട്ട്
1: നിൽക്കുകയാണ്. പണ്ട് ജഗതി ചേട്ടൻ 1 2 3 4 5 6 മറ്റേ പോലീസുകാരനായിട്ട് വന്നിട്ട് എപ്പോഴും പാട്ട് പാടുന്ന സിനിമ അതുപോലെ ഇരുന്ന് ഡാൻസ് കളിച്ചിട്ട് ശീലിച്ച് എന്തായാലും നിങ്ങൾ സോഷ്യൽ മീഡിയ കയറി നോക്കുമ്പോളേ ഇത് കാണാൻ പറ്റുന്നതാണ്.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: PM ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. മെസ്സിക്ക ഹാട്രിക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വിവാദമായ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് പരിശോധിക്കുക. മന്ത്രിമാരായ എം ലി ജോറു, ജി എം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയായിരുന്ന യു വാസുകയാണ് നേരത്തെ LDF സർക്കാരിനുവേണ്ടി PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രം ഒപ്പുവച്ചതുകൊണ്ട് തന്നെ പദ്ധതിയിൽ നിന്ന് പുതിയ സർക്കാരിന് പിന്മാറാൻ കഴിയില്ല എന്ന അഭിപ്രായം പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സർക്കാരിലേക്ക് നൽകിയിട്ടുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് രാഷ്ട്രീയമായി ഉന്നയിച്ച UDF ആണ് ഇപ്പോൾ അധികാരത്തിൽ. അതുകൊണ്ട് തന്നെ PM ശ്രീയിൽ തുടർ നടപടി എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ നിരീക്ഷിക്കുന്നത്. CMRL എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ ടിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയും നിറച്ച ലിയണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്ക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പം എത്തി മെസ്സി. 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78th മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പിൽ ചരിത്രമെഴുതിയിരിക്കുകയാണ് അർജന്റീനിയൻ നായകൻ ലിയണൽ മെസ്സി. അൾജീരിയക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ആദ്യ താരം. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. 17th മിനിറ്റിലാണ് സ്റ്റേഡിയെ ആവേശത്തിലാക്കിയ മെസ്സി മാജിക് കണ്ടത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ചു മുന്നേറിയ മെസ്സി. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാസിദാന്റെ കൈകളെ മറികടന്ന് പോയി. തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ച് കളിച്ചതോടെ കളി ആവേശഭരിതമായിരുന്നു. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യ പകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് പൂട്ടി നിർത്തി സെനഗൽ. 66th മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നു മുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത നോർവെ. ലോകകപ്പിലെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കിയ മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ ഏർലി ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്നാണ് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിക്കിടെയാണ് കൂടിക്കാഴ്ച നടക്കുക. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ SIT ഹൈക്കോടതിയിൽ. ആലപ്പുഴ സെഷൻസ് കോടതി പ്രതികൾക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദ് ചെയ്യണമെന്നാണ് ആവശ്യം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ജിതിൻ ഒറ്റയ്ക്ക് വാട്സ്ആപ്പ് വഴി ഫോർവേഡ് ചെയ്തത് 200 പേർക്കെന്ന വിവരം. വ്യാജ സ്ക്രീൻഷോട്ട് പങ്കുവച്ചവരും കേസിൽ പ്രതിയാകുമെന്ന് അന്വേഷണ സംഘം. IPS തലപ്പത്ത് വീണ്ടും മാറ്റം. ഉത്തരമേഖല IG പുട്ട വിമലാദിത്യയെ നിയമിച്ചു. ഓപ്പറേഷൻ തൂഫാൻ നോഡൽ ഓഫീസർ കൂടിയാണ് വിമലാദിത്യ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ എ.ഒ നിയമന വിവാദം വഴിത്തിരിവിൽ. പുനഃപരിശോധിച്ച പുതിയ ഉത്തരവ് പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ആരോപണ വിധേയർക്ക് സ്ഥാനമാറ്റം. ആരോപണ വിധേയനായ ശ്യാംപ്രകാശിനെ കൊട്ടാരക്കര അസിസ്റ്റന്റ് ഓഡിറ്ററായി നിയമിച്ചു. സെൻസസ് നടപടികളെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനസംഖ്യാ വ്യതിയാന സമിതിയുടെ ലക്ഷ്യം ശരിയല്ലെന്നാണ് വിമർശനം. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982. Mexico,
5: United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
6: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
5: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
12: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
13: Current temperature in Dubai 34 degrees Celsius, humidity 46%.
12: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ് എവറിവൺ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ കാര്യമുണ്ട്.

0: ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്ന വലിയ ബുദ്ധിമുട്ടാണ്. ഇനി നമ്മൾ ആ ഒരു എനർജി കളയുന്നില്ല. നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫിഫയുടെ ലോകത്ത് നമ്മളിങ്ങനെ പാറി പറന്ന് നടക്കുകയാണല്ലേ. ഫിഫയൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് 12th ഡേ ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ബാക്ക് ടു ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങോട്ടേക്ക്, ജോലിയിലേക്കാണെങ്കിൽ അങ്ങോട്ടേക്ക്, നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ലെങ്കിലും ആ ഒരു കോൺസെൻട്രേഷനിലേക്ക് നമ്മൾ തിരികെ എത്തണം അല്ലേ. തീർച്ചയായിട്ടും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും പഠിത്തം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനും അത് ഒരു ഡ്രീം കം ട്രൂ എന്ന ലെവലിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. തുടക്കം തന്നെ നമ്മൾ വളരെ അർജന്റായിട്ട് നമുക്ക് വേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. യു എയിലെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ 10 വർഷത്തിലേറെ പരിചയ സമ്പത്തുള്ള ഒരു പ്രൊഫഷണലിയാണ് ഇന്ന് നിങ്ങൾക്ക് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ നമ്മുടെ മിഡ് മോർണിംഗ് ഗസ്റ്റായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത്, സ്വാഗതം ചെയ്യുന്നത്. യു കെ അക്രഡിറ്റഡ് ബാച്ചിലേഴ്സ് അതുപോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിലൂടെ വിദ്യാർത്ഥികളുടെ കരിയർ ഡ്രീംസിന് കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം നൽകുന്ന വ്യക്തിത്വം, അതായത് സിംസ് എഡ്യൂക്കേഷനിലെ അഡ്മിഷൻ മാനേജർ മിസ് ആകർഷ എം ദാസ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ആകർഷ, വെൽക്കം ടു ദി ഷോ ആൻഡ് വെൽക്കം ടു ഹോം 92.2 FM.
1: Yeah, thank you.
0: അഗർഷ, ബേസിക്കലി ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഇപ്പോൾ സിംസ് എഡ്യൂക്കേഷനിലൊക്കെ ആകുമ്പോൾ യു കെ അക്രഡിറ്റഡ് കോഴ്സസ് ഒക്കെ ചെയ്യുമ്പോൾ ഒഫ്കോഴ്സ് ഒരു മലയാളിയാകുമെന്ന് ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. യെസ്, ആകർഷ മലയാളിയാണ്. സോ എല്ലാ ഭാഷക്കാർക്കും അല്ലെങ്കിൽ എല്ലാ ഭാഷകൾ അറിയാവുന്ന ആൾക്കാർക്കും വളരെ ഫ്രീ ആയിട്ട് സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. സോ ആകർഷ, നാട്ടിലെവിടെയാണ്?
1: ഞാൻ നാട്ടിലിരുന്നത്.
0: ആ ഓക്കെ. എത്ര വർഷമാണ് യു എയിൽ?
1: 10 years
0: കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കുന്നത് സിംസ് എഡ്യൂക്കേഷനിൽ നിന്നാണ് ആകർഷ ഇവിടെ വരുന്നത്. അപ്പോൾ ഈ അബ്രോഡ് എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇന്ന് നമ്മളെ കേൾക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സ്വപ്നമാണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിംസ് എഡ്യൂക്കേഷൻ വഴി അത് യു എയിൽ ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോർ കൺസെപ്റ്റ് എങ്ങനെയായിരിക്കും? അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാം.
1: സിംസ് എഡ്യൂക്കേഷൻ വഴി യു കെ ക്വാളിഫിക്കേഷൻ യു എയിൽ തന്നെ നേടാൻ സാധിക്കുന്ന കോർ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. ഓക്കെ, ബേസിക്കലി നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഹാർട്ട്ഫോർഷയർ, അതൊരു യു കെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണ്. അതിൻ്റെ യു എ ക്യാമ്പസ് ആണ് നമ്മൾ പാർട്ട്ണർ ക്യാമ്പസ് ആണ്. സോ നമ്മൾ കെ യൂണിവേഴ്സിറ്റിൻ്റെ യുഎച്ചിൻ്റെ ഡയറക്റ്റ് പ്രോഗ്രാംസ് ഇവിടെ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പം യു കെ ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസോ അല്ലെങ്കിൽ യു എ ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസോ തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. സ്റ്റാർട്ടിംഗ് ഫ്രം ദർ ഓഫർ ലെറ്റർ ടു സർട്ടിഫിക്കറ്റ് എല്ലാം ഡയറക്ട്ലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് കിട്ടുന്നത്.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. അതിൽ ഇപ്പം ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും അക്കാദമിക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം അവിടുത്തെ സെയിം സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അസസ്മെൻറ്റ്സ് ആണെങ്കിലും അക്കാദമിക് പാർട്ട് എല്ലാം ഡയറക്റ്റ് ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല. അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇവിടെ യു എ ക്യാമ്പസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഇപ്പം ഹാറ്റ്ഫീൽഡ് ക്യാമ്പസിൽ പഠിക്കുന്ന സ്റ്റുഡൻസും യു എ ക്യാമ്പസിൽ പഠിക്കുന്ന സ്റ്റുഡൻസും സെയിം തന്നെയാണ്. എൻഡ് ഓഫ് ദി ഡേ രണ്ടുപേരെ സർട്ടിഫിക്കറ്റ് സെയിം തന്നെയാണ്.
0: തീർച്ചയായിട്ടും. അപ്പോൾ സ്ഥലം മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ആൾക്കാരുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു ഈസിനെസ് കൂട്ടാനായിട്ട് നമ്മൾ ഇവിടെയും അതുപോലെ ഒരു എന്താ പറയുക സെയിം സ്ഥാപനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടി ഈസി. നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കി വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുന്നതിനേക്കാൾ ഇവിടെ ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കുന്ന ഇപ്പോൾ ഫാമിലി ഇവിടെ ഉള്ളവരാണെങ്കിൽ അത് വിട്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ക്യാമ്പസിന് സിംസ് എഡ്യൂക്കേഷൻ ക്യാമ്പസ് എവിടെയാണ്, അവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാൻ താല്പര്യമുണ്ട്.
1: ഓക്കെ, നമ്മൾക്ക് ബേസിക്കലി ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സ് പ്രോഗ്രാമും ഉണ്ട്. അപ്പം ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഒബ്വിയസ്ലി ഇവിടുന്ന് ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ലൈക്ക് ഹൈസ്കൂൾ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് ആയിരിക്കും, യു എ ബോൺ ആൻഡ് ബോട്ട് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും മെയിൻലി. അവർക്ക് ബാച്ചിലേഴ്സ് റെഗുലർ പ്രോഗ്രാംസ് ആണ്. അവർ മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് സെഷൻസ് ആണ് അവരുടെ ക്ലാസ്സസ് വരിക. നമ്മുടെ ക്യാമ്പസ് വരുന്നത്, ക്യാമ്പസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് ക്യാമ്പസ് ഉണ്ട്, യു എയിൽ രണ്ട് ക്യാമ്പസ് ഉണ്ട്. ഒന്ന് ഷാർജയിലാണ്, ഷാർജയുടെ മെയിൻ ക്യാമ്പസ് അബുദാബിയിൽ.
0: ഷാർജയിൽ എവിടെയാ?
1: ഷാർജയിൽ നമ്മുടെ പുതിയ ക്യാമ്പസ് വരുന്ന അൽനാദയിലാണ്.
0: ഓക്കെ, അടുത്തത്?
1: അത് വൺ ഓഫ് ദി ലാർജസ്റ്റ് നോർത്തേൺ എമിറേറ്റ്സിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് പ്രൈവറ്റ് ക്യാമ്പസ് ആണ്
0: ഷാർജയിൽ വരുന്നത്.
1: ഇപ്പോൾ നമ്മൾ ഇപ്പോൾ റീസെന്റ്ലി ആണ് ഈ അൽനാദ ക്യാമ്പസിലേക്ക് മൂവ് ചെയ്തത്. ഇതിന് നമ്മൾക്ക് അബുദാബി ക്യാമ്പസ് ഉണ്ട്. അബുദാബിയിലും യു കെ യൂണിവേഴ്സിറ്റിന്റെ ഡയറക്റ്റ് പ്രോഗ്രാംസ് ആണ് അബുദാബിയിലും പ്രൊവൈഡ് ചെയ്യുന്നത്.
0: അബുദാബിയിൽ എവിടെയാ സ്ഥലം?
1: അബുദാബിയിൽ ഹംദാൻ സ്ട്രീറ്റിലാണ് ഉള്ളത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. കാരണം കുറെ കാലം അബുദാബിയിൽ ഉള്ളത് കൊണ്ട് മേ ബി കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. ഹംദാൻ സ്ട്രീറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ കേൾക്കുന്ന ഒരുപാട് പേരൊക്കെയാണ് നിങ്ങൾ ഇതിന്റെ മുന്നിലൂടെ എത്രയോ തവണ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ സ്വപ്നങ്ങൾ അവിടെയാണ് എന്നുള്ളത് അവർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ സിംസ് എഡ്യൂക്കേഷൻ നൽകുന്ന പാഠ്യപദ്ധതികളെ കുറിച്ച് ധാരാളം നമുക്ക് കാര്യങ്ങൾ അറിയാനുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഭാവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിംഗ്സിന്റെയോ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഭാവി പഠനത്തിൽ എങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ അത് സാധ്യമാകും, സിംസ് എഡ്യൂക്കേഷൻ യു എ വഴി. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതലായി നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ നമ്മുടെ കൂടെയുള്ളത് അഡ്മിഷൻസ് മാനേജർ മിസ് ആകർഷ എംദാസ് ആണ്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ബ്രേക്കിലേക്ക് പോവാണ്. അതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഒരു കണ്ടു കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ ആഫ്റ്റർ അവർ ബ്രേക്ക്, 800-9220 എന്ന നമ്പറിലേക്ക്. അഥവാ വിളിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ സിംസ് എഡ്യൂക്കേഷൻ വഴി നിങ്ങളുടെ പഠനം, നിങ്ങളുടെ കുട്ടികളുടെ പഠനം എങ്ങനെ സാധ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. മറക്കണ്ട, നമ്മൾ ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. വേഗം തിരികെ എത്താൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
10: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
11: അണ്ണം പേടിക്കണ്ട,
12: വണ്ടി നേരെ അൺഗ്ലാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്ലാസിലേ ഉള്ളൂ.
9: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
13: അണ്ണ ശ്രദ്ധിക്ക,
14: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എൻ ഇ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിൽ നിത്യയോടൊപ്പം ആകർഷയാണുള്ളത്. SIMS എഡ്യൂക്കേഷന്റെ മാനേജർ അഡ്മിഷൻസ് മിസ് ആകർഷ എം ദാസ് ആണുള്ളത്. സോ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുക എന്നുള്ളത്. അത് ഏത് രാജ്യത്താണെങ്കിലും, അത് നമ്മുടെ എവിടെയോ ആയിക്കോട്ടെ, നല്ലൊരു ജോലിയാണ് നമ്മുടെയൊക്കെ സ്വപ്നം. തീർച്ചയായിട്ടും ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെയോ, നിങ്ങളുടെ മീൻസ് എഡ്യൂക്കേഷൻ ഒരു ലെവലിൽ എത്തിച്ച് അവരെ നല്ല രീതിയിലേക്ക് ഒരു ജീവിതമാർഗം എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. സിംസ് എഡ്യൂക്കേഷന്റെ മാനേജർ അഡ്മിഷൻ മിസ് ആകർഷ എം ദാസ് നമ്മുടെ കൂടെ ഇന്നുണ്ട്. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ 800-9220 എന്ന നമ്പറിലേക്ക്. അതർവൈസ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും ഇപ്പോൾ എനിക്ക് ആകർഷയോട് ചോദിക്കാനുള്ള ഒരുപാട് ആൾക്കാരുടെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ UAE ഇരുന്ന് പഠിച്ചാലും ഈ UK ഡിഗ്രിക്ക് അതേ വാല്യൂ ആൻഡ് റെക്കഗ്നേഷൻ ഉണ്ടായിരിക്കോ?
2: ആദ്യം പറഞ്ഞാൽ തന്നെ ഇതിൽ നമ്മൾ ഇവിടെ UAE ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ UK ക്യാമ്പസിൽ നിന്ന് പഠിക്കുന്ന സ്റ്റുഡൻസ് തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. ലൈക്ക് അവരുടെ സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും സെയിം. അപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഹാറ്റ്ഫീൽഡ് ക്യാമ്പസിൽ നിന്ന് വരും. UAE നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഷാർജ അല്ലെങ്കിൽ UAE എന്നുള്ള ഒരു ടീച്ചിങ് ലൊക്കേഷൻ അങ്ങനെ കാണിക്കുന്നു. അക്കാദമിക് സ്റ്റാൻഡേർഡ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം സെയിം. അവരുടെ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ തന്നെയായിരിക്കും അവർ കംപ്ലീറ്റ്ലി പ്രോഗ്രാം ചെയ്യുന്നത്.
1: ഇപ്പൊ UK നിന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ശരി, ഇവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികൾ, അതായത് ഒരു പ്രത്യേകിച്ചൊരു സംഭവം വെച്ചാൽ ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ടീച്ചിങ് ലൊക്കേഷൻ എവിടെയാണെന്ന് മാത്രമേ സർട്ടിഫിക്കറ്റിൽ നോട്ട് ചെയ്യുള്ളൂ, ബാക്കി എല്ലാം ഒരുപോലെ തന്നെയാണ്. നമുക്ക് അതിനകത്ത് യാതൊരു രീതിയിലും പറയേണ്ട ആവശ്യമില്ല. യെസ്, അതുപോലെ തന്നെ ഇപ്പൊ ഈ UAE പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നീട് ഇപ്പൊ UK ക്യാമ്പസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ജോലി ആവശ്യമായിട്ട് പോവുകയാണെങ്കിൽ, ഇനിയിപ്പോ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണെങ്കിലും ശരി, അവർക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ക്യാമ്പസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു അവസരം അതെങ്ങനെയായിരിക്കും? അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു അവസരം ഉണ്ടോ?
2: യെസ്, അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം അങ്ങനെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ട്രാൻസ്ഫർ ഓപ്ഷൻസ് ഉണ്ടാവില്ല. അപ്പം നമ്മുടെ പ്രോഗ്രാമിന്, നമ്മുടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഷൻ ഈ പ്രോഗ്രാമിന് സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ അവർക്ക് തേർഡ് ഇയർ, ഫൈനൽ ഇയർ അവർക്ക് UK ക്യാമ്പസിൽ ചെയ്യാം. 2 years ഇൻ UAE, ഫൈനൽ ഇയർ ഇൻ UK ക്യാമ്പസ്.
1: അങ്ങനെ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടും? അതോ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ?
2: അല്ലല്ല, എല്ലാ സ്റ്റുഡൻസിനും.
1: യുഎച്ചിന്റെ
2: എല്ലാ സ്റ്റുഡൻസിനും അവർക്ക് തേർഡ് ഇയർ ആകുമ്പോഴത്തേന് UK ക്യാമ്പസിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാം. ഇനിയിപ്പം മൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അതല്ല, ഇനി ഇപ്പം ഇന്റർനാഷണൽ ലൈക്ക് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടണം, അല്ലെങ്കിൽ UKയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ 2 years അവരിവിടെ പഠിക്കുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1/4 എമൗണ്ട് ആവുന്നുള്ളൂ. കാരണം അവിടെ UKയിലേക്ക് നമ്മൾ പോയി പഠിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഇയർലി 18,000-20,000 GBP കൊടുക്കേണ്ട എമൗണ്ട്. ഇവിടുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 1/4 എമൗണ്ടിൽ നമ്മൾക്ക് ഇവിടുന്ന് ചെയ്യാം.
1: ഓക്കെ.
2: അപ്പം അവർ അവിടേക്ക് ട്രാവൽ ചെയ്യുമ്പം അവർക്ക് തേർഡ് ഇയറിന് മാത്രം ഫീസ് കൊടുത്താൽ മതി.
1: ഓ, ഐ സി. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്.
2: അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഗ്രാജുവേറ്റ് ആയി നമ്മൾ തിരിച്ചു വരുമ്പം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്ത എമൗണ്ട് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ലെസ് കോസ്റ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി അവിടെ എക്സ്പോഷർ കിട്ടണം എന്നുള്ളവർക്ക് അതല്ല എങ്കിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് കംപ്ലീറ്റ്ലി 3 years ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. യൂണിവേഴ്സിറ്റിയുടെ ഡെലിഗേറ്റ്സ് ഇവിടെ വരും, അവർക്ക് ഗ്രാജുവേഷൻ സെറിമണി ഇവിടെ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാം.
1: ഓ, അങ്ങനെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ആക്ച്വലി എന്താ പറയുക, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതായിരിക്കും അവർ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഈ UKയിലേക്ക് പോയി ചെയ്യണം, ലാസ്റ്റ് ഇയർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ അവർക്ക് UKക്ക് ഒരു ജോലി കിട്ടുന്നുണ്ടാവും. അപ്പൊ ആ ഒരു സാഹചര്യങ്ങൾ ഇതിന് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലൂടെ ഇപ്പം സ്റ്റുഡൻസിന് എന്താ പറയുക, മെയിൻ ആയിട്ട് ഓഫർ ചെയ്യുന്ന UG ആൻഡ് PG കോഴ്സസ് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ഓക്കെ, നമ്മളുടെ ബാച്ചിലേഴ്സിൽ നമ്മളുടെ ഒരു മെയിൻ പ്രോഗ്രാമാണ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്. യാ ഹോണേഴ്സ് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, അത് ACC ഇൻ്റഗ്രേറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. ബാച്ചിലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റുഡൻസിന് ACCയുടെ 9 paper എക്സാംഷൻ ആവും.
1: ഓക്കെ,
2: ബാക്കി 4 paper മാത്രം അവർക്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഡ്വർടൈസിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇവൻറ്റ് ആൻഡ് ടൂറിസം. ഇവൻറ്റ് ആൻഡ് ടൂറിസം പ്രോഗ്രാമിനൊക്കെ നമ്മൾ 100% ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ HRM സൈക്കോളജി കമ്പ്യൂട്ടിംഗ്, സോ ബാച്ചിലേഴ്സിൽ നമ്മൾക്ക് ഒരു 12+ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. മാസ്റ്റേഴ്സിൽ വരുമ്പം സെയിം, ഇതുപോലെ തന്നെ എം ബി എയിൽ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. എം എസ് സി പ്രോഗ്രാംസും വരുന്നുണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, അങ്ങനെ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ് മാസ്റ്റേഴ്സിലും വരുന്നുണ്ട്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ ഫാമിലി ഉള്ളവർ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജോലിയുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ അവരുടെ ഒരു ഗ്ലോബൽ എക്സ്പോഷറിന് വേണ്ടിയിട്ട് അവരൊരു പക്ഷേ യു കെയിൽ പോയി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഡ്രീം കം ട്രൂക്കിന് വേണ്ടിയിട്ട് വരുന്നവരാണല്ലോ, അപ്പൊ നേരിട്ട് യു കെയിൽ പോയി പഠിക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മുടെ ഇവിടെ യു എയിൽ സിംസ് എഡ്യൂക്കേഷൻ പോലുള്ള സ്ഥാപനം സിംസ് എഡ്യൂക്കേഷൻ തന്നെ ഇരുന്ന് പഠിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ?
2: ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യലി ആണ് ഏറ്റവും ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ ഇവിടുന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഫീസ് സ്ട്രക്ചർ കമ്പാരിറ്റീവ്ലി യു കെ നിന്ന് ചെയ്യുന്നതിനേക്കാളും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് 1/4 എമൗണ്ടിലാണ് നമ്മൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഒരു ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സെയിം ടൈം നമ്മൾക്ക് ഇവിടെ ആവുമ്പം നമ്മൾക്ക് മന്ത്ലി പേയ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്.
1: ഓ, അത് നല്ല കാര്യമാണ്.
2: അത് പാരന്റ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കുട്ടികളെ ഇവിടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ വേറെ എവിടേക്കും വിടാതെ തന്നെ, യു എ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് സ്റ്റുഡൻസിന് മെയിൻലി അവർക്ക് യു എ വിട്ടു പോകാൻ താല്പര്യം ഉണ്ടാവില്ല. സെയിം ടൈം അവർക്ക് ഈ ഒരു ഒരു മന്ത്ലി സ്കൂൾ ഫീസ് ഒക്കെ കൊടുക്കുന്ന സെയിം എമൗണ്ടിൽ അവർക്ക് മന്ത്ലി ഫീയിൽ ഈ ബാച്ചിലേഴ്സ് അവർക്ക് കംപ്ലീറ്റ് ചെയ്യാം. യു കെയിലേക്ക് ട്രാവൽ ചെയ്യുമ്പം അവർക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം അപ്ലൈ ചെയ്യുന്ന തൊട്ട് അവർക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്, കോസ്റ്റ് അല്ലെങ്കിൽ വിസ, ഒരുപാട് എക്സ്പെൻസസ് വരുന്നുണ്ട്. ഫീസ് സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. അപ്പൊ ഇതെല്ലാം കമ്പയർ വെച്ച് നോക്കുമ്പോൾ സെയിം ഡിഗ്രി സെയിം കാര്യങ്ങൾ അവർക്ക് ഇവിടുന്ന് തന്നെ
1: പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കോസ്റ്റ് ലെവലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടെ തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇന്ത്യയിൽ നിന്ന് ഈ ഗ്ലോബൽ എക്സ്പോഷറൊക്കെ വിട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനും പണമാണല്ലോ ആവശ്യം, അല്ലേ? ആ പണം വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് സിംസ് എഡ്യൂക്കേഷനിലൂടെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഏതാണ്ട് 4 മണിക്കൂറിന്റെ കാര്യം വരുന്നുള്ളൂ. സമയം പണം ഒക്കെ നമുക്ക് ലാഭമാക്കുന്ന തരത്തിലുള്ള കോഴ്സസ് ആണ് നമ്മുടെ സിംസ് എഡ്യൂക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇതിന്റെ ക്ലാസ് ടൈമിംഗ്സ്, നമ്മുടെ സിംസ് എഡ്യൂക്കേഷനിലെ കോഴ്സസിന്റെ ക്ലാസ് ടൈമിംഗ്സ് എങ്ങനെയാണ്? ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് കൂടി വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
2: യെസ്, എക്സാക്ട്. നമ്മൾ ബാച്ചിലേഴ്സ് വരുമ്പോൾ നമുക്ക് റെഗുലർ അവർ സ്കൂളിൽ പോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ അവർക്ക് റെഗുലർ മോർണിംഗ് സെഷൻസ് ആയിരിക്കും. മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് എക്സിക്യൂട്ടീവ് സ്റ്റുഡൻസിന് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീക്കെൻഡ് ക്ലാസ്സസ് ആണ്. അത് സൺഡേസിൽ മാത്രമേ ക്ലാസ്സസ് ഉണ്ടാവുള്ളൂ.
1: അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ അഡ്മിഷൻ എടുക്കാനായിട്ട് അതിനുള്ള ബേസിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആൻഡ് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: നമുക്ക് ബാച്ചിലേഴ്സ് വരുമ്പോൾ നമ്മൾ നോർമൽ ഒരു ബാച്ചിലേഴ്സിൻ്റെ ക്രൈറ്റീരിയ തന്നെ യു കെ യൂണിവേഴ്സിറ്റിൻ്റെ ക്രൈറ്റീരിയ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്സ് ഇംഗ്ലീഷിന് എത്ര പെർസെൻറ്റേജ് ഗ്രേഡ് 12 മാർക്സ് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അയൽസ് വേവ് ഓഫ് കിട്ടുന്നതാണ്. ഇംഗ്ലീഷിന് ഇപ്പോൾ ഒരു 70% മാർക്സ് ഉള്ള സ്റ്റുഡൻസിന് അയൽസ് ചെയ്യേണ്ട കാര്യമില്ല.
1: ഓ, ഐ സി.
2: അത് നമ്മളുടെ യു എ ക്യാമ്പസ് ആയതുകൊണ്ട് അതൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ വരുന്ന സ്റ്റുഡൻസ് അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ അവർക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ നമ്മൾക്ക് ഇപ്പൊ സി ബി എസ് ഇ ബോർഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കരിക്കുലം ഫൗണ്ടേഷൻ എന്ത് ബോർഡ് ആണെങ്കിലും അവരുടെ ഇംഗ്ലീഷിന്റെ മാർക്സ് ആണെങ്കിലും മാൻഡേറ്ററി ആയിട്ട് വരുന്ന 70% ഇംഗ്ലീഷ്
1: 70% മുതലാണ്.
2: അതെ, ഇംഗ്ലീഷിന് 70% മാൻഡേറ്ററി ആണ്.
1: ഓക്കെ,
2: ബാക്കി സബ്ജക്ട്സ് നമ്മൾക്ക് പ്രോബ്ലം ഇല്ല. പിന്നെ മാത്സ് 10th എടുത്തിട്ടുണ്ടാവണം. ബാച്ചിലേഴ്സിനാകുമ്പോഴാണ് ഞാൻ പറയുന്നത്, മാത്സ് 10th ഉണ്ടാവണം. 12th ഒരു ന്യൂമറിക്കൽ സബ്ജക്ട്സ് ഏതെങ്കിലും ഉണ്ടായിരുന്നാൽ മതി.
1: ഓക്കെ.
2: ഇനി എക്സിക്യൂട്ടീവ് ബാച്ചിലേഴ്സിനാണെങ്കിൽ അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് 21 above വിത്ത് വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ അവർക്ക് ഡയറക്ട്ലി എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാം.
1: ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും ഇതിനെ കുറിച്ചുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഒരുപാടുണ്ടെന്ന് അറിയാം. കാരണം നമുക്ക് ഓഫറിൽ വേണമെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ പറയാവുന്നതാണ്. നമുക്ക് ആകർഷയോട് സംസാരിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ മെസ്സേജ് അയക്കാം 0582920 എന്ന നമ്പറിലേക്ക്. ഓഫ് എയറിലും ഓണറിലും നിങ്ങൾക്ക് വിളിക്കാം 800-9220 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമ്മളിപ്പോൾ മിഡ് മോർണിംഗ് ഇന്നത്തെ അടുത്തൊരു ബ്രേക്കിലേക്ക് പോവാണ്. വേഗം തിരികെ എത്താൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും സിംസ് എഡ്യൂക്കേഷനിലെ മാനേജർ അഡ്മിഷൻസ് മിസ് ആകർഷ എം ദാസ് ആണ്. ഒരുപാട് എഡ്യൂക്കേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് എവിടെ വളർത്തണം, അത് യു എയിലാണോ യു കെയിലാണോ എവിടെയാണെങ്കിലും ശരി, നിങ്ങളുടെ ഒരു കരിയറിനെ എങ്ങനെ കൊണ്ടുപോകണം, നിങ്ങളുടെ എഡ്യൂക്കേഷനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ടോക്ക് കേട്ടതിന് ശേഷം നമുക്ക് കോൾസ് ഉണ്ട്. നമുക്ക് ഒരു കോൾ എടുത്താലോ? യെസ്, ഞാനൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവായിരുന്നു. എനിവേ, യെസ്. ഹലോ ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. പേര് എന്താണ്? ക്ലിയർ ആവുന്നില്ലല്ലോ, എന്താ പറഞ്ഞേ? ഇയർഫോൺ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒഴിവാക്കാമോ? ലൗഡ് സ്പീക്കറിലോ മറ്റോ ആണെങ്കിൽ. അയ്യോ, ക്ലിയർ ആവുന്നേ ഇല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാമോ, ഒന്ന് ഒരു വാട്സപ്പിലെ ഒരു മെസ്സേജ് അയക്കാമോ? 0585829220 എന്ന നമ്പറിലേക്ക്. ഓക്കെ, വിളിച്ചിട്ട് എന്തെങ്കിലും, ഇപ്പം അവർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം മേ ബി, അപ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ 0585829220 എന്ന നമ്പറിലേക്ക് വേഗം ഒരു SMS അയക്കും. ഞങ്ങൾ ഇത് കൃത്യമായിട്ട് ഓൺ എയറിൽ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു കുട്ടി ബ്രേക്ക്.
3: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ JM-ന്റെ എസിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അപ്പോൾ നമ്മൾ സിംസ് എഡ്യൂക്കേഷന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ ഇതുമായിട്ട് സംശയമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നമുക്ക് സന്ധ്യാരാജന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതെല്ലാം മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് സിംസ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് ഉത്തരം ആകർഷ തന്നെ പറയട്ടെ. നമ്മുടെ ലിസണേഴ്സ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പോൾ ഡ്രൈവിങ്ങിലോ മറ്റോ ആയിരിക്കും, ട്രാഫിക്കിലായിരിക്കും. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ദേ ക്യാൻ മെസ്സേജ് റൈറ്റ് നൗ. അതുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. അതുപോലെ എന്താണ് ആർക്കുണ്ടോ എന്താണ്
2: മാസ്റ്റർ ഓഫ് ആർക്കിടെക്ചർ.
1: ഓക്കെ
2: എം ആർക്ക് അങ്ങനെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ്, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പ്രോഗ്രാംസ് ഇല്ല. ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ആണ് നമുക്ക് മെയിൻലി വരുന്നത്. അതിൽ മാസ്റ്റേഴ്സിൽ നമ്മൾക്ക് MBA പ്രോഗ്രാംസും MSc പ്രോഗ്രാംസ് ആണ് വരുന്നത്. MBAയിൽ നമുക്കൊരു 5-6 സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഹെൽത്ത് കെയർ, HRM, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. പിന്നെ MSc പ്രോഗ്രാംസിൽ നമ്മൾക്ക് വേണ്ടും എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ്, ഡേറ്റ സയൻസ്, പ്രോജക്ട് മാനേജ്മെന്റ്, അങ്ങനെ ആ ഡിഫറെന്റ് സ്ട്രക്ചർ വരുന്നുണ്ട്. പിന്നെ ഇവന്റ് ആൻഡ് ടൂറിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ MSc.
1: ഓക്കെ, സോ ഇത് ഇത്രയും കോഴ്സസ് ആണ് ഉള്ളത്,
2: മാസ്റ്റേഴ്സിൽ അത്രയും പ്രോഗ്രാംസ് ആണ് വരുന്നത്.
1: ഓക്കെ, മറ്റേതൊക്കെ കോഴ്സസ്, മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ സംശയങ്ങളുള്ളവർക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം. അതുപോലെ ഈ UK യൂണിവേഴ്സിറ്റിയുടെ അതേ കരിക്കുലം ആൻഡ് എക്സാമിനേഷൻ പാറ്റേൺ തന്നെയാണോ നമ്മളിവിടെയും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിലും അതൊരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്, അപ്പോൾ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സെയിം പാറ്റേൺ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ അവർക്ക് മോസ്റ്റ്ലി ഇൻ ടു റിസർച്ച് മെത്തഡോളജി ആണ്. നമ്മുടെ ടിപ്പിക്കൽ പിൻ ആൻഡ് പേപ്പർ സിസ്റ്റം അല്ല, മോർ ഇൻ ടു റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോൾ അതിൽ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആയിരിക്കും. അതിൽ എക്സാംസ് ഉണ്ടാവില്ല, എല്ലാ കോഴ്സും എക്സാംസ് ഉണ്ടാവില്ല, പെൻ ആൻഡ് പേപ്പർ എക്സാംസ് ഉണ്ടാവില്ല. അതിൽ ചിലപ്പം അസൈൻമെന്റ്സ് ആവാം, അല്ലെങ്കിൽ കേസ് സ്റ്റഡി ആയിരിക്കാം, റിയൽ വേർഡ്സിനോ ഉള്ള പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് അസൈൻമെന്റ്സ് ഇൻഡിവിജ്വൽ സബ്മിഷൻ ആവും. അങ്ങനെ ഡിഫറെന്റ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആയിരിക്കും, എക്സാംസ് ഉണ്ടാവില്ല, പെൻ ആൻഡ് പേപ്പർ എക്സാംസ് ഉണ്ടാവുകയില്ല.
1: പിന്നെ
2: ടെസ്റ്റ് ഉണ്ടാവും, MCQ ടെസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക.
1: പിന്നെ അതുപോലെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഇതിലൂടെ പഠിച്ചിറങ്ങുന്ന സ്റ്റുഡൻസിന് ഗ്ലോബൽ ലെവലിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജോബ് പ്ലേസ്മെന്റ്സ് ഒക്കെ എങ്ങനെയായിരിക്കും?
2: ഇത് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ആയത് കാരണം ഇത് ഓൾറെഡി ഗ്ലോബലി അക്രെഡിറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഓൾറെഡി ക്യാമ്പസിൽ ഓൾറെഡി കരിയേഴ്സ് എല്ലാം ഉണ്ട്. പണ്ടതുപോലെയല്ല, ഇപ്പൊ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും മാത്രമേ നമുക്ക് ജോബ് കിട്ടുള്ളൂ, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഓൾറെഡി പ്രോഗ്രാമിൽ എംബഡഡ് ആണ്. ചിലപ്പോൾ ഈവന്റ് ആൻഡ് ടൂറിസം പ്രോഗ്രാംസിലൊക്കെ 100% ഇന്റേൺഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും തേർഡ് ഇയർ കഴിഞ്ഞിട്ടല്ല, അത് ഫസ്റ്റ് ഇയറിൽ തന്നെ സ്റ്റുഡൻസ് ഇപ്പൊ പ്ലേസ്ഡ് ആവുന്നുണ്ട്. കമ്പനീസ് ഇപ്പം തേർഡ് ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിനെ മാത്രമേ ഹയർ ചെയ്യൂ, അങ്ങനെയില്ല. അവര് ഫസ്റ്റ് ഇയർ തന്നെ സെയിം, ഇപ്പം അവര് പ്രൊഫഷണൽ കോഴ്സ് ആണ് ചെയ്യുന്നത് അല്ലെ, ലൈക്ക് ഒരു തേർഡ് ഇയർ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസോ അങ്ങനത്തെ ഡിഫറൻസ് ബേസിൽ അവരെ ഹയർ ചെയ്യുന്ന അങ്ങനെയില്ല. ഫസ്റ്റ് ഇയർ തന്നെ അവർ പ്ലേസ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഇപ്പൊ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്.
1: ഓക്കെ,
2: പിന്നെ ഫുൾ ടൈം ജോബിന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നില്ല, കാരണം അവരൊരു കരിക്കുലം മാറി വരുന്ന അല്ലെങ്കിൽ അവർക്കൊരു ടൈം കൊടുക്കണം, ക്ലാസ് ടൈമിംഗ് കഴിഞ്ഞിട്ട് അവർക്ക് വർക്ക്
1: ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വളരെ കുറച്ച് സമയമുള്ള അതിനുള്ളിൽ ചോദിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ, ഈ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ സ്റ്റുഡൻസിന് ലഭിക്കുന്ന അക്കാഡമിക് സപ്പോർട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫാക്കൽറ്റി മെന്റർഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കും സിംസിൽ നിന്ന്?
2: നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ യൂണിവേഴ്സിറ്റി ഡിസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ്. അവരെല്ലാവരും 95% ഫാക്കൽറ്റീസും PhD ഹോൾഡേഴ്സ് ആണ് അവരുടെ കോർ സബ്ജക്ട്സിൽ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റുഡൻറ് സപ്പോർട്ട്, സ്റ്റുഡൻറ് സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബ്രിട്ടീഷ് എഡ്യൂക്കേഷനിലെ ഒരു കോൺസെപ്റ്റ് ആണ്. അതിലൊരു ടീമുണ്ട്, സ്റ്റുഡൻറ് സപ്പോർട്ട് ടീം. അവരായിരിക്കും ഫസ്റ്റ്ലി ഇവരുടെ യൂണിവേഴ്സിറ്റിയും സ്റ്റുഡൻറ്റുമായിട്ട് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്റ്റ് പോർട്ടൽ ഉണ്ടാവും, ഒരു 24/7 യൂണിവേഴ്സിറ്റി ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ പഠിച്ചിരുന്നപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ലല്ലോ, ഇവർക്ക് അങ്ങനെയല്ല, ഇവരുടെ എല്ലാ ഡയറക്റ്റ് ആക്സസ് ആണ്.
1: ഓക്കെ, എനിക്കൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അതായത് സിംസ് എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവരോട് ആകർഷിക്കു നൽകാനുള്ള ഫൈനൽ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും?
2: ഇപ്പം നമ്മൾക്ക് റൈറ്റ് ടൈമാണ്, കാരണം ഇപ്പം നമുക്ക് ഒരുപാട് സ്കോളർഷിപ്പ് കാര്യങ്ങൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. ഏർലി ബേർഡ് സ്കോളർഷിപ്പ് ടു അക്കാദമി മെറിറ്റ് സ്കോളർഷിപ്പ് സീറ്റ്സ് നമുക്ക് ഓരോ പ്രോഗ്രാംസിനും ലിമിറ്റഡ് ആണ്. നമുക്ക് ഓരോ ക്യാമ്പസിനും ഇത്ര സീറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ സീറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിലേക്കുള്ള സ്റ്റോപ്പ് ആവും. അപ്പൊ നമ്മൾക്ക് അതിൽ ആഡ് ഓൺ ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പൊ ഫസ്റ്റ് കം ഫസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് സ്കോളർഷിപ്പ് ആണെങ്കിലും ഡിലേ ആക്കേണ്ട, സ്കോളർഷിപ്പ് അവൈലബിലിറ്റിക്ക് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ റൈറ്റ് ഡിസിഷൻ എടുക്കുക, നമ്മളെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഹോം എഫ്എം വഴി ഒരുപാട് പേര് നമ്മൾ
1: തീർച്ചയായിട്ടും, കാരണം നമുക്കിപ്പോ ഇവിടെ ഒരുപാട് സംഘർഷാവസ്ഥകളും ജോബ് നഷ്ടപ്പെടലുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ ഒരു എൻഡ് ആയിരിക്കുകയാണ്. സോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം ഓരോ കാര്യത്തിലും. ഇപ്പോൾ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും സ്ട്രെസ് ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള അവസരം ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ട് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ നാട്ടിൽ കൊണ്ടാക്കാം, അവിടെ പഠിപ്പിക്കാമെന്ന് കരുതി നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷൻസും ഉണ്ടാവും, അതൊന്നും വേണ്ട. ഇവിടെ തന്നെ കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സിംസ് എഡ്യൂക്കേഷന്റെ നമ്മുടെ ഷാർജയിൽ അൽനാദയിലാണുള്ളത്. അതുപോലെ നമ്മുടെ ഇവിടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ട് അബുദാബിയിലും ഹംദാൻ സ്ട്രീറ്റിലും അവർക്ക് രണ്ട് സ്ഥാപനങ്ങളാണുള്ളത് സിംസ് എഡ്യൂക്കേഷൻ. എവിടെ വേണമെങ്കിലും നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാവുന്നതാണ്. എന്നാലും ഞാനിപ്പോൾ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻസിനെ കുറിച്ചും അതുപോലെ ഈ പറഞ്ഞ പോലെ മാസ്റ്റേഴ്സ് കോഴ്സസിനെ കുറിച്ചും പിന്നെ മറ്റ് ഡിഗ്രി കോഴ്സസിനെ കുറിച്ചും എന്ത് തന്നെയാണെങ്കിലും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്പർ ഞാനൊന്ന് പറയട്ടെ, 0555528210 എന്ന നമ്പറിലേക്ക് വിളിക്കുക ഫോർ എൻക്വയറി. ഒരിക്കൽ കൂടി പറയാം, 0555528210 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രം മതിയാകും, നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും അല്ലേ. ആകർഷ, താങ്ക് യു സോ മച്ച്. അറിയാം നല്ല തിരക്കുള്ള സമയമാണെന്ന് അറിയാം. ഈ ഒരു ടൈമിൽ നമ്മളെടുക്കെ വന്ന് ഒരുപാട് കാര്യങ്ങൾ സിംസ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞു തന്നെ ഒത്തിരി ഒത്തിരി താങ്ക് യു. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്, അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ആയി. എന്താ പറയുള്ളത് ലാസ്റ്റ് മിനിറ്റ്?
2: താങ്ക് യു നിത്യ, ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഒരുപാട് ലിസണേഴ്സ് ഇത് ലിസൺ ചെയ്യുന്നുണ്ടാവും. അപ്പം അവർക്കും നമ്മൾക്ക് കറക്റ്റ് ഗൈഡൻസ് അവർക്ക് നമ്മൾ റീച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു, നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഹോം ഓഫ് എം ത്രൂ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സും പെട്ടെന്ന് തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക, നമ്മുടെ കൗൺസിലേഴ്സ് ഗൈഡ് ചെയ്യും. പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരു ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഡിഫിക്കൽട്ടിയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഹോം ഓഫ് എം ത്രൂ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത്.
1: അതെ അതെ, കറക്റ്റ് ടൈമാണ്. ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്, ആ ടൈമിനനുസരിച്ച് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്, നമുക്ക് ഇനി ഇതുപോലൊരു ഡിസ്കഷനുമായിട്ട് കൂടാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കാം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. ഞാൻ അടുത്ത മണിക്കൂറുണ്ടാകും, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, അപ്പോൾ കാത്തിരിക്കാം.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടി നൽകി വി ശിവൻകുട്ടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം, കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എസ് എസ് കെ ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് എൽഡിഎഫ് സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട് സിപിഎമ്മിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഎമ്മിന്റെ മുഖം മൂടി അഴിഞ്ഞുവീണു. സിപിഎം കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ എംപി. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യുഎഇ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78th മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6th ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17th മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66th മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവെ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേയ്ക്കായി ഇരട്ട ഗോളുകൾ നേടി. വിശദവാർത്ത ഒരു മണിക്ക്.
2: Was brought to you by Danya Group of Companies since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, #1 Auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, ഹ്യൂമിഡിറ്റി 44%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പോ ഇന്ന് ഈ ഒരു ടൈമിലാണ് നമുക്ക് ഇന്റർവ്യൂ സെഷൻ ഒക്കെ കഴിഞ്ഞ് പഠനത്തെ കുറിച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് നമ്മളൊന്ന് ബാക്ക് ടു ഹോമിലേക്ക് എത്തുന്നത്. യെസ്, അപ്പൊ ഇന്ന് ബുധനാഴ്ചയാണ്, ഞാൻ എന്നും തുടങ്ങുന്നത് ഒരു 12 മണിക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് June 17th, ബുധനാഴ്ചയാണ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഇനി കൊച്ചു വർത്തമാനങ്ങളിലേക്ക് കടക്കാനായിട്ട് സ്വാഗതം. ഓൾറെഡി നമ്മൾ 11 o'clock തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. എനിവേ, ഒറ്റ ഒരുപാട് കാര്യങ്ങളാണെന്ന് പറയാനുള്ളത്, കാരണം ഇനി ഉച്ചയ്ക്ക് 2 മണി വരെ പാട്ടുകളും ലോകവിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഷോയിൽ വമ്പൻ എന്താ പറയുക കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ ഒന്നും മാറ്റുന്നില്ല. ഇപ്പോൾ എന്താ, നമ്മളിന്ന് ഒത്തുചേരുമ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്ന തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വലിയ വലിയ വാർത്തകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. തുടക്കത്തിൽ എനിക്ക് പറയാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ കാൽപന്ത് കളിയുടെ ആവേശമായിട്ടുള്ള ഫിഫ വേൾഡ് കപ്പിൽ നിന്നും തന്നെയാണ് ഇന്നലെ രാത്രി നടന്ന അർജന്റീന അൾജീരിയ തമ്മിലുള്ള ആ ഒരു എന്താ പറയുക വാശിയേറിയ മാച്ച്. ഫുട്ബോൾ പ്രേമികൾ ആരും മറക്കാൻ വഴിയില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ ഏത് ടീമിന്റെ ഭാഗമാണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ഫ്രാൻസ് ആണോ, പോർച്ചുഗൽ ആണോ, അർജന്റീനയാണോ, ഏതാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഏത് ടീമാണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ഐ എം സോ സാഡ്. ഓക്കെ, എന്തായാലും കളിയിൽ അർജന്റീന വിജയിച്ചു. ഐ എം സോ ഹാപ്പി. ഇപ്പൊ ഫുട്ബോൾ ലോകത്ത് കനത്തൊരു കോൺട്രവേഴ്സി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മുടെ ലയണൽ മെസ്സിയെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു വലിയ ചർച്ച നടക്കുന്നത്. മത്സരത്തിനിടയിൽ പുള്ളിയുടെ ഭാഗത്തു നിന്ന് കടുത്തൊരു ഫൗൾ അല്ലെങ്കിൽ ഒരു നാസ്റ്റി ചലഞ്ച് ഉണ്ടായിട്ടും റെഫറി അദ്ദേഹത്തിന് റെഡ് കാർഡ് നൽകി ഇല്ല എന്നാണ് എതിർ ടീം ആരാധകരും ഫുട്ബോൾ നിരീക്ഷകരും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫാൻസ് തമ്മിൽ കടുത്ത വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. മെസ്സിക്ക് റെഡ് കാർഡ് കൊടുത്തില്ല, പോട്ടെ ഒരു മഞ്ഞ കാർഡെങ്കിലും കൊടുക്കാമായിരുന്നു റെഫറി എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ റെഫറിയുടെ ഈ ഒരു തീരുമാനം അർജന്റീനയ്ക്ക് വലിയ രീതിയിൽ തുണയായി എന്നാണ് എതിരാളികളുടെ വാദം കേട്ടോ. എന്തായാലും മെസ്സി കളം വിട്ടിരുന്നെങ്കിൽ കളിയുടെ റിസൾട്ട് തന്നെ മറ്റൊന്നാകുമായിരുന്നു എന്ന് അവർ വിശ്വസിക്കുന്നു. ഫുട്ബോളിൽ എപ്പോഴും ഇത്തരം റെഫറിങ് തീരുമാനങ്ങൾ വലിയ ചർച്ചയാകാറുണ്ട് അല്ലെ. എന്തായാലും പ്രത്യേകിച്ച് മെസ്സിയെ പോലൊരു ലോകോത്തര താരം കളിക്കളത്തിൽ ഉണ്ടാവുമ്പോൾ എന്തായാലും അർജന്റീന ആരാധകർ വലിയ വിജയത്തിന്റെ ലഹരിയിലാണ്. ഫുട്ബോൾ കളം ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ ദാ നമ്മുടെ യുഎയിലെ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കടുത്ത രീതിയിൽ ചൂട് പിടിക്കാൻ പോവുകയാണെന്നൊരു കാലാവസ്ഥ മുന്നറിയിപ്പ് കൂടി വരികയാണ്. ആഗോള തലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന വമ്പൻ പ്രതിഭാസം സൂപ്പർ എൽനിനോ ഇത്തവണ നമ്മുടെ യുഎയും ശക്തമായിട്ട് ബാധിക്കാൻ പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ പ്രവചിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് വരും ദിവസങ്ങളിൽ രാജ്യത്ത് കടുത്ത ചൂടും അതോടൊപ്പം അമിതമായിട്ടുള്ള എന്താ പറയുക ഹ്യൂമിഡിറ്റിയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണ ഈ സമ്മർ സീസണിൽ കഠിനമായിട്ടുള്ളൊരു എന്താ പറയുക ഹ്യൂമിഡിറ്റിയും ചൂടും വല്ലാത്തൊരു അവസ്ഥയായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക അല്ലെ. അപ്പൊ ഈ ഒരു താപനില ടെമ്പറേച്ചർ റെക്കോർഡ് നിലവാരത്തിലേക്ക് വരുന്നതിനൊപ്പം അന്തരീക്ഷത്തിലെ ഈ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുന്നത് കാരണം നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിന്റെ കാഠിന്യം നമുക്ക് ഇരട്ടിയായിട്ട് തോന്നും. ശരിക്കും ഒരു എന്താ പറയുക സൗനബാത്ത് ബാത്ത് എടുക്കില്ലേ അവിടെ പോയിരിക്കുന്ന പോലത്തെ അവസ്ഥയാണ്. ഞാൻ കഴിഞ്ഞ മാസമാണ് ഈ ഒരു സൗന എടുക്കാൻ വേണ്ടി പോയത്. എൻ്റെ അമ്മോ, വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ തണുത്തൊരു അവസ്ഥയിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു ആദ്യത്തെ ഒരു 5 to 10 minutes ഈസ് ഓക്കെ, പിന്നെ അങ്ങോട്ട് തുടങ്ങും. അടി മുതൽ മുടി വരെ ഇങ്ങനെ വിയർത്ത് കുമ്മി ഒരു വല്ലാത്ത അവസ്ഥയാണ്. ബുദ്ധിമുട്ടുന്ന പോലെ എല്ലാവരും എടുക്കുന്നതല്ലേ അറിയാലോ. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറംജോലികളിൽ ഏർപ്പെടുന്നവരും പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവരൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ശരീരത്തിൽ നിന്ന് വലിയ രീതിയിൽ ജലാംശം നഷ്ടപ്പെടാൻ ഇത് കാരണമാകും. ആരെങ്കിലും വെള്ളം കുടിക്കൂ എന്ന് പറയുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കരുത്. മിനിറ്റ് മിനിറ്റ് നിങ്ങളിങ്ങനെ വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കും. ഒറ്റയടിക്ക് വെള്ളം കുടിക്കാനും പാടില്ല. നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ എപ്പോഴാണോ നമ്മൾ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഒരു രാവിലെ 7:30 തുടങ്ങിയാൽ 7 o'clock വെള്ളം കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ അരമണിക്കൂറും നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുക. വെള്ളം കുടിച്ചില്ല എങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ വെള്ളം കുടിക്കാത്ത അവസ്ഥയിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഇത്രയധികം ജലാംശം നഷ്ടപ്പെട്ട് പോകുമ്പോൾ ഒരു വലിയ പ്രശ്നമാകും അത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ കൃത്യമായ ഇടവേളകളിൽ ധാരാളം വെള്ളം കുടിക്കുക. എപ്പോഴും സ്റ്റേ ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് അടങ്ങിയ പാനീയങ്ങളോ നാടൻ സംഭാരമോ ഒക്കെ കയ്യിൽ കരുതുന്നത് വളരെ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു കടുത്ത ചൂടിനെ നേരിടാൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ ഫുട്ബോൾ മൈതാനത്തെ ചൂടേറിയ ചർച്ചകളും നമ്മുടെ നാട്ടിലെ ഈ എൽനിനോ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇന്നത്തെ റേഡിയോ വൈബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മോഡിൽ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോവാം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM. Trending song of the hour.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നിങ്ങളുടെ കൂടെ ഇനി 2 മണിവരെ പാട്ടുകളും വിശേഷങ്ങളും ലോക വാർത്തകളും ഒക്കെ ആയിട്ട് ഞാനുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാങ്കേതിക വിദ്യയുടെയും ഡ്രൈവറില്ലാ വാഹനങ്ങളുടെയും ഒക്കെ ഒരു വിപ്ലവമാണ് ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്നത്, നമ്മുടെ യുഎയിലും അല്ലേ. നമ്മളതിനെക്കുറിച്ച് എത്രയോ തവണ സംസാരിച്ചിരിക്കും, നമ്മളതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. യെസ്, നമ്മുടെ മിനി പത്മ ആൻഡ് ആസിഫ് ഒക്കെ പോയിട്ട് ഡ്രൈവറില്ലാ കാറിൻ്റെ കുറിച്ചൊരു വിശേഷം ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഹോം 92.2 എഫ്എമ്മിൻ്റെ പേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കാണാം, അറിയാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ലോകമെമ്പാടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ദുബായ് എപ്പോഴും ഇത്തരം ഫ്യൂച്ചറിസ്റ്റിക് ഐഡിയാസ് വെൽക്കം ചെയ്യുന്നതിന് മുൻപന്തിയിൽ തന്നെയാണ് അല്ലേ. ഈ റോഡുകളിലൂടെ ഡ്രൈവർ ഇല്ലാതെ വാഹനങ്ങൾ ഇങ്ങനെ സ്വയം ഓടിപ്പോകുന്ന ആ ഒരു കാഴ്ച അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ദുബായിൽ വളരെ സാധാരണമായിട്ട് മാറാൻ പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതിന്റെ ഭാഗമായിട്ട് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി, നമ്മുടെ RTA, ഇപ്പോൾ വളരെ താല്പര്യമുണർത്തുന്ന ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ ഈ ഒരു ടൈമിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത വർഷം, അതായത് 2027 ദുബായിൽ നടക്കാൻ പോകുന്ന ദുബായ് വേൾഡ് ചലഞ്ച് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് 2027 ഈ ഒരു മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച തലച്ചോറുകളെ ദുബായിലേക്ക് അട്രാക്ട് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചലഞ്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം കേട്ടോ. വെറുതെ ഒരു മത്സരം നടത്തുക എന്നുള്ളതല്ല, ശരിക്കും ഇതിൽ വിജയിക്കുന്നവർക്ക് വേണ്ടി ദുബായ് സർക്കാർ കാത്തുവച്ചിരിക്കുന്നത് എന്താണ്? ആയിരങ്ങളാണോ, പതിനായിരങ്ങളാണോ, ലക്ഷങ്ങളാണോ? അല്ല, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ്. ഏകദേശം 2.3 million US dollars ആണ് ഈ മത്സരത്തിലെ വിജയികൾക്കായിട്ട് പ്രൈസ് മണിയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നാടൻ പണത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് ഒന്ന് കണക്കാക്കിയാൽ ഏകദേശം 19 crore+ രൂപ വരും ഈ ഒരു വമ്പൻ തുക എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വൻകിട കമ്പനികളും യൂണിവേഴ്സിറ്റീസും സ്റ്റാർട്ടപ്സുകളും ഒക്കെ ഈ ഒരു വലിയ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ ദുബായിലേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇത്തവണ 2 കാറ്റഗറീസിലായിട്ടായിരിക്കും ഈ മത്സരം നടത്തുന്നത് കേട്ടോ. അതിൽ ഒന്നാമത്തേത് വൻകിട കമ്പനികൾക്കായിട്ട് നീക്കി വെച്ചിട്ടുള്ള ലീഡിംഗ് കമ്പനീസ് വിഭാഗമാണ്. ഇനി രണ്ടാമത്തേത് ലോകമെമ്പാടുമുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗവേഷകർക്കുമായിട്ട് ഒരുക്കിയിട്ടുള്ള ലോക്കൽ ആൻഡ് ഗ്ലോബൽ അക്കാഡമിയ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അപ്പം ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ സുരക്ഷ, അതുപോലെ അതിൻ്റെ കാര്യക്ഷമത, ഇതൊക്കെ കൂട്ടുന്നതിനുള്ള അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള അത്യാധുനിക ആശയങ്ങളാണ് ശരിക്കും ഈ മത്സരത്തിലൂടെ RTA പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ നടക്കാൻ പോകുന്നത് നമ്മൾ താമസിക്കുന്ന നമ്മുടെ യുഎയിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അതും 1-2 crore ചെറിയ പ്രൈസ് മണിയൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ സംഭവം തന്നെയായിരിക്കും. ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ബസ്സുകളും ടാക്സീസും ഒക്കെ ഇൻ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് രീതിയിലേക്ക് മാറ്റാൻ യുഎ ഭരണാധികാരികൾക്ക് വലിയൊരു വിഷൻ ഉണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് എത്തിച്ചേരാൻ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾ വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ള കാര്യത്തിന് അത് യാതൊരു ഡൗട്ടും വേണ്ട. അപ്പം ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ നമ്മുടെ ദുബായ് റോഡുകളിൽ നേരിട്ട് പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഈ ചലഞ്ചിലൂടെ ഒരുങ്ങുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും കോർ എന്ന് പറയുന്ന സാധനം. അപ്പം സാങ്കേതിക വിദ്യയിൽ താല്പര്യമുള്ള നമ്മുടെ നാട്ടിലെ എന്താ പറയുക യുവ പ്രതിഭകൾക്കും സ്റ്റാർട്ടപ്സിനും ഒക്കെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേൾഡ് സ്റ്റേജ് കൂടിയാണിത്. അപ്പം ഇനിയുള്ള കാലം ഇത്തരം എന്താ പറയുക റവല്യൂഷണറി മാറ്റങ്ങളുടേതാണെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ. അപ്പം ദുബായിയുടെ ഈ കിടിലൻ അപ്ഡേറ്റിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഒരു തമിഴ് ഹിറ്റിലേക്കാണ്. എൻജോയ് ദി സോങ് ആൻഡ് ആ പാട്ട് കഴിയുന്നതിനകത്ത് വെച്ച് നിങ്ങൾ എവിടെയാണോ ഇപ്പോൾ ഉള്ളത്, അപ്പോൾ ആ റോഡിൽ ട്രാഫിക് എങ്ങനെയാണ്, ആക്സിഡൻറ്റ്സ് വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമ്മളെ ഒന്ന് അറിയിക്കണേ. 0585828200 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ ലൈവ് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് കടക്കാൻ വരുന്നുള്ളൂ. നമ്മുടെ ആദ്യം നമുക്ക് നമ്മുടെ ഷെയ്ഖ് സായദ് റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അബുദാബിയിലേക്കുള്ള ഡയറക്ഷനിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ വാഹനങ്ങൾ വളരെ പതുക്കെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റൂട്ടിൽ നല്ല രീതിയിൽ സമയം വൈകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഡ്രൈവേഴ്സ് പ്രത്യേകമായിട്ടുള്ളൊരു കെയർ എടുക്കണം കേട്ടോ. അതുപോലെ അൽഖേൽ റോഡ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് ബേയിലേക്ക് എൻട്രി ചെയ്യുന്ന റാംസിലും അതുപോലെ ജുമേറ വില്ലേജ് സർക്കിളിനടുത്തുള്ള ചില എക്സിറ്റ്സിലുമൊക്കെ നിലവിൽ കനത്ത ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ റെഡ് കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഫിനാൻഷ്യൽ സെന്റർ റോഡ് ദുബായ് മോളിന്റെ ബാക്ക് സൈഡിലേക്കും ഡൗൺ ടൗണിലേക്കും കണക്ട് ചെയ്യുന്ന ഈ റോഡിൽ ലഞ്ചോർ ഇപ്പോൾ സമയം 12:38 ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വാഹനങ്ങളുടെ ഒരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് എടുത്തു കഴിഞ്ഞാൽ ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള ഡയറക്ഷനിൽ അൽബർഷ സൗത്ത് അതുപോലെ അൽ ഖവനീജ് ഭാഗങ്ങളിൽ നിന്നും മുകളിലേക്ക് കടന്നു പോകുന്ന റൂട്ടിൽ നിലവിൽ വാഹനങ്ങളുടെ വലിയ തിരക്ക് കാണാം. പിന്നെ അൽറബാദ് സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ മിർദിഫിൽ നിന്ന് ഗർഹൂദിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ സ്ട്രീറ്റിൽ നിലവിൽ ട്രാഫിക് വളരെ മന്ദഗതിയിലാണ് കേട്ടോ. അൽ ഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ അൻസാർ ഗാലറിക്ക് അടുത്തുള്ള പ്രധാന സർവീസ് റോഡിലും ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്നും ഇത്തിഹാദ് റോഡിലേക്ക് എൻട്രി ചെയ്യുന്ന വെയിലൊക്കെ നിലവിൽ ഹെവി ട്രാഫിക് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ ഷാർജ അൽതവൂൻ റൗണ്ട് എബൌട്ട് എടുക്കുമ്പോൾ ഇവിടെ പുതിയ ടണൽ നിർമ്മാണം നടക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള റൂട്ട് ഡൈവേർഷൻസ് നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വഴി കടന്നു പോകുന്നുണ്ട്. അൽ കോണിഷ് സ്ട്രീറ്റ് വഴിയുള്ള ഓൾട്ടർനേറ്റീവ് റൂട്ട്സ് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതീവ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ യാത്രകൾ കൂടുതൽ സുരക്ഷിതമായിരിക്കട്ടെ. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ കൂടെ ഉണ്ട്. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: Amma.
3: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
4: ഈ പയ്യന് കണ്ടോ
3: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്
5: അഭിജിത് കുമാർ
3: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം ഫർസാന പാലത്തിങ്കൽ ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക് ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ് ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ക്യാൻ യു പ്ലേ മൈ സോങ്? ഏത് സോങ്? ആരുടെ സോങ്? എപ്പാ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സോങ്ങുകൾ നമുക്ക് ഈ ഒരു 3 മണിക്കൂറിൽ കേൾക്കാൻ പറ്റില്ല. അതിന് 2 മണി മുതൽ 4 മണി വരെ മലയാളി ഡായുമായിട്ട് ശിവ വരും. ശിവ ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. നമുക്ക് രണ്ട് വർത്താനം പറഞ്ഞാലോ? ഒത്തിരി നാളായിട്ടോ ഞങ്ങൾക്ക് കാണാൻ പറ്റാറില്ല. പലപ്പോഴും ഞാനിങ്ങനെ വളവളവളവളേന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ഷീപ്സ് ഒരു 2 PM ആകുമ്പോൾ, ഒരു 30 മിനിറ്റ് മുമ്പേ എല്ലാം റെഡിയായിട്ട് ഇവിടെ വന്നിരിക്കും അല്ലേ? യെസ്, ഓണാക്കി താൻ 3. അതെ, നിങ്ങൾക്ക് 2 മണി മുതൽ 4 മണി വരെ ഇഷ്ടമുള്ള പാട്ട് കേൾപ്പിക്കാത്ത ആളാണ് ഇതാ ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പൊ പാട്ടൊക്കെ ചോദിക്കാവോ?
2: ഇല്ല, പാവല്ല, ചോദിച്ചു
1: വെച്ചേക്കാം.
2: ഇടയ്ക്ക് ഒന്നോ രണ്ടോ ഒക്കെ നിർത്തു പ്ലേ ചെയ്ത് കൊടുത്തു.
1: അല്ല, തീർച്ചയായിട്ടും കേട്ടോ. നല്ല പാട്ടുകളൊക്കെ ആണെങ്കിൽ അത് എനിക്കും കൂടെ ഉൾക്കൊള്ളാൻ തോന്നുകയാണെങ്കിൽ അത് അപ്പോഴേ ഞാൻ ഇട്ട് കൊടുത്തിട്ട് പറയും. ഇതുപോലെ ഒരാൾ പറഞ്ഞിരുന്നു, പക്ഷെ അപ്പോഴും റിക്വസ്റ്റഡ് സോങ് ഇവിടെ പാടില്ല.
2: അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല.
1: കാരണം എന്താണെന്നറിയുമ്പോൾ അവരുടെ ഇഷ്ടമുള്ള പാട്ടുകൾ തപ്പിപ്പോകുമ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതെല്ലാം അങ്ങോട്ട് 2 മണി 4 മണി വരെ ഇട്ടേക്കും. പിന്നെന്തൊക്കെയാ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
1: ഓ, താങ്ക് യു സോ മച്ച്. കാരണം ഞാനേ കുറെ ദിവസമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് തമിഴിലെ ഒനക്കാകെ പൊരന്തേന ആ പാട്ട്.
2: ആ രണ്ടുപേരും പാടും പാട്ട് കേട്ടിട്ട് കുറെ ദിവസമായി
1: ഓടും ആൾക്കാർ.
2: ഇല്ല, എനിക്ക് ഇഷ്ടം
1: ഒറ്റവരുമാരുന്തേനെ പകലിരവാ.
2: അയ്യോ,
1: ഇനിയുണ്ട്? ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം.
2: വാക്കപ്പെട്ട
1: ഉനക്ക് വാക്കപ്പെട്ട് പോന എന്ന് പോകാം.

0: ശരിക്കും 2012 ആണോ 14 ആണോ നമ്മുടെ കുറെ സിനിമകൾ എടുത്ത രതീഷ് രഘുനന്ദൻ നമ്മുടെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ്. പുള്ളി സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ
1: പന്നയാറും
0: പത്മിനിയും കണ്ടത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കഥാതന്തുവും പാട്ടുകളും ആയിരുന്നു. മൈ ഗോഡ്, എന്ത് രസമാണ്!
1: നല്ലൊരു സിനിമയായിരുന്നു.
0: പിന്നെ രാംചരൺ മാത്രമല്ല, എന്ത് ഒരേ പാട്ട് രണ്ട് നാല് പേര് പാടിയിട്ടുണ്ട്. അത് എനിക്ക് ഇന്ന് നമ്മുടെ തമിഴ് ഹിറ്റിൽ ആഡ് ചെയ്യുന്ന നമ്മുടെ ഷീബയ്ക്ക്
1: സ്വീകരിച്ചിരിക്കുന്നു.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ?
1: അയ്യോ, എനിക്ക്
0: അങ്ങനെ വെച്ചപ്പോഴും
1: ഒരുപാട് പാട്ടുകളുണ്ട്, എങ്കിലും എനിക്ക് പെട്ടെന്ന് കണ്ണടച്ചുകൊണ്ട് എക്കാലത്തെ എന്റെ സൂപ്പർ ഹിറ്റ് പാട്ട് എന്ന് പറയുന്ന നമ്മുടെ ഒ എൻ വി സാറിന്റെ വരികള്, ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യ സുഗന്ധങ്ങൾ.

0: certo. എനിക്ക് ആ പാട്ട് ഭയങ്കര
1: രസമുള്ള പാട്ട്. അത്
0: എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ഞാൻ വിചാരിക്കും എന്റെ എല്ലാ കാലത്തെയും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒരു പാട്ട് ഇതാണ്. അതൊക്കെ മാറ്റി വെച്ച്
1: സത്യം കേട്ടോ. എന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ. പക്ഷെ ഞാൻ എനിക്ക് എടുക്കാൻ പറ്റാത്തൊക്കെ ഭയങ്കര പാടാ കേൾക്കാം.
0: അല്ലെ, എനിക്ക് നമുക്ക് പാട്ട് സത്യം പറഞ്ഞാൽ എന്നെ പണ്ട് പാട്ട് പഠിക്കാൻ കൊണ്ടുവിട്ട ആ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഡാൻസ് പഠിച്ചാൽ മതി.
1: പാട്ടെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞപോലെ ഞാനിപ്പോൾ പാടിയ പാട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഒട്ടും തന്നെ ശരിയായിട്ടില്ല. ഒരു പാട്ട് നമ്മൾ കൃത്യമായിട്ട് പാടി
0: പഠിച്ചിട്ടുണ്ട്.
1: ഉനക്കാകെ ഞാൻ എത്രയോ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. അതിൽ ശ്രുതി പോയ ആ പാട്ട് ഭയങ്കര ബോറാണ്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം.
0: നന്നായിട്ട് അതെന്താന്നറിയോ നിത്തു, ചില പാട്ടുകളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ എല്ലാ പാട്ടുകളും നമുക്ക് പാടാൻ പറ്റൂല.
1: എനിക്ക് പാട്ടുകളെ
0: പാട്ട് പാടുന്ന ഒരു ഭയങ്കര അസൂയ.
1: എനിക്ക് പാട്ടുകളെ കൊല്ലുന്നതിനും പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ടും കുറച്ചൊക്കെ പാടുന്നത് കൊണ്ടും ആയിരിക്കാം പാട്ടിനെ കൊല്ലുന്നതിനോട് എനിക്ക് ഒരു താല്പര്യം. ചില ആൾക്കാരൊക്കെ പാട്ട് പാടാൻ കേറിയിട്ട് എന്താ ചെയ്യുന്നല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഇത്തിരി മുമ്പേ ഞാൻ കൊന്നായിരുന്നു. ഐ എം റിയലി സോറി.
0: ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു ബോബിയേട്ടാ.
1: അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഷീപ്സിന് വേണ്ടി ഒരു ദരക്കസ്തൂരി ഇട്ടേ
0: ചെയ്തു.
1: യെസ്, അത് ഞങ്ങളുടെ എവർഗ്രീൻ ഹിറ്റാണ്. അപ്പൊ ഞങ്ങളുടെ സ്വന്തം ഷീബയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ പാട്ടുകളും നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചു പൊളിച്ച് കേൾക്കാൻ തരുന്നു നമ്മുടെ ഷീബയ്ക്ക് വേണ്ടിയിട്ട് എവർഗ്രീൻ ഹിറ്റായിട്ട് ആ പാട്ട് കേൾപ്പിക്കാം.
0: താങ്ക് യു.
1: ഓക്കേ,
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: PM Sri, തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടി നൽകി വി ശിവൻകുട്ടി. എക്സാലോജി കേസ് വീണ ഇഡിക്ക് മുന്നിൽ. നാവികർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനാകണം, G7 നിലപാടറിയിച്ച് നരേന്ദ്രമോദി. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പെ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാറൊപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ 4-അംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 7-അംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട്, CPMനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. CPMന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിൽ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് 2 വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനേർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യു എ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78 മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6 ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17 മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66 മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവെ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good afternoon. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Current temperature in Dubai, 35 degrees Celsius, humidity 44%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya. Nitya.
1: A very good afternoon. Welcome back to Mid Morning with Nitya on Home 92.2 FM. അപ്പൊ നമ്മള് മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ ലാസ്റ്റ് അവറിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം മലയാള സിനിമ ഇൻഡസ്ട്രി ഇപ്പൊ ശരിക്കും അതിന്റെ ഒരു ഗോൾഡൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. വെൽക്കം ബാക്ക് ടു ദ ഷോ ഹോം 92.2 FM. നമ്മുടെ ബോളിവുഡിലെ വമ്പന്മാരായിട്ടുള്ള പനോരമ സ്റ്റുഡിയോസ് ഇപ്പോൾ മലയാളത്തിൽ അവരുടെ സാന്നിധ്യം ശക്തമാക്കാൻ പോവാണ് കേട്ടോ. അതായത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിന്റെ ദൃശ്യം 3 തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ഒരു വമ്പൻ കോളിളക്കം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വമ്പൻ വിജയം നമ്മൾ കണ്ടതല്ലേ, നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമായതല്ലേ. ആ ഒരു എന്താ പറയുക മെഗാ സക്സസ് നൽകിയ വലിയ കോൺഫിഡൻസിൽ പനോരമ സ്റ്റുഡിയോസ് ഇപ്പം മലയാളത്തിലെ രണ്ട് വലിയ പ്രോജക്റ്റുകൾ ഒന്നിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാക്കുന്ന കാര്യം ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് സിനിമകളിലും ഒരാളാണ് നായകൻ, അതും നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് ഫാസിൽ. കുറച്ചായിട്ട് ഇപ്പൊ പേട്രിയോട്ടിന്റെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു മൂവി നമുക്ക് കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞില്ല, ഒരു വലിയ ഗ്യാപ്പ് വന്നിരിക്കുന്നു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ്, ഫഹദാണ് ഈ രണ്ട് സിനിമയിലും നായകനായിട്ട് എത്തുന്നത്. മാക്സ് ലാബ് സിനിമ സാരഥിയും പ്രശസ്ത നിർമ്മാതാവുമായിട്ടുള്ള ജേക്കബ് ബാബുവുമായിട്ട് സഹകരിച്ചാണ് പനോരമ സ്റ്റുഡിയോസ് ഈ ഒരു പുതിയ ക്രിയേറ്റീവ് പാർട്ട്ണർഷിപ്പ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇന്ത്യൻ സിനിമയിൽ തന്റേതായിട്ടുള്ള ഒരു ആക്ടിംഗ് സ്റ്റൈൽ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന നടനാണ് ഫഹദ് ഫാസിൽ. അപ്പൊ അദ്ദേഹം ഈ രണ്ട് പ്രോജക്ടിന്റെയും ഭാഗമാകുമ്പോൾ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് കേൾക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അത് വാനോളമല്ലേ. അപ്പൊ മഹേഷിന്റെ പ്രതികാരം ആയിക്കോട്ടെ, കുമ്പളങ്ങി നൈറ്റ്സ് ആയിക്കോട്ടെ, ആവേശം, പിന്നെ പാൻ ഇന്ത്യൻ ഹിറ്റായ പുഷ്പ, ഇങ്ങനെ കുറെ സിനിമകളുടെയൊക്കെ ആൾക്കാരുടെ ഇടയിൽ മനസ്സിലെ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഫഹദിന്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ തന്നെ ആയിരിക്കും പനോരമ കൊടുക്കുന്ന ഈ രണ്ട് സിനിമകളും നമുക്ക് ഉറപ്പിച്ചു പറയാം അല്ലെ. അപ്പൊ ഈ രണ്ട് സിനിമകളെ കുറിച്ച് ഫഹദ് ഫാസിൽ തന്റെ സന്തോഷം ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ രണ്ട് പ്രോജക്ടുകളിലേക്കും അദ്ദേഹത്തിനെ ആകർഷിച്ചത് ഇതിന്റെ ശക്തമായിട്ടുള്ള സ്റ്റോറി ലൈൻസും അതുപോലെ ഇതിന്റെ ബാക്ക് സപ്പോർട്ടേഴ്സ് നമ്മുടെ അണിയറ പ്രവർത്തകരുടെ വലിയൊരു കാഴ്ചപ്പാടുമാണെന്നാണ് ഫഹദ് ഈ ഒരു പ്രഖ്യാപനത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു നടൻ എന്ന നിലയിൽ തന്നെ എന്താ ഏറെ വെല്ലുവിളിക്കുന്നതും അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തികച്ചും ഫ്രഷായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്നതുമായിട്ടുള്ള സിനിമകളുടെ ഭാഗമാകാൻ എപ്പോഴും ഫഹദ് ആഗ്രഹിക്കുന്നുണ്ടെന്നും അതുപോലെ ഈ രണ്ട് സിനിമകളും അടുത്ത വർഷം തിയേറ്ററുകളിൽ എത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയാണെന്നും ഫഹദ് ഈ ഒരു തീരുമാനത്തെ മുൻനിർത്തി പറയുന്നുണ്ട്. പിന്നെ ബോളിവുഡിൽ ഇപ്പോൾ ഓംകാര, പ്യാർക്ക, പഞ്ച്നാമ, റൈഡ്, ഷെയ്ത്താൻ തുടങ്ങിയ സൂപ്പർഹിറ്റ് സിനിമകൾ സമ്മാനിച്ച പനോരമ സ്റ്റുഡിയോസ് ഇപ്പം മലയാളത്തിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. എല്ലാ ഇടങ്ങളിലും ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ വേറൊരാളുടെ മുമ്പിൽ ചെന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ വേറൊരു നാട്ടുകാരനായിക്കോട്ടെ, നോർത്ത് ഇന്ത്യൻ മുമ്പിലായിക്കോട്ടെ, എല്ലാവർക്കും മലയാള സിനിമകൾ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറേയധികം സിനിമകൾ. ഈ അടുത്ത ദിവസം തന്നെ ഞാൻ നോർത്ത് ഇന്ത്യനുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നല്ലൊരു സുഹൃത്താണ്, അദ്ദേഹത്തിനോട് ഇങ്ങനെ മലയാള സിനിമകളെ കുറിച്ച് വരുമ്പോൾ ആൾ ഭയങ്കര പ്രൗഡായിട്ടാണ് പറയുന്നത്, ഓ നമ്മളങ്ങനെ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ എന്നൊന്നും സിനിമകളുടെ കാര്യത്തിൽ നോക്കാറില്ല. ഇപ്പോൾ അദ്ദേഹം അടുത്തിടയ്ക്ക് കണ്ട സിനിമ എക്കോ ആണെന്ന് പറയുന്നു. എക്കോ പോലൊരു സിനിമയൊക്കെ മറ്റൊരു മലയാളം അറിയാത്ത ഒരാൾ അതിനെ ആസ്വദിച്ച് കാണുക, അതിൻ്റെ ഓരോ സീക്വൻസും ഇങ്ങനെ എടുത്ത് പറയാന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്. എന്തായാലും ശരി, ഇപ്പോൾ ഭാവനയും റഹ്മാനും പ്രധാന വേഷങ്ങളിൽ എത്തിയിട്ടുള്ള അനോമി, ആസിഫ് അലിയുടെ ടിക്കിടാക്ക, കുഞ്ചാക്കബോബന്റെ ഉന്മാദം തുടങ്ങിയ വലിയ സിനിമകളും ഇവരുടെ ലൈനപ്പിൽ വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഫഹദിനൊപ്പോൾ ഈ ഒരു ഇരട്ട പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ സംവിധായകൻ ആരാണ്, മറ്റ് അഭിനേതാക്കൾ ആരൊക്കെയാണെന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും വരുന്ന സമയങ്ങളിൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫഹദ് ഫാസിലിന്റെ ഒരു വമ്പൻ സ്ക്രീൻ പ്രസൻസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. സിനിമാ ലോകത്തെ ഇങ്ങനെ ഒരു വലിയ അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് അടുത്തത് ട്രെൻഡിംഗ് സോങ്ങിലേക്ക് കടക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Mid morning with Nitya.
6: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്, വെൽക്കം ബാക്ക് ടു ദ ഷോ ഇൻ ഹോം 92.2 FM. നമ്മൾ പ്രവാസികൾക്ക് ഈ ഉയരം കൂടിയ കെട്ടിടം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദുബായിലെ, നമ്മുടെ UAE-യിലെ ദുബായിലെ ബുർജ് ഖലീഫയെ കുറിച്ചല്ലാതെ വേറെ എന്തിനെ കുറിച്ച് ചിന്തിക്കാനാ അല്ലേ? എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടെ നിന്നൊക്കെ അങ്ങ് നമുക്ക് വേറൊരു റൂട്ടിലേക്ക് പോവാം. അതായത് ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ടോക്കിയോയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടവറായിട്ടുള്ള ടോക്കിയോ സ്കൈ ട്രീയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രകൃതി ഭംഗി ആയിക്കോട്ടെ, അത്യാധുനിക സാങ്കേതിക വിദ്യകളായിക്കോട്ടെ, ഇതെല്ലാം ഒത്തുചേരുന്ന ജപ്പാനിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ ഒരു ടോക്കിയോ സ്കൈ ട്രീ എന്ന് പറയുന്നത്. ഏകദേശം 634 മീറ്റർ ഉയരമുള്ള ഒരു വമ്പൻ ഗോപുരമാണിത്. ഇത് ടോക്കിയോ നഗരത്തിന്റെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. വെറും ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ടവർ ആയിട്ടാണ് ഇത് നിർമ്മിച്ചതെങ്കിലും ഇന്ന് ലോകമെമ്പാടുള്ള സഞ്ചാരികൾ ജപ്പാനിലെത്തിയാൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു എന്താ പറയുക, മസ്റ്റ് വിസിറ്റ് സ്പോട്ട് തന്നെയായിരിക്കും ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടവറിന് മുകളിൽ നിന്ന് നോക്കിയാൽ ടോക്കിയോ നഗരത്തിന്റെ ഒരു എന്താ ഒരു വശ്യമായിട്ടുള്ളൊരു പനോറമിക് വ്യൂ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ടോക്കിയോ സ്കൈ ട്രീയുടെ ഏറ്റവും പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് ഒബ്സർവേഷൻ ഡെക്സാണ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് 350 മീറ്റർ ഉയരത്തിലുള്ള അതിൻ്റെ ഫസ്റ്റ് ഡെക്ക് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എത്തിയാൽ തന്നെ നമുക്ക് ഈ ടോക്കിയോ നഗരം മുഴുവനും നമ്മുടെ കാൽക്കീഴിലായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയാൽ ഒരു 450 മീറ്റർ ഉയരത്തിലേക്ക് പോയാൽ അടുത്ത ഡെക്ക് നമുക്ക് കാണാം. അത് അവിടെ നിന്ന് നോക്കിയപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസമാണെങ്കിൽ ഇവിടെ നിന്നും ജപ്പാനിലെ വിഖ്യാതമായിട്ടുള്ള മൗണ്ട് ഫിജു വരെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി വെറും ഒരു കാഴ്ച കാണൽ മാത്രമല്ല കേട്ടോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ടവറിൻ്റെ താഴത്തെ നിലകളിൽ വമ്പൻ ഷോപ്പിംഗ് മാളുകളുണ്ട്, പലതരത്തിലുള്ള നാടൻ വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പിന്നെ ചെറിയ കുട്ടികൾക്കായിട്ട് ഒരു മനോഹരമായിട്ടുള്ള അക്വേറിയം ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രിയാകുമ്പോഴോ ഈ ടവർ മൊത്തത്തിൽ കളർഫുൾ ആയിട്ടുള്ള LED ലൈറ്റ് കൊണ്ട് ഇങ്ങനെ പ്രകാശപൂരിതമാകും. ഓരോ ദിവസവും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമുകളിലാണ് ഇവർ ഈ ലൈറ്റിംഗ് ഒരുക്കുന്നത് കേട്ടോ. ഇത് കാണാൻ തന്നെ രാത്രിയിൽ വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. അപ്പോൾ ഈ ടോക്കിയോ നഗരത്തിൻ്റെ മധ്യഭാഗത്ത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഈ ഒരു അത്ഭുതം കാണാൻ ജപ്പാനിലേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ടോക്കിയോയിൽ നിന്നുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള യാത്രാ വിശേഷത്തിന് ശേഷം നമ്മൾ വീണ്ടും പോകുന്നത് നല്ലൊരു കിഡിലൻ തമിഴ് സോങ് കേൾക്കുന്നതിന് വേണ്ടിയാണ്. കേട്ടതിന് ശേഷം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേട്ടുകൊണ്ടേയിരിക്കുക. ഹോം 92.2 FM.
7: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: Yes, now the time is 1:32 PM. നമുക്ക് നേരെ ആദ്യം പോവാം E311 നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക്. അവിടെ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന ഡയറക്ഷനിൽ, പ്രത്യേകിച്ച് മുബൈല ഭാഗത്തും അതുപോലെ തിരിച്ചുള്ള ദുബായ് ഷാർജ ബോർഡറിലും ഇപ്പോൾ സാധാരണ ഉച്ച സമയത്തേക്കാൾ കൂടുതൽ ഹെവി ട്രാഫിക്കാണ് കാണിക്കുന്നത്. നമ്മുടെ എയർപോർട്ട് റോഡിലേക്ക് പോയാൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 1, ടെർമിനൽ 3 ഭാഗങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രധാന ഫ്ലൈ ഓവേഴ്സിലും സർവീസ് റോഡുകളിലും ഇപ്പോൾ നിലവിൽ വാഹനങ്ങൾ വളരെ വളരെ സ്ലോ ആയിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബെയ്റൂത്ത് സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ അൽഖിസൈസ് അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും എയർപോർട്ട് ടണലിലേക്ക് എൻട്രി ചെയ്യുന്ന ഏരിയാസിൽ ഇപ്പോൾ വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാം. നമ്മുടെ റാസിൽ ഖോ റോഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സിറ്റിയിൽ നിന്നും അൽ ജദഫ് ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ വഴി കടന്നു പോകുന്നൊരു കൂടുതൽ സമയം കണക്കാക്കി യാത്രയാണ്. അതുപോലെ ഷാർജയിൽ അൽവാദ സ്ട്രീറ്റ് എടുത്താൽ സിറ്റി സെന്റർ ഷാർജയ്ക്ക് മുന്നിലുള്ള പ്രധാന ഫ്ലൈ ഓവേഴ്സിലും ദുബായിലേക്ക് കണക്ട് ചെയ്യുന്ന സർവീസ് ലൈനുകളിലും നിലവിൽ നല്ല രീതിയിൽ റഷ് കാണിക്കുന്നുണ്ട്. നമ്മുടെ കിങ് ഫൈസൽ സ്ട്രീറ്റ് ഷാർജയിലെ നോക്കുകയാണെങ്കിൽ, ഷാർജയിലെ കിങ് ഫൈസൽ സ്ട്രീറ്റിൽ നിന്നും അൽ മജാസ് ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷൻസിൽ നിലവിൽ ട്രാഫിക് വളരെ സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും യാത്ര ചെയ്യുന്നവരൊക്കെ ഈ റൂട്ടുകളിലൂടെ പോകുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് സേഫ് ഡിസ്റ്റൻസ് പാലിച്ച് മാത്രം ഡ്രൈവ് ചെയ്യുക. കൂടുതൽ ട്രാഫിക് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തും. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: എക്സലോജി കേസ് വീണ ഇഡിക്ക് മുന്നിൽ. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീയിൽ തുടരാൻ കേരളം, കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട്, CPMനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. CPMന്റെ മുഖം മൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യുഎഇ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ചു മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവെ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. അടുത്ത വാർത്ത 3 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് ടു യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
8: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40°C, ഹ്യൂമിഡിറ്റി 40%.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

കേറി വാടാ മക്കളെ, കേറി വാ. എന്താ അവിടെ തന്നെ നിന്ന് പറഞ്ഞത്? എല്ലാരും ഇങ്ങ് കേറി പോരെ, നമ്മുടെ സമയമായി. ഏ, ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. ഞാൻ വന്നിട്ടുണ്ട്, എന്താണ് ഒരു അനക്കമില്ലാത്തത്? ഹലോ ഹലോ ഹലോ, എന്തിനാണ് ആദ്യമേ തന്നെ നിങ്ങൾ പറയുന്നതിന് മുമ്പേ ഖുറ സോങ് നമ്മുടെ സുഡാനി ഫ്രം നൈജീരിയയിലെ പാട്ട് പ്ലേ ചെയ്തത് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരുപാട് അർജന്റീനിയൻ ഫാൻസ്, അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഫാൻസ് എല്ലാവരും ഇവിടെയുണ്ട്. കഴിഞ്ഞ, അതായത് ഈ വെളുപ്പം കാലത്തെ കളിയൊക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഫ്രാൻസിൻ്റെ കളിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസിൻ്റെ ആരാധകരും അർജന്റീനേൻ്റെ ആരാധകരും ഒക്കെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അല തല്ലി ഇരിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ എന്നോട്, ചേച്ചി ഒരു പാട്ട് തരൂ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അർജന്റീനൻ ഫാൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് പാവം ഞാൻ വിചാരിച്ചു അങ്ങ് കൊടുത്തേക്കാന്ന്. ഓക്കെ, എന്തായാലും എല്ലാ ഫുട്ബോൾ ഫാൻസിന് വേണ്ടിയിട്ടും ഞാൻ ഈ പാട്ട്, ഇപ്പോൾ കേട്ട പാട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കളിയുണ്ട്, പോർച്ചുഗലിൻ്റെ കളിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ഞാൻ റെഡിയാണ്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു ഇല്ലേ? ഞാൻ നോക്കിയതാണ്, എൻ്റെ ഹെഡ്ഫോണിൻ്റെ വോളിയൊക്കെ കറക്റ്റ് അല്ലേന്ന്. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ, ഹലോ, ഇവിടെ പറയുന്ന അവിടെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം ഞാനാണ് ഷീബയാണ് നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാനായിട്ട് എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. മലയാളിടാ തുടങ്ങുന്നു, തുടങ്ങി എപ്പോഴേ തുടങ്ങി, കയറി വന്നു എന്ന് ഞാൻ വാട്സാപ്പ് നോക്കുമ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുനീർ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എപ്പോഴേ കയറി വന്നു ഷീബ എന്ന്. ഓക്കെ, അതാണ്. പിന്നെ നമ്മുടെ സീമ ഷാജിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിർമ്മൽ, ഹലോ ഷീബ, ഞാൻ ഓടി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ് അഷ്റഫ് ഹാജർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സലാമിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. മെഹബൂബാടാ, ഹായിടാ മെഹബൂബ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷ് കുമാർ പച്ചാട്ട് രണ്ടടേ. പിന്നെ നമ്മുടെ ഷിബി ഹലോ പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നുണ്ട് എന്ന്. അതെ, നിങ്ങൾ കേൾക്കണം, അതാണ് എനിക്ക് വേണ്ടത്. മുസ്തഫ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് മുസ്തഫ, ഇനിയും ഹായ് ഹലോ നമസ്കാരം. എന്തുണ്ട് വിശേഷം? ഇഷ്ടപ്പെട്ട പാട്ട് ആശംസകളൊക്കെ പറയാനായിട്ട് ഒരുപാട് പേര് റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക, റെഡിയായി മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, വേഗം അയച്ചോളൂ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഓടിവാ, കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അടുത്ത പാട്ട് പള്ളിച്ചട്ടമ്പിയിലെ മാവീരനെ കേട്ടിട്ട് വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിട വിത്ത് ശിവ.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: കാഫിൽ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്. സി പി എമ്മിന്റെ മുഖം മൂടി അഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വൈകിപ്പിച്ചതിൽ സി പി എമ്മിനെതിരെ ഷാഫി പറമ്പിൽ. സ്ക്രീൻഷോട്ട് വിവാദവും സി പി എമ്മും.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
5: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
6: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം. രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
7: ഈ പയ്യന് കണ്ടോ
6: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
8: അഭിജിത് കുമാർ.
6: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു ഹോം 92.2 FM.
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
14: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
15: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
14: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
15: ഇവിടെ എവിടെയാ?
14: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
10: MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, കോൾ 050

0: മസാല, വെറും മസാലയല്ല, നമ്മുടെ സ്പാനിഷ് മസാലയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് ഇന്നലെ എന്നോടൊരു സുഹൃത്ത് ചോദിച്ച പാട്ടാണ്, പക്ഷെ ഇന്നലെ സമയം കിട്ടാത്തത് കൊണ്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയില്ല. അപ്പം തന്നെ ഞാൻ ക്ഷമയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പാട്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ആദ്യം ഞാനത് പ്ലേ ചെയ്യുമെന്ന്. കാരണം ചിലപ്പോൾ ഇന്ന് നിങ്ങളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ചോദിക്കാനൊരു മടിയാണ്, ഇന്നലെ ഞാൻ പാട്ട് ചോദിച്ചിട്ട് തന്നില്ല, അപ്പം പിന്നെ ഇന്നും തരില്ലായിരിക്കും, വെറുതെ ചോദിക്കണ്ട എന്ന് വിചാരിച്ച് നിങ്ങളിരിക്കുകയാണെങ്കിൽ ഒന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾ ചോദിക്കാതെ തന്നെ അങ്ങ് പ്ലേ ചെയ്ത് തന്നാൽ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ സന്തോഷമായിരിക്കുമല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ കേട്ട് കാണും, ചിലപ്പോൾ കേട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടും ഉണ്ടായിരിക്കില്ല, അതാ കേട്ട് കണ്ടിട്ടോ, കേട്ടിട്ടും ഉണ്ടായിരിക്കില്ല, എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ ഞാനത് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്ത് തന്നു. എന്തായാലും ഈ പാട്ട്, സ്പാനിഷ് മസാലയിലെ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ദ ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളും പിന്നെ വിശേഷങ്ങളും, ജന്മദിനാശംസകളോ വിവാഹ വാർഷികാശംസകളോ അല്ലെങ്കിൽ അലറ ചില്ലറ ചെറിയ ചെറിയ കാര്യങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ നാട്ടുവർത്തമാനങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. 0585829220 ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ പിന്നെ ഹലോ ഷീബ, ഹലോ ഹലോ മിസ്റ്റർ പെരേര എന്നൊക്കെ പറയുന്നത് പോലെ ഹലോ ഷീബ, ഹായ്, ഞാനും വന്നു. ഇത് സന്തോഷ് തറയിലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് സന്തോഷ്, മുസ്തഫയുടെ ഹായ് കിട്ടിയിട്ടുണ്ട്, മുസ്തഫ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ജിനുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് ഷീബ്സ്, ഒരു പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ്, ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്യാം ജിനു. പിന്നെ നമ്മുടെ റഹീം ഈസ ഒരു വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ, വായിച്ചു നോക്കാം കേട്ടോ, എന്നിട്ട് പറയാം. പിന്നെ നമ്മുടെ നിർമ്മൽ പറഞ്ഞിരിക്കുകയാണ്, സന്തോഷ് കുമാർ പച്ചാട്ടെന്ന് ഷീബ എപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ട്യൂണും കൂടി ഇടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് ശീലമായിപ്പോയി. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് തോന്നുന്നു, നല്ല എനർജി ഉണ്ടല്ലോ എന്നാണ് മെഹബൂബ പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും എനർജി കാണും, വല്ലപ്പോഴും മാത്രമേ ഇത്തിരി അങ്ങോട്ട് എനർജി മാറിയിരിക്കുള്ളൂ, പക്ഷെ ഞാൻ അപ്പോഴും സമ്മതിക്കാറില്ല, എന്നിട്ട് വാ എനർജി എന്നൊക്കെ പറയും, പക്ഷേ എണീച്ച് വരില്ല, ചില ദിവസം അവിടെ തന്നെ ഇരിപ്പാണ്. പിന്നെ ബിനു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കൊരു പാട്ട് കേൾക്കണം ഷീബ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷുവറായിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം. നമ്മുടെ സീമ ഷാജി, ഹലോ ഹൂയ് ഹോയ് ഒക്കെ കേട്ടു, ഞാൻ സ്വീകരിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സലാം, ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. ഹായ് സലാം, ഹായ് സലാം, നമസ്കാരം. എൻ്റെ ഹായ് കിട്ടിയോ എന്ന് ഗിരീഷ് ചോദിച്ചിട്ടുണ്ട്. കിട്ടി കിട്ടി ഗിരീഷ്, കിട്ടി കിട്ടി, ഇപ്പോഴാണ് കിട്ടിയത് കേട്ടോ. ശരി, അപ്പോൾ ഇനിയും മെസ്സേജ് അയക്കാത്തവരൊക്കെ ഇങ്ങനെ മടിച്ചിരിക്കുകയാണെങ്കിൽ ഒരു മെസ്സേജൊക്കെ അയക്കുക. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ജന്മദിനം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ജന്മദിനം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ആഘോഷിക്കുന്നവർക്ക് ജന്മദിന ആശംസകൾ കേട്ടോ. ഇനി നമുക്ക് അടുത്ത തമിഴ് പാട്ട് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: இப்போ டிராஃபிக் அப்டேட் நோக்கும்போ, ஆன் 21A ஸ்ட்ரீட் இன் ராசல்கோர் இண்டஸ்ட்ரியல் 2 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D92 അൽവാസൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഫ്രം മുഹൈസിന 4 ടു അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെ എവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Malayali Dub with Sheba.
4: You are listening to Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

ലൂസിഫറിലെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് സ്റ്റാലിനാണ്. ഹായ് ശിവ, റഫ്താറ ലൂസിഫർ പാട്ട് പ്ലേ ചെയ്ത് തരൂ, ഞാൻ കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്റ്റാലിൻ അത് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. എനിക്ക് സന്തോഷമായി കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ശിവ ഇങ്ങനെ കയറിവാ എന്ന് പറയുമ്പോൾ പിന്നെ ഒന്ന് വന്ന് നോക്കാതെ എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെയാണ്, അതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മടിയൊക്കെ വിചാരിച്ചിട്ടിരിക്കും, ആ മെസ്സേജ് ഒന്ന് അയക്കേണ്ട, പാട്ടൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് ഇരിക്കാന്ന്. എങ്കിലും നമ്മൾ ചോദിക്കുന്ന ഒരു പാട്ട് അപ്പം തന്നെ പ്ലേ ചെയ്ത് തരുമ്പോൾ, സാധാരണ അപ്പം തന്നെ പ്ലേ ചെയ്ത് കൊടുക്കാറില്ല സ്റ്റാലിൻ. പിന്നെ ആദ്യമല്ലേ, ആദ്യമായി വെറുപ്പിക്കണ്ടെന്ന് കരുതി. വരുന്നല്ല സ്റ്റാലിനെ, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതല്ലേ. അപ്പം ഞാൻ മിക്കവാറും ആദ്യം വരുന്ന മെസ്സേജ് നോക്കിയിട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാലിൻ ആദ്യമല്ലേ, ആദ്യമായിട്ട് വരുന്ന അതിഥിയെ അവിടെ ഇരിക്കൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയും സമയം കിട്ടുമ്പോൾ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ന് നമ്മുടെ പോർച്ചുഗലിൻ്റെ കളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റഹീം ഈസ ഭയങ്കരമായിട്ടുള്ള ഒരു മെസ്സേജൊക്കെ അയച്ചിരിക്കുകയാണ്.

0: എതിരാളികൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പോർച്ചുഗലിന്റെ ഇന്നത്തെ ആദ്യത്തെ മത്സരമാണ്. UAE സമയം രാത്രി 9 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ആരൊക്കെയാണ് പ്രധാന കളിക്കാർ പോർച്ചുഗൽ നിരയിൽ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ടണ്ടടേങ് ടീമിന്റെ നായകനും നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാറും മുന്നേറ്റ നിരയിൽ തന്നെ ഉണ്ടാകും. ഉണ്ടാകണടാ. ബ്രൂണോ ഫെർണാണ്ടസ് മധ്യനിരയിലെ തന്ത്രശാലിയായ പ്ലേമേക്കർ ടണ്ടടേങ് പിന്നെ ആരാണ്? അതാ വരുന്നു, ബെർണാർഡോ സിൽവ, കളം നിറഞ്ഞു കളിക്കുന്ന മറ്റൊരു സൂപ്പർ മിഡ്ഫീൽഡർ. അത് കഴിഞ്ഞാലോ റാഫേൽ ലിയാവോ, വിങ്ങലുകളിലൂടെ വേഗതയേറിയ മുന്നേറ്റങ്ങൾ നടത്തുന്ന താരം. അത്യുജ്ജ്വല കളി ഇതാ വരുന്നു. ജാവോ ഫെലിക്സ് അറ്റാക്കിൽ റൊണാൾഡോയ്ക്ക് പിന്തുണയുമായിട്ട് അദ്ദേഹം എപ്പോഴും ഉണ്ടാവും. അതാ പിന്നെ ആരാണ്? റൂബൻ ഡിയാസ് പ്രതിരോധ കോട്ടകാക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആവേശമുള്ള നമ്മുടെ പോർച്ചുഗലിന്റെ കളി കാത്ത് കാത്ത് കാത്ത് കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പോഴേക്കും പാട്ട് പ്ലേ ചെയ്യണമല്ലോ. റഫ്താരം നമുക്ക് നമ്മുടെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട്, എല്ലാ ആരാധകർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കാം കേട്ടോ. കാരണം അടുത്തിന് നമുക്ക് എവർഗ്രീൻ്റെ സമയമാണ്. ഓക്കെ, ഗണേഷ്, ഹലോ ഗണേഷ്, കയറി വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ്, അങ്ങനെ പറയരുത് ഗണേഷെ കേട്ടോ. കളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും, എങ്കിലും നമ്മുടെ ആവേശം അത് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ്. പിന്നെ നോക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു ഒരു കളിക്ക് ഇറങ്ങോ? ഇല്ല, നമ്മളെല്ലാവരും ജയിക്കണം. അത് ഏത് എത്ര വലിയ ടീമാണെങ്കിലും എത്ര ചെറിയ ടീമാണെങ്കിലും എല്ലാവരും ജയിക്കണം എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് വരുന്നത്. ഗണേഷ്, താങ്കളുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. ടണ്ടടേങ്. VGS നായർ, ഹോം എഫ് എമ്മിലേക്ക് പോകുന്നു ഞാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശിവചേച്ചിയെ, ഏതാണ് ടീം? പൊന്ന് സന്തോഷ് പച്ചാട്ടെ, അർജന്റീന ആണോ? ഞാൻ അർജന്റീന അല്ല, ഞാൻ പോർച്ചുഗലാണ്, പോർച്ചുഗലാണ്. എനിക്ക് ഫുട്ബോൾ എന്നാ റൊണാൾഡോ ആണ് കേട്ടോ. അതിനി എന്നും എത്ര കാലം കഴിഞ്ഞാലും റൊണാൾഡോ. ഈ ഈ വേൾഡ് കപ്പ് ഇവിടെ ആയിരിക്കും അദ്ദേഹം കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും എനിക്ക് റൊണാൾഡോനെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ സുധീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കവിയുടെ ഹലോ കിട്ടിയിട്ടുണ്ട്. കവി ബാലന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് കവി, നമുക്ക് ബാലന്റെ കാര്യം ശരിയാക്കാം കേട്ടോ. ഗിരീഷിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട് പിന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നു. ഓക്കെ, അബ്ദുൾ അസീസിന്റെ ഹായ് കിട്ടിയിട്ടുണ്ട്, സ്നേഹത്തോടെയുള്ള ഹായ്. ഇന്ന് എന്നോട് ഷിബിയാണ് നമ്മുടെ മാലിനിയുടെ തീരങ്ങൾ എന്നുള്ള പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷിബിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആ പാട്ട് സമർപ്പിക്കുന്നു. നമുക്ക് കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
9: കാഫിൽ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്. CPMന്റെ മുഖം മൂടി അഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വൈകിപ്പിച്ചതിൽ CPMനെതിരെ ഷാഫി പറമ്പിൽ. സ്ക്രീൻഷോട്ട് വിവാദവും CPMഉം.
10: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

ഇത് ഹോം ഇടാ നമ്മുടെ വീടിടാ ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അൻവർ ചോദിച്ചിട്ടാണ് വെണ്ണക്കല്ലിൽ നിന്നുള്ള പാട്ട് പ്ലേ ചെയ്തത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്ന നമ്മുടെ അജീഷിന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് പള്ളിച്ചട്ടമ്പിയിലെ വാർക്രൈ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷെയറായിട്ടും ആ പാട്ട് ആണ് അടുത്ത് പ്ലേ ചെയ്യുന്നത്. ഇനി ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളുണ്ട്, അതൊക്കെ ഞാൻ അടുത്ത മണിക്കൂറിൽ പ്ലേ ചെയ്യാം. മെസ്സേജൊക്കെ വായിക്കാം, ഇപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. Yeah.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: PM Shri, തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. നാവികർക്ക് ഭയമില്ലാതെ ജോലി ചെയ്യാനാകണം, G7-ൽ നിലപാടറിയിച്ച് നരേന്ദ്രമോദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടതു സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എസ് എസ് കെ ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് എൽഡിഎഫ് സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട് സിപിഎമ്മിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഎമ്മിന്റെ മുഖം മൂടി അഴിഞ്ഞുവീണു. സിപിഎം കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ എംപി. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. യുഎസ് നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനേർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ യുഎസ് ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇന്തോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ യുഎസ് സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന യുഎസ് തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യു എ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവേ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. അടുത്ത വാർത്ത 4 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
8: Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ, ദ ട്രസ്റ്റഡ് പ്രൊഫഷണൽ മൂവേഴ്സ് ഫോർ ഡോർ ടു ഡോർ കാർഗോ ആൻഡ് ജംപ് ബോക്സ് സർവീസസ് ടു ഇന്ത്യ. ഓസോൺ കാർഗോ, വി കെയർ, വി മൂവ്.
10: വെതർ അപ്ഡേറ്റ്
4: ബ്രോട്ട് യു ബൈ അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്, നമ്പർ 1 ഓട്ടോ എ സി സ്പെയർ പാർട്സ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്.
9: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
10: Weather update
4: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
11: You're tuned into Home 92.2 FM. Home is a feeling.

ദിവാനെ എന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ച നമ്മുടെ ഷിബിനാണ്. ഒപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഷിബ എന്തോ ഷിബിന വിളിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ ഷിബ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു ആശംസയും കൂടെ തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷിബിനെ. ഷുവറായിട്ടും കേട്ടോ, ആ വാക്കുകളിൽ നമുക്ക് ആ സ്നേഹം കാണാം. എന്തായാലും ഷിബിൻ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖമാണ്, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ജന്മദിന ആശംസകൾ ഞങ്ങളുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ ഇനി ആരെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ഒക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ആശംസകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ടുകളോ ഒക്കെ പ്ലേ ചെയ്യാനുണ്ടെങ്കിലൊക്കെ എന്നെ മെസ്സേജിലൂടെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാനത് പറയാം. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. അപ്പോൾ അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മെസ്സേജ് കൂടെ പറയട്ടെ. സജി മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ കിഷോർ കാട്ടാളനിലെ പാട്ട് മജക്കോ മല്ലിക പ്ലേ ചെയ്യണം, വേട്ടക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ സിനിമയുണ്ടല്ലോ ഷീബ, വേട്ടക്കാരനല്ലേ മജക്കോ മല്ലിക, വേട്ടക്കാരനല്ല കാട്ടാളനാണ്. ഓക്കെ, അപ്പം ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട് ആ പാട്ട്. പിന്നെ ഏത് പാട്ടാണ് ഈ ആശ്ര ചോദിച്ചിരിക്കുന്ന പാട്ട്, ഞാനൊന്ന് നോക്കിക്കോട്ടെ ആശ്ര, എന്നിട്ട് പറയാം കേട്ടോ. എനിക്കിത് മനസ്സിലായില്ല ഏത് പാട്ടാണെന്ന്, ഞാൻ നോക്കിയിട്ട് പറയാം. പിന്നെ സുജിത്തിൻ്റെ നമസ്കാരം കിട്ടിയിട്ടുണ്ട്, നമസ്കാരം. അഭിലാഷ് ഹലോ പറഞ്ഞിട്ടുണ്ട്, സുഖമല്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മായക്കുട്ടി, എനിക്ക് പാട്ടൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. താങ്ക് യു മായ, ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. പിന്നെ നവീൻ്റെ പാട്ടുണ്ട്, പ്ലേ ചെയ്യാം കേട്ടോ. എന്തായാലും കേട്ടോണ്ടേ ഇരിക്കുക ഹോം 92.2 FM. Trending song of the hour.

0: യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: കാഫിൽ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്. CPMന്റെ മുഖം മൂടി അഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വൈകിപ്പിച്ചതിൽ CPMനെതിരെ ഷാഫി പറമ്പിൽ. സ്ക്രീൻഷോട്ട് വിവാദവും CPMഉം.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
14: Malayalita!
15: Malayalita! Kerala! Kerala!

0: രസികൻ എന്ന ചിത്രത്തിലെ പാട്ട് ഇന്ന് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് പ്രജീഷാണ്. അപ്പോൾ പ്രജീഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പേ പറയട്ടെ, ഈ വീക്കെൻഡിൽ നമുക്ക് ബാലൻ മൂവി കാണാനായിട്ടുള്ള അവസരമുണ്ട്. ബാലൻ ദ ബോയ് എന്നുള്ള മൂവി, പക്ഷെ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഇല്ല. നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, നിങ്ങൾക്കായിട്ടുള്ള ടിക്കറ്റ് ഞങ്ങൾ സമ്മാനമായി തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ച് സ്റ്റാർ സിനിമാസിൽ പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാലൻ ദ ബോയ് എന്നുള്ള മൂവി കാണാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. ആദ്യം ഹോം 92.2 FM ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബാലൻ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കാം 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. പിന്നെ സജിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ നമസ്കാരം, ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് അൽഫാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് സന്ദീപ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഷുവറായിട്ടും ആ പാട്ടിലേക്ക് എത്താം. പിന്നെ പ്രജീഷ്, ആ താങ്ക് യു പറഞ്ഞതാണ് പ്രജീഷ്, നമ്മുടെ VGS നായർ ഹോം കേട്ടുകൊണ്ട് ഹോമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷഹീർ കോട്ടയിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നവീൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, തിരിച്ചങ്ങോട്ടും നമസ്കാരമുണ്ട് നവീൻ. ഹായ് ഷീബ, കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനോജിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് മനോജ്, സമയം കിട്ടുമ്പോഴേക്ക് കേൾക്കുക, അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാമേ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ D62 നാദൽ ഹമർ സ്ട്രീറ്റ് ഇൻ റാസൽഖോർ ഇൻഡസ്ട്രിയൽ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രം മുഹൈസിന 4 ടു അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 5 ഓൺ E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത് ഷീബ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: കാഫിൽ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്. CPMന്റെ മുഖം മൂടി അഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വൈകിപ്പിച്ചതിൽ CPMനെതിരെ ഷാഫി പറമ്പിൽ. സ്ക്രീൻഷോട്ട് വിവാദവും CPMഉം.
0: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: അങ്ങനെ വെള്ളിത്തിരയിലെ കരിക്കള്ളിപ്പാട്ടും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ മായാ മഞ്ജലിലാണ്. അപ്പോൾ മനോജാണ് ആ പാട്ട് ചോദിച്ചിരിക്കുന്നത്. മനോജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ റിതിൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് റിതിൻ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ ചോദിച്ചുകൊണ്ട് കുട്ടി ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സുഖമാണ് ഇബ്രാഹിം, സോറി ഇബ്രാഹിം അല്ലല്ലോ, കുട്ടി ഷാർജ. അടുത്ത് ഇബ്രാഹിമിൻ്റെ ഹലോയും കിട്ടിയിട്ടുണ്ട്. ഹായ് ആ ഇബ്രാഹിമിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ മാത്യുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അഭിജിത്ത് പറഞ്ഞിട്ടുണ്ട് ബിനിച്ചേട്ടം നാട്ടിൽ പോവാണ്, എനിക്കൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അഭിജിത്തെ, നമ്മുടെ ബിനിച്ചേട്ടൻ യു എയിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ല, അതോ വെക്കേഷനാണോ പോകുന്നത്? ഒന്ന് പറഞ്ഞേക്കണേ. പിന്നെ എന്തായാലും നാട്ടിൽ പോകുന്ന ബിനിച്ചേട്ടൻ എല്ലാവിധ യാത്രാ മംഗളാശംസകളും അറിയിക്കുന്നു. മുഹമ്മദ് റാഫിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വി ജെ എസ് നായർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. നജീം ഹലോ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ബാലൻ മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കപ്പിൾ ടിക്കറ്റ് മാത്രമാണ് എനിക്ക് കൊടുക്കാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിന്നർ ആരാണെന്ന് ഞാൻ നാളെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ബാലൻ മൂവി കാണാനായിട്ട്. നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിങ് ഇല്ല ഇപ്രാവശ്യം, അതുകൊണ്ട് തന്നെ പറയാം ബാലൻ മൂവിയുടെ ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒരു കപ്പിൾ ടിക്കറ്റ് 10 മണിക്കുള്ളിൽ സമ്മാനമായി തരാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ മൂവി പോയി കാണാം എന്നുള്ളതാണ് സ്റ്റാർ സിനിമാസിൽ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ആദ്യം ബാലൻ എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ ഹോം 92.2 FM എന്നും കൂടി ടൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ പേരും കൂടി ചേർത്തിട്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനോജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: You are listening to Malayalida with Sheba. Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: കാഫി സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്. സി പി എമ്മിന്റെ മുഖം മൂടി അഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. അന്വേഷണം വൈകിപ്പിച്ചതിൽ സി പി എമ്മിനെതിരെ ഷാഫി പറമ്പിൽ. സ്ക്രീൻഷോട്ട് വിവാദവും സി പി എമ്മും.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

യുവം എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് റിയാസ് ആണ്. ഹായ് റിയാസ്, റിയാസിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇനി ഒരുപാട് പേരുടെ പാട്ടുകൾ ഇന്നും എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഒന്ന് മോളിവുഡ് ടൈംസിലെ ഗോട്ട് എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് അച്ചു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അച്ചുവിൻ്റെ പാട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഴ ടൂവിലെ മണിച്ചേട്ടൻ്റെ പാട്ട്, പിന്നെ പഴശ്ശിരാജയിലെ പാട്ട് സന്ദീപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പാട്ടുകളുണ്ട് കേട്ടോ, പക്ഷേ ഇനിയിപ്പം മാക്സിമം രണ്ട് പാട്ടുകൂടെ ആയിരിക്കും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഇനി വരുന്ന പാട്ടുകളൊക്കെയും ഞാൻ സമർപ്പിക്കുകയാണ്. എപ്പോഴും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കേൾക്കണം. അത് രാവിലെ 6 മണി മുതലേ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ലൈവിലുണ്ടാവും. 6 to 7 നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ പ്രോഗ്രാം ഹെഡായ ജയലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെ ചേരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 7 മണി മുതൽ 11 മണി വരെ അക്ഷയ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മിഡ് മോർണിംഗുമായി നിത്യ ഉണ്ടാവും. പിന്നെ 2 മണി മുതൽ 4 മണി വരെ ഞാനാണ് ഷീബയാണ് നിങ്ങളോട് വർത്തമാനം പറയാനായിട്ട് വരിക. പിന്നെ നമ്മുടെ ലെറ്റ്സ് ടോക്കുമായിട്ട് മിനി പത്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ഹോമുമായി ആസിഫ് 9 മണി വരെയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എപ്പോഴാണോ ഏത് സമയത്താണോ നമ്മളെ കേൾക്കാൻ പറ്റുന്നത് കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അടുത്ത പാട്ടുകൾ സമർപ്പിക്കുന്നു, കേൾക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: PM Sri, തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടി നൽകി വി ശിവൻകുട്ടി. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം, കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എസ് എസ് കെ ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് എൽഡിഎഫ് സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട് സിപിഎമ്മിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഎമ്മിന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. സിപിഎം കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ എംപി. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. യുഎസ് നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നീർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ യുഎസ് വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ യുഎസ് ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ യുഎസ് ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ യുഎസ് സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന യുഎസ് തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യു എ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ചു മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവേ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ മെസ്സിയുടെ ഹാട്രിക് നേട്ടവും അർജന്റീനയുടെ വിജയവും ഒക്കെ തന്നെയാണ്. അതിനിടയിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് രാഷ്ട്രീയ വാർത്തകൾ കൂടി സംസാരിച്ചാലോ എന്ന്. പി എം ശ്രീയുണ്ട്, അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട്, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ട് വന്ന വാർത്തകളാകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ വാർത്തകൾ കൂടി എടുക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് അർജന്റീനിയൻ ഫാൻസായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് മെസ്സിയെ സ്നേഹിക്കുന്നത്, അവർ അർജന്റീനിയൻ ഫാൻസ് ആവണം എന്ന് നിർബന്ധമില്ലല്ലോ അല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും ഇന്ന് വിളിക്കാം, നമ്മുടെ മെസ്സിയുടെ ആ നേട്ടത്തിൽ സന്തോഷം പ്രകടിപ്പിക്കാം. ഒപ്പം കാഫിർ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്, സി പി എമ്മിന്റെ മുഖംമൂടി അഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം, അന്വേഷണം വൈകിപ്പിച്ചതിൽ സി പി എമ്മിനെതിരെ ഷാഫി പറമ്പിൽ എം പി, സ്ക്രീൻഷോട്ട് വിവാദവും സി പി എമ്മുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വിളിക്കാം 800-922-0. ഒപ്പം മറക്കണ്ട, ഫുട്ബോൾ കാലമാണ്, ലോകകപ്പ് കാലമാണ്, മെസ്സിയുടെ ഡേ ആണ് ഇന്ന്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ആരാണിത്? ഷമീറേ, എന്താണ് അവിടെ ഒച്ചയും ബഹളമൊക്കെ? ഒന്നും കേൾക്കാൻ വയ്യ കേട്ടോ. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം മഴയൊക്കെ കിട്ടിയായിരുന്നു അവിടെ? അത്രയുള്ളൂ അല്ലേ. ഓക്കെ, ഏത് വിഷയത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്? കാഫിർ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു ഡി എഫ് ഐ നേതാവ്.
1: യഥാർത്ഥത്തിന് സി പി എം നേതൃത്വം കേരളത്തിലെ ജനങ്ങളോട് മൊത്തം മാപ്പ് പറയണം. ഒരുപാട് പ്രാവശ്യം ഇപ്പൊ ദീപിനെ കൊന്ന സമയത്ത് ആ വാഹനത്തിന്
0: മാറ്റാവുന്ന
1: പത്തന് വധിക്കുന്ന സമയത്ത് അവൻ അത് കൊണ്ടുപോയിട്ട് പത്തന്റെ രക്തം കൊണ്ടുപോയിട്ട് ബി ജെ പി ഇതിന്റെ കുടുംബത്തിന് കൊണ്ടുപോയിട്ട് അങ്ങനെ പലപ്പോഴും വർഗീയ ചേരുതിരിവ് ഉണ്ടാക്കാൻ സി പി എം കേരളത്തിൽ ശ്രമിക്കുക. അത് രാഷ്ട്രീയ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനോട് യാതൊരു ആത്മാർത്ഥതയില്ല. പാർട്ടി ഇത്ര ആളുകളെ സംരക്ഷിക്കാതിരിക്കുക, ഇത്ര ആളുകള് പാർട്ടി പദവികളിലോ പാർട്ടിയുടെ അനുഭാവികളോ ആയി വരാതിരിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഞങ്ങൾ മാത്രം ഒരു വർഗീയതക്കെതിരെ അല്ലെങ്കിൽ ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് പറഞ്ഞിട്ട് മെയിൻ നടിക്കുക, പക്ഷെ പ്രവൃത്തിയിൽ അത് വരുന്നില്ല.
0: സി പി എമ്മിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു എന്ന വി ഡി സതീശന്റെ വാക്കുകൾ
1: ശരിയാണ്. പാർട്ടിക്ക് ഇതിനെ ഉറപ്പല്ല, കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോലും ഷാഫിക്കെതിരെ വമ്പിച്ച പ്രതിഷേധം അവരവൻ നടത്തി. ഈ നടത്താൻ നേരത്തെ കൊടുത്ത സംഘാടകരായിരുന്ന എം പി പ്രതിബന്ധപ്പെട്ട ആളുകളൊക്കെ, അപ്പൊ അവര് അത് അറിഞ്ഞുകൊണ്ട് കരുതിക്കൂട്ടി അവർ അവര് തന്നെ ചെയ്തിട്ട് അവര് തന്നെ സമൂഹത്തിൽ ഒരു വശം കളിക്കല്ല ചെയ്ത്. സി പി എമ്മിന്റെ പല സന്ദർഭം ഞാൻ പറഞ്ഞു, ഇ എം എസ് പോലും നമ്മുടെ ഇ എം എസിന് എത്ര 90s ഇ എം എസ് സദ്ദാമിനൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങളാരൊപ്പം ചോദിച്ചിരുന്നു. അതേമാതിരി പല സന്ദർഭത്തിലും വർഗീയ ഉണ്ടാക്കാൻ സി പി എം കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. 82 മുല്ല പെൻഷന്റെ പേരും പറഞ്ഞ് വർഗീയ ചേരുതിരുണ്ടായി. അങ്ങനെ ഏത് സന്ദർഭത്തിലും സി പി എമ്മിൽ നിലപാട് കൈക്കൊള്ളുന്നുണ്ട്. പക്ഷെ അത് പൊതുസമൂഹം തിരിച്ചറിയണമെന്നുള്ളതാണ്
0: ഷമീറിന് പറയാനുള്ളത് അല്ലേ. ഷമീറെ, നമ്മുടെ കോളും കട്ടായിരിക്കുകയാണ് കേട്ടോ. ഷമീറിന്റെ സംസാരം കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്നാലും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് പലപ്പോഴും ഇത്തരം മുഖംമൂടികൾ അണിഞ്ഞുകൊണ്ടാണ് സി പി എം സംസാരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ മുഖംമൂടിയാണ് കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ, അതായത് വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിന്റെ പേരിലെന്ന പോൽ പ്രചരിപ്പിച്ച ആ ഒരു സ്ക്രീൻഷോട്ട്. അതിലിപ്പോൾ അന്വേഷണം നടക്കുകയാണ്, DYFI നേതാവ് അറസ്റ്റിലായിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ED ചോദ്യം ചെയ്യൽ 11-ാമത്തെ മണിക്കൂറും ഇപ്പോൾ തുടരുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇപ്പോഴും ED ചോദ്യം ചെയ്യുകയാണ്, എക്സാലോജിക് CMR സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വെരി ഗുഡ് ഈവനിംഗ്. ആരാണിത്?
2: നബീൽ.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖായിരിക്കുന്നു. നാട്ടിൽ നിന്ന് ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ, ഒന്ന് പി എം ശ്രീ വരുന്നു, മറ്റൊന്ന് ED ചോദ്യം ചെയ്യൽ നടക്കുന്നു, കാഫിർ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ് നടക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ ഒന്നിച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ കുറെ ദിവസമായിട്ട് കാൽപ്പന്ത് കളിയിലായിരുന്നല്ലോ. അതെ, അത് വീണ്ടും വന്നിട്ടുണ്ട്. കാരണം അതിൽ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്മാറാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട്. എന്നാൽ ഒപ്പിട്ടിട്ടില്ല, സർവ്വശിക്ഷാ അഭിയാൻ ആ പദ്ധതിയിൽ മാത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത്. അങ്ങനെ മുൻ സർക്കാരിനെ കൊടുക്കേണ്ട എന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു. VD സതീശൻ പറയുന്നു ആ പദ്ധതി ഒപ്പിട്ടതാണെന്ന്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി പറയുന്നു മുൻ സർക്കാർ ഒപ്പിട്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോയേ ഒക്കൂ എന്ന്.
2: റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ചെയ്തൊക്കെ ശരിക്കും ഡിസ്പ്ലേ ചെയ്യുന്ന സംവിധാനം ഉണ്ടെങ്കിൽ നല്ലതാവായിരുന്നു.
0: പക്ഷേ ശിവൻകുട്ടി പറയുന്നത് നമ്മൾ അതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ, കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആയെന്നാണ്. അതെ, എന്താ എന്താണ് സംഭവിച്ചത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. നബീല, താങ്കളുടെ കോൾ കട്ടായി, എനിക്കൊന്ന് ഇടയ്ക്ക് കോള് വന്നു അല്ലേ. നമസ്കാരം.
3: ഹലോ ജംഷീറ.
0: ജംഷീറെ പറയൂ, നമ്മൾ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. എന്തോ
3: എന്തിനീ വിഷയം
0: എടുക്കണ്ടേ? ഇപ്പോ അവരാരും വരില്ല, കാരണം ഇന്നത്തെ ദിവസത്തിൽ മൂന്ന് സംഭവമാണ് അവർക്ക് എതിരായിട്ട് നിൽക്കുന്നത്. ഒന്ന് PM ശ്രീ ED ചോദ്യം ചെയ്യല് വീണ ടിക്കെതിരെ, അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ്, അതും DYFI നേതാവിന്റെ ഒക്കെ നടന്ന ദിവസത്തിൽ. പിന്നെ എന്ത് സംസാരിക്കാനാണ്?
3: അല്ല, ഞാനൊരു കാര്യം ചോദിച്ചില്ല, ഇത് മാത്രമൊന്നുമല്ല, എനിക്ക് വളരെ വിഷമമായിട്ടുള്ള കാരണം വെച്ചാൽ, കൊടിയേരി സഖാവിന്റെ വീട്ടിൽ ബോംബ് എന്നൊരു കേസുണ്ട്, ഓർമ്മയുണ്ട്? സ്പീക്കർ ഷംസീറിന്റെ വീട്ടിൽ ഇവരെ പ്രതികളെ പിടിച്ചിട്ടില്ലല്ലോ, ഓർമ്മയിലില്ല, അതും 10 വർഷമായി. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് സംരക്ഷണം കൊടുക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നലെ കണ്ടത്. അപ്പം ഈ പുള്ളിയായിരുന്നു നമ്മളെ ഷാഫിയെന്ന് റോഡിലിട്ട് തടഞ്ഞത്, കണ്ടായിരുന്നു. പകപോക്കലിന്റെതല്ല രാഷ്ട്രീയം, കാരണം
0: രാഷ്ട്രീയം വരെ വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ അളവിൽ അക്സെപ്റ്റ് ചെയ്യാം, പക്ഷെ വർഗീയ ചേരിതിരിവ് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുക, അല്ലെങ്കിൽ ആ സമയത്ത് മതസൗഹാർദ്ദം തകർക്കുക എന്ന രീതിയിൽ പോകുന്നതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി എല്ലാ പൊളിറ്റിക്കൽ ഐഡിയോളജിയോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാം, പക്ഷെ അതിനപ്പുറത്തൊരു മതേതരത്വം തകർക്കുന്ന രീതിയിൽ പോകാൻ വേണ്ടി പാടുണ്ടായിരുന്നു ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM.
3: ഇത് എന്ന് തുടങ്ങിയതാ? ഇത് കെ.എം. ഷാജി എന്റെ നേതാവാണ്, അദ്ദേഹം എത്ര ബുദ്ധിമുട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു പോസ്റ്റ് അച്ചടിച്ചെന്നും പറഞ്ഞിട്ട് പേരാമ്പ്രയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരുന്നു? അപ്പോ നമുക്ക് ജനാധിപത്യ രാജ്യത്ത് മാന്യമായിട്ട് ജനങ്ങളുടെ ഇടപഴകണം, അത് തകർന്നു എന്ന് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ വിഷമം തോന്നിയത് വെച്ചാല്, ഞാനൊക്കെ എത്ര ആയാലും ഒരു രാഷ്ട്രീയ നേതാവ്, എന്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ പറയല്ല. പക്ഷെ അതിനപ്പുറം ഒരു വനിത നമ്മളൊക്കെ ആദരിക്കുന്ന ഒരാളാണ് ടീച്ചർ, അവര് വന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് പോകുന്നത്. ഒന്നൊരു വീഡിയോ, ഞാൻ പറയാൻ താല്പര്യമില്ല, ഒരു വീഡിയോയുടെ കാര്യം പറഞ്ഞു, നിങ്ങളൊക്കെ കേൾക്കുമ്പോ വളരെയധികം
0: ടീച്ചറൊക്കെ അതിൽ വലിച്ചിഴക്കപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജംഷീറിന്?
3: അവരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നമ്മള് അവരായിട്ട് കൊണ്ടുവന്നിട്ടത്, കാരണം വേറൊരു വ്യക്തിയാണത് പറഞ്ഞെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു, അവരെന്നെ പറയണം, പിന്നെ കണ്ടു കണ്ടില്ല, അങ്ങനെ നമ്മള് ഏത് രീതിയിലാണ് അതിൽ നിന്ന്.
0: സത്യം, ടീച്ചറുടെ ഒരു ക്രെഡിബിലിറ്റി പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് അന്ന് മാറിയായിരുന്നു അല്ലേ?
3: കാരണം ആ തീർച്ചയായിട്ടും നമ്മൾ എന്താണെന്ന് അറിയാം, നമ്മള് അന്തമായിട്ട് രാഷ്ട്രീയക്കാരുന്ന നമുക്ക് എല്ലാവരും വേണം, എല്ലാവരെയും കൊണ്ട് ഉപകാരമുണ്ട്, അല്ലാതെ ഒരു രാജ്യം നന്നാവില്ല. പക്ഷെ നമ്മൾ ഈ നേതാക്കന്മാർ പറയുന്നത് മാത്രം തലയിലേക്കുമ്പോഴാണ് ഇത്രയും പ്രശ്നം അണികളായാലും. പക്ഷെ എനിക്ക് ഞാനിപ്പോഴും ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, കാരണം അവരത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരേതൊരു ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ടീച്ചറെ മറ്റുള്ളൊരു ആളെ പേരുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, പക്ഷെ ടീച്ചറെ ഒരിക്കലും അതിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ അവരതിൽ ബലിയാടാക്കിയത് ഇവിടുത്തെ നേതാക്കന്മാർ.
0: എന്തായാലും BD സതീശൻ സർക്കാർ വലിയ അന്വേഷണം നടത്തിയിട്ട് എന്തായാലും കുറ്റക്കാരെ കണ്ടു പിടിക്കട്ടെ അല്ലേ?
3: തീർച്ചയായിട്ടും. കാരണം വെച്ചാല് ഇത് നമ്മള് പറയുന്നത് ചെറിയൊരു മരുന്നൊന്നും അല്ലത്, ഇത് ഭാവിയിലേക്ക് ഒരുപാട് ദോഷം ചെയ്യും, കാരണം അത് ഉണ്ടാവരുത്. ഇത് ഇനിയിപ്പോ ഇത് പ്രവർത്തിച്ചത് കോൺഗ്രസ് ശരി, ലീഗ് എന്നാലും ശരി, ആരായാലും പിടിക്കപ്പെടണം, അല്ലാതെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തെ മതേതരം തകർത്തുകൊണ്ടല്ല നമ്മൾ ഭരിക്കേണ്ടത്, അത് എന്റെ പാർട്ടിയിലും ശരി, ആരായാലും അത് പിടിച്ചപ്പെടുന്നവളാണ് അതിന്റെ സത്യം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് ഏത് പാർട്ടിക്കാരനായാലും ജനത്തിന് മുന്നിൽ കൊണ്ടുവരണം, ആരായാലും ഇത്ര രാഷ്ട്രീയം പാടില്ല.
0: യെസ്, വളരെ കൃത്യമായിട്ട് ജംഷീർ പറഞ്ഞു, സന്തോഷം വിളിച്ച. എല്ലാ അടുത്ത കോൾ വിളിക്കാം. 800-9220 ആരാണിത്? അഷ്കർ പട്ടാമ്പിയിൽ നിന്ന്. സുഖായിരിക്കുന്നോ? നിറയെ വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നത്, ഒരുപാട് രാഷ്ട്രീയ വാർത്തകൾ, അതിനൊപ്പം നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന മെസ്സിയുടെ വിജയവും ഒരു ഭാഗത്തുണ്ട്. പറയൂ.
4: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, രാഷ്ട്രീയ വാർത്തകളാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാറ്.
0: ആയിക്കോട്ടെ, അപ്പൊ ഇന്ന് തീർച്ചയായിട്ടും കാഫിർ സ്ക്രീൻഷോട്ടിൽ അറസ്റ്റ് നടന്നിരിക്കുന്നു, DYFI നേതാവ് അറസ്റ്റിൽ, CPMന്റെ മുഖം മൂടി അഴിഞ്ഞു എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്.
4: തീർച്ചയായിട്ടും CPMന്റെ മുഖം മൂടി അഴിഞ്ഞിരിക്കുകയാണ്. ഇതിലെന്താന്ന് വെച്ചാല്, ഇപ്പോ CPMന്റെ തോൽവിയിൽ നിന്നും CPM പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് CPM നേതാക്കളുടെ പല പ്രതികരണങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അവരൊരുപാട് ഒരു 10 വർഷം പുറകിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ വിഷയത്തിലും അവരുടെ പ്രതികരണം നോക്കിയപ്പോ, അവര് ഭരണത്തിലിരിക്കുമ്പോ അവര് ചെയ്യാത്ത പല കാര്യങ്ങളും, ഇപ്പൊ ഈ KSRTC സൗജന്യ ബസ് യാത്ര അടക്കം അവര് ഓരോരോ കാര്യങ്ങൾ വരുന്നത് നോക്കുമ്പോ അവർക്കത് ചെയ്യാമായിരുന്നല്ലോ, അവരിതിലെ കുറവുകൾ വീണ്ടും വീണ്ടും ചൂണി, അവർ ചെയ്യാത്ത കാര്യങ്ങൾ ഒരു മാസം കൊണ്ട് ഗവൺമെന്റ് എങ്ങനെ ചെയ്യാനാണ്?
0: തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള ചോദ്യമാണ് അഷ്കർ.
4: തീർച്ചയായിട്ടും, പിന്നെ PM ശ്രീയില് ഒരു പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാല് ആ ഒപ്പ് ഇല്ലാതാവുന്നില്ല, അത് കേരള CMന്റെ ഒപ്പാണ്,
0: തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള ചോദ്യമാണ് അഷ്കർ.
4: തീർച്ചയായിട്ടും പിന്നെ പി എം സിയില് ഒരു പിണറായി വിജയൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങിയാല് ആ ഒപ്പ് ഇല്ലാതാവുന്നില്ല, അത് കേരള സി എമ്മിന്റെ ഒപ്പാണ്. അത് ഓൾറെഡി അവർ ഒപ്പ് ചെയ്ത് അതിന്

0: ഇല്ല, സി പി ഐ പോലും വിശ്വാസത്തിലെടുക്കാതെ അറിയിക്കാതെയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. അപ്പൊ സംശയം വരും.
1: തീർച്ചയായിട്ടും അവരുടെ ഒരു കാര്യങ്ങൾ നമുക്കൊരു വിശ്വാസമല്ല, അവർ പറയുന്നത് നമുക്ക് വിശ്വാസമല്ല. നമുക്കിപ്പോ വി ഡി സതീശൻ പറയുന്നത് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ.
0: പക്ഷെ ആര് ഏത് സർക്കാർ ആയിക്കഴിഞ്ഞാലും ഈ പി എം ശ്രീ ആയിട്ട് മുന്നോട്ട് പോകണമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
1: ഇല്ല, വി ഡി സതീശൻ പറഞ്ഞത് ഒരു നിലപാട് അതില് പാട ഇതിലൊന്നും അത് എടുക്കില്ല. അതിനായാലും മാറ്റം വരുത്തിയിട്ടുള്ളൂ, അതിനനുസരിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെയാണ് പറഞ്ഞത്.
0: മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചിട്ടുണ്ട്, അവർ പഠിച്ചിട്ട് കാര്യം പറയട്ടെ അല്ലേ?
1: ആ, അവര് പഠിച്ചിട്ട് പറയട്ടെ. എനിക്ക് അദ്ദേഹം തീർച്ചയായിട്ടും നല്ലൊരു നിലപാട് എടുക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും, എനിക്ക് അദ്ദേഹത്തെ നല്ല വിശ്വാസമുണ്ട്.
0: തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ്
1: നമുക്ക്, നല്ലൊരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അവരുടെ സി പി എമ്മുകാരെല്ലാം എല്ലാ പൊള്ളത്തരങ്ങളും ജനങ്ങളെ. ഇനി അവർക്ക് ഒരു കാര്യത്തിലും കൃത്യമായിട്ട് ഒരു പ്രതികരിക്കാൻ പറ്റില്ല, കാരണം അവര് 10 വർഷം എല്ലാ മോശത്തരും ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു വിഷയത്തിൽ ഇതാക്കിയാലും അവർക്ക് തിരിച്ചടി വരും, കാരണം അവരെന്താ ചെയ്തിരുന്നു എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോ അവർക്ക് മിണ്ടാട്ടല്ലാതാവും.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അഷ്കരെ സന്തോഷോട്ടെ വിളിച്ച എല്ലാവർക്കും ഒന്ന് വിളിക്കോ. പട്ടാമ്പിക്കാരൻ അഷ്കറാണ് സംസാരിച്ചത്. പി എം ശ്രീ പദ്ധതിയും ഇ ഡിയുടെ കാര്യം കൂടി ചോദിക്കായിരുന്നു അല്ലേ? എല്ലാം കൂടി ഒന്ന് ചോദിച്ചൊരു അവിയലാക്കണ്ട. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് ഇത്? സാമ്പാർ എന്ന് പറയുമ്പോ ഇപ്പൊ ഫുട്ബോൾ നടക്കുമ്പോ സാമ്പാർ മുന്നണി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചിലർ കളിയാക്കുന്നുണ്ട്. പോട്ടെ,
2: സാമ്പാറിന് ഏറ്റവും ബെസ്റ്റ് കേരളത്തിൽ പാലക്കാട് ജില്ലയാണ്.
0: പാലക്കാട്. ശ്രീ ജ്യോതി, താങ്കൾ പറയുന്നത് ഏറ്റവും നല്ല. ഓ, ജ്യോതി അല്ലേ ഇത് സംസാരിക്കുന്നത്? ഓക്കെ, പറയൂ. കാഫിർ സ്ക്രീൻഷോട്ട് ആണ് നമ്മൾ ഇന്ന് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്.
2: കണ്ടു കണ്ടു. കാഫിറിനെ അല്ല, ഞാൻ ഈ കേട്ടപ്പോ ഏറ്റവും പി ടി തോമസിനെ ഓർമ്മയുണ്ടോ? ഉമ്മാടെ
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. തൃക്കാക്കര എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും.
2: അതെ അതെ, പി ടി തോമസ് നിയമസഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് തലശ്ശേരി കലാപത്തിനെ കുറിച്ചിട്ട്. ഓർമ്മയുണ്ടെന്ന് വരിക, ഞാനത് റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാരണം അന്ന് ഒരാളും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. അന്ന് ഈ സഖാക്കൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പി ടി തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്
0: എവിടെയും.
2: അതായത് സി പി എമ്മിന്റെ നിലപാട് തന്നെ ഇതാണ്, അവർക്ക് അവർ എല്ലാവരുടെയും കുത്തിത്തിരിപ്പോ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഇല്ലാതെ ഇവർക്ക് നിലനിൽപ്പില്ല. അത് പക്ഷെ അവർക്ക് ഒരു നെഗറ്റീവ് പോയിന്റാണ്. എന്താണെന്നുവെച്ചാൽ എവിടെയെല്ലാം അത് കളിക്കാൻ കഴിയുമോ അത് അവർ ചെയ്യും.
0: അതായത് കപട മതേതരവാദികളാണ് ഇടതുപക്ഷക്കാരെന്നാണ് പറയുന്നത് നിലവിൽ?
2: അല്ല, അതാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞതുകൊണ്ടായില്ലല്ലോ, നമ്മുടെ പ്രവൃത്തിയിലാണ് മതേതരത്വം വേണ്ടത്. അതിന് റീസെന്റലി ഒരു ഞാനൊരു ഉദാഹരണമായിട്ടാണ്, ഞങ്ങൾ ഇത് ബി ജെ പിയോ വേറൊരാളോ പി ടി തോമസിന്റെ വാക്കുകൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയപരമാവാം. പി ടി തോമസ് തന്നെ പറഞ്ഞ വ്യക്തമായ ഒരു കാര്യമാണ് അന്ന് അവിടെ വേറെ ഒരാളുടെ ഒരു മത നേതാവിന്റെ പോലും സ്പീക്ക് ഉണ്ട്, ഞാൻ കേട്ടതാണ്. അത് അയാൾ പറയുന്നുണ്ട്, ആ പരിസരത്ത് പോലും ഒരു ഓരോ ആർ എസ് എസ്കാരനോ ഒരാളോ ഇല്ലാത്ത സ്ഥലത്താണ് ഇവര് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിട്ടത് ഇട്ടത്. ഇത് ആ ഒരു വിഷയം മാത്രമല്ല, ഞാൻ അതിന്റെ 1x1 വന്നാൽ തന്നെ നമ്മൾ നോക്കൂ, ശബരിമല വിഷയം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേണ്ടപ്പോ അവിടെ സ്ത്രീകളെ കയറ്റിക്കൊണ്ട് അവിടെ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിച്ചു എങ്കിൽ പിന്നീട് അയ്യപ്പ ഇത് നടത്തിക്കൊണ്ടും പണം അടിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അതിനും അവരുപയോഗിച്ചത് എന്താണ്? മതവും വർഗീയതയാണ്. അയ്യപ്പ അതെ, അയ്യപ്പ സംഗമം നടത്തി. അപ്പൊ അതും ഒരു ഒരു കമ്മ്യൂണിസ്റ്റുമായിട്ട് നടത്തേണ്ടതല്ല. നിങ്ങൾ പത്മ സോറി പത്മ പറഞ്ഞ വാക്കിലേക്ക് വരികയാണെങ്കിൽ ഒരു മതേതര കക്ഷി നടത്തേണ്ടതല്ല അയ്യപ്പ സംഗമം. അത് അല്ലെങ്കിൽ ഏതൊരു മതത്തിനെയും പ്രീണിക്കാൻ, ഞാൻ ഈ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റോ കുറെയെല്ലാം വായിച്ചിട്ടുണ്ട്. അതായത് കാർൽ മാർക്സ് പറഞ്ഞതാണ് അല്ലെ, മതമാണ് മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തിന്റെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സോഷ്യലിസ്റ്റുകാരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറയുകയും എന്നാൽ പ്രവൃത്തി നേരെ ഓപ്പോസിറ്റുമാണ് ഇവർ ചെയ്യുന്നത്. ഇവര് ഇത്ര 1957 തൊട്ട് ഇ എം എഫ് തൊട്ട് ഭരിച്ചു, എന്നിട്ട് ഇവർക്ക് മതമോ ജാതിയോ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഇവരുടെ അടിസ്ഥാനപരമായ തത്വം തന്നെ പൊളിഞ്ഞുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ പറഞ്ഞ അവരുടെ ആ തത്വത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പല ആളുകളും ആ പാർട്ടിയിൽ കൂടെ നിന്നു എങ്കിലും അവരുടെ പ്രവൃത്തി വേറെയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഇവര് അവസരവാദികളാണ്. ഇവ ഇനി വേറൊരു കാര്യം കൂടി ഇപ്പൊ റീസെന്റലി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ തിരുവനന്തപുരത്തെ ഒരു മേയറെ കാപ്പ് ചുമത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണ്? അമ്പലത്തിൽ പോയി ഇവര് സഖാക്കൾ പോയി പ്രശ്നമുണ്ടാക്കിയപ്പോൾ അദ്ദേഹം ഗുണ്ടായിസം കാണിച്ചു എന്നാണ് ഒരു കേസ്. അപ്പോ അതിൽ ഒരു വശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നുള്ളത് വ്യക്തമാണ്. അവർ അമ്പലത്തിൽ കയറിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതും. ഞാൻ അതിനെ ന്യായീകരിക്കാനോ ഒന്നുമല്ല പറഞ്ഞത്, ഇപ്പോഴത്തെ വിഷയം കാഫർ ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഇവർ അവസരവാദികളും എവിടെ അതുപോലെ തന്നെ നിർദ്ദിഷ്ടജീവി എന്ന് ഒരു ബിഷപ്പിനെ വിളിച്ചതും ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ ഈ സോറി പിണറായി വിജയൻ
0: അതെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്.
2: അതെ, അപ്പൊ അവസരപദപരമായിട്ട് മതത്തിനെയും ജാതിയെയും ഉപയോഗിച്ചുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എന്ന് നിഷ്പക്ഷ

0: മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും വേറൊരു പാർട്ടിയാണെങ്കിലും എടുത്ത് എന്താണ് പറയാൻ കഴിയുന്ന ഒരു മറുവശത്ത് സി പി എം ആണല്ലോ.
1: എന്തായാലും ശ്രീ ജ്യോതിയുടെ അത്തരം ആരോപണങ്ങൾക്ക് എന്താണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സഖാക്കൾക്ക് മറുപടി പറയാനുള്ളതെന്നും കൂടി കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ആരും ഇടതുപക്ഷത്തെ ആശയങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ട് ആരും എത്തുന്നില്ല എന്നതിന്റെ അർത്ഥം ഈ പറയുന്നതിലൊക്കെ സത്യവും വാസ്തവും ഉണ്ടെന്നാണോ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം,
1: ജയകുമാറാണോ?
2: ജയകുമാറാണ്.
1: കുറച്ച് ദിവസമായില്ലേ നമ്മള് കേട്ടിട്ട്?
2: അതെ അതെ അതെ.
1: ഇന്ന് നമ്മള് കാഫിർ സ്ക്രീൻഷോട്ട് ആണ് സംസാരിക്കുന്നത്.
2: ഇത് അന്നേ അറിയാമായിരുന്നല്ലോ മിനി പറഞ്ഞോ.
1: എക്കോ അടിക്കുന്നുണ്ട്, എനിക്കും അതാ നന്നായിട്ട് എക്കോ അടിക്കുന്നുണ്ട്. ജയകുമാർ, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഇവിടെ ഓക്കെ ആണ് ടെലിഫോൺ ലൈൻ കേട്ടോ. ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാമോ താങ്കള്? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, നമ്മുടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? ആരാണ് സംസാരിക്കുന്നത്? സുധീർ. സുഖായിരിക്കുന്നോ? യെസ്. കാഫിർ സ്ക്രീൻഷോട്ട് ആണ് നമ്മള് പറയുന്നത്. അതിലൊരു അറസ്റ്റ് നടന്നിരിക്കുന്നു DYFI നേതാവിനെ. കേസ് തെളിഞ്ഞിട്ടില്ല. അത് ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൊടുത്തത് അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത വ്യക്തിയിലേക്ക് അത് എത്തിയിട്ട് ആ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നു. അപ്പൊ സുധീർ ഒരു ഇടതുപക്ഷ അനുഭാവിയാണ് അല്ലെങ്കിൽ ആ ആശയങ്ങൾ
3: ബിജെപിക്കാരും മറ്റേ മുസ്ലിം ലീഗുകാരും വലിയ ഓരോ പ്രസംഗിക്കുന്നുണ്ട്.
1: എന്തായാലും അത്രയും പിന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങളിലേക്കോ നമുക്ക് പോകണ്ട അല്ലേ? സുധീർ, സുധീരേ, സുധീർ പോയല്ലോ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
4: ഹലോ.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ് ഈ? സജിയാണോ? സജിയാണോ ഇത്? ഓക്കെ ഓക്കെ, പറയൂ. കുറെ ദിവസമായിട്ട് ആളുകളുടെ ശബ്ദം കേൾക്കാത്തതുകൊണ്ട് എനിക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ സജിയുടെ ഒക്കെ ശബ്ദം പെട്ടെന്ന്, ജ്യോതിയുടെ, സജിയുടെ ഒക്കെ ശബ്ദം, ജംഷീറിന്റെ ഒക്കെ ശബ്ദം പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. പറയൂ.
4: ഇപ്പൊ രണ്ടു മൂന്ന് വിഷയം പറയുന്നുണ്ടല്ലോ. കാഫിർ സ്ക്രീൻഷോട്ട്, അതുപോലെ തന്നെ
1: വീണയുടെ പിന്നെ ചോദ്യം ചെയ്തപ്പോൾ മണിക്കൂറുകൾ നീണ്ടു.
4: വീണയുടെ വിഷയവും അതുപോലെ കാഫിർ സ്ക്രീൻഷോട്ട് ഒന്നും എനിക്ക് സംസാരിക്കാൻ അത്ര
1: താല്പര്യമില്ല.
4: കാരണം വീണ ഇപ്പൊ ഓരോ ദിവസവും ഓരോ പേരാ വരുന്നത്. ആദ്യം വീണ വിജയൻ എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ. അത് കഴിഞ്ഞ് വീണ തൈക്കണ്ടിയിൽ കഴിഞ്ഞു.
1: അത് മാധ്യമ പ്രവർത്തകരുടെ രീതിയിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആയിട്ട് മാത്രമേ ഞാൻ അതിനെ കാണൂ. കാരണം അവരുടെ പേര് അങ്ങനെയല്ല, വീണ ടി എന്ന് തന്നെയാണ്, വീണ തൈക്കണ്ടി.
4: അത് മുമ്പ് വീണ തൈക്കണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നോണ്ടിരുന്നത്. ഓക്കെ, അത് ആ ഇഡിയുടെ ചോദ്യം നടക്കട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും PM3 കുറിച്ച് പറയണമെങ്കിൽ ഇപ്പൊ കൃത്യമായിട്ട് പറയണമെങ്കിൽ അവിടെ ഇടതുപക്ഷത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പ്രതിനിധീകരിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ തീർച്ചയായിട്ടും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതിൽ നിന്ന് ഏതാണ്ട് 90 crores അവിടെ നിന്ന് അലോട്ടും ചെയ്തിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. അപ്പോ ഇപ്പോ അതിനെ കുറിച്ചിട്ട് ഈ മാറ്റി പറയുന്നതിനോട് എനിക്ക് ശക്തമായ വിയോജിപ്പുണ്ട്, അതായത് മുൻ വിദ്യാഭ്യാസ മന്ത്രിയോട്. പിന്നെ PM3 എന്തുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഈ അത് നടപ്പിലാക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന്?
1: കേന്ദ്രത്തിന്റെ പാഠ്യപദ്ധതി ചില ചരിത്രങ്ങളെ വളച്ചൊടിക്കുന്ന രീതിയൊക്കെ കേരളത്തിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നാണ് അവരതിന് പറയുന്നത്.
4: അയ്യോ, അതെങ്ങനെ വളച്ചൊടിച്ചിരിക്കുന്നു? ഇപ്പൊ ഞാൻ പറയട്ടെ, 643 സ്കൂള് രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ 643 സ്കൂളുകൾ ഈ PM3 നടപ്പിലാക്കി കഴിഞ്ഞു.
1: അപ്പൊ അതേ കോൺഗ്രസ് ആണ് ഇപ്പൊ ഭരിക്കുന്നത്. മുസ്ലിം ലീഗും ഉണ്ട്. അവരും ഈ പദ്ധതിയോട് ഇടതുപക്ഷം സർക്കാരിൽ ഇരിക്കുന്ന സമയത്ത് എതിർപ്പായിരുന്നു PM3.
4: PM3 കുറിച്ച് പലർക്കും അധികം അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇന്റർവ്യൂ ചെയ്ത ഒരു പദ്ധതിയാണ്. അതായത് ഏതാണ്ട് 14,500 സ്കൂളില് 27,000 crore rupees ഇതിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിൽ എന്താണ് ഈ PM3 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ എന്താ പറയാ റൈസിംഗ് ഇന്ത്യ, അതില് മെയിൻ ആയിട്ട് അവര് ഹൈലൈറ്റ് ചെയ്യുന്നത് സ്മാർട്ട് ക്ലാസ് മുറികൾ, അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബുകൾ, അതുപോലെ തന്നെ മികച്ച പ്ലേഗ്രൗണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അതുപോലെ തന്നെ സോളാർ പവർ ഉൽപ്പാദനം എങ്ങനെ, അതുപോലെ മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം, വേസ്റ്റ് മാനേജ്മെന്റ്, പിന്നെ സ്കിൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോ സ്കൂളിൽ പിക്ക് ചെയ്തിട്ട് അവർ അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ ഓരോ സ്കൂളിലും മിനിമം 1 crore വെച്ചിട്ടാണ് അലോക്കേറ്റ് ചെയ്യുക. അപ്പൊ അത് ഒരു ഒന്നും വേണ്ട എന്ന് പറയുമ്പോൾ അതിൽ എന്തർത്ഥമാണുള്ളത്? അല്ല, ഇത് RSS അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയല്ല.
1: അല്ല, ഇപ്പൊ ഈ പദ്ധതിയുടെ വിശദാംശങ്ങളെക്കാൾ ഈ പദ്ധതി പിന്നെ ഇടതുപക്ഷം ഒപ്പുവെച്ചോ ഇല്ലയോ എന്നതാണ് പ്രധാന ചോദ്യം. കാരണം VD സതീശൻ പറയുന്നത് പദ്ധതി മുന്നോട്ട് പോയേ ഒക്കൂ എന്നാണ്, കാരണം അത് കരാറിൽ ഒപ്പുവെച്ചു എന്നാണ്. പക്ഷെ അതേസമയം ബി ശിവൻകുട്ടി വളരെ കൃത്യമായിട്ട് വാർത്താസമ്മേളനം വിളിച്ച് പറയുന്നു,
4: ഇത് ഞാൻ ഒപ്പുവെച്ചു, പക്ഷെ ഞങ്ങൾ അത് തടഞ്ഞു നിർത്തും, ഞങ്ങൾ അത് PMC നടപ്പിലാക്കില്ല എന്ന് ശിവൻകുട്ടി തന്നെ ഒരു രണ്ടു മാസം പറഞ്ഞിട്ടുണ്ട്.
1: അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് സ്കൂളുകളുടെ എണ്ണം കൊടുത്തിട്ടില്ല, അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെ, ഒപ്പുവെച്ചു, പക്ഷെ പിന്നെ അത് എതിർപ്പ്
4: സ്കൂൾ അലോക്കേറ്റ് ചെയ്യില്ല, കാരണം ഇവര് പറഞ്ഞാലല്ല കേന്ദ്രം സ്കൂൾ അലോക്കേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ എന്താ പറയാ വൻ പരാജയമാണ്. എന്താ പറയാ ഇങ്ങനെ എന്താ പറയാ അവര് ഡബിൾ
1: സജി ഇടതുപക്ഷത്തിന്റെ പരാജയമാണ് ഡബിൾ സ്റ്റാൻഡ് എന്ന രീതിയിലായിരിക്കും അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയത് അല്ലേ. എന്തായാലും നമുക്ക് നമ്മുടെ ചർച്ച വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കൂടി ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം കായിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നതാണ്. ലോക ഫുട്ബോളിന്റെ എല്ലാ രംഗത്തും താൻ മാത്രമാണ് ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി അങ്ങനെ ഹാട്രിക് നേടുന്നു. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച വ്യക്തി എന്ന നേട്ടത്തിൽ മിറാസ്ലോ ക്ലോസയുടെ കൂടെ ഒപ്പമെത്തുന്നു. അടുത്ത മത്സരത്തിലെ ഗോളോടുകൂടിയിട്ട് ആ നേട്ടം സ്വന്തം പേരിൽ ഇത് എഴുതി ചേർക്കാൻ വേണ്ടി മെസ്സി പോകുന്ന കാഴ്ച. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ CR7 ഗോളടിച്ച് ഒപ്പത്തിനൊപ്പം എത്താൻ വേണ്ടി പോവുകയാണോ, പോർച്ചുഗൽ തവണ കിരീടം നേടുമോ, അതോ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആയിട്ടുള്ള അർജന്റീന കിരീടം നിലനിർത്തുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം, കേട്ടറിയാം. അതിനിടയിൽ നമുക്ക് ലെറ്റ്സ് ടോക്കിലിടയ്ക്ക് രാഷ്ട്രീയ വാർത്തകളും ഇതുപോലുള്ള വിവാദ വിഷയങ്ങളുമായിട്ട് കേൾക്കാം അല്ലേ. താങ്ക് യു സോ മച്ച്.
5: Let's talk with Mini Padma. You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന
2: ചിത്രം
1: രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
3: ഈ പയ്യന് കണ്ടോ
1: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്
4: അഭിജിത് കുമാർ
1: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം ഫർസാന പാലത്തിങ്കൽ ലാൽ ജൂനിയർ ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക് ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ് ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: PM ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. വി ഡി സതീശന്റെ ആരോപണത്തിന് മറുപടി നൽകി വി ശിവൻകുട്ടി. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം, കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാറൊപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എസ് എസ് കെ ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് എൽഡിഎഫ് സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. കാഫ് സ്ക്രീൻഷോട്ട്, സിപിഎമ്മിനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിപിഎമ്മിന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. സിപിഎം കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ സിപിഎം വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ എംപി. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. സിഎംആറിൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ഇഡി പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി, ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. ഇറാൻ US സമാധാന കരാറിൽ കടുത്ത അതൃപ്തിയിൽ ഇസ്രായേൽ. കരാർ വിവരങ്ങൾ അറിയിക്കണമെന്ന ഇസ്രായേലിന്റെ അഭ്യർത്ഥന US തള്ളിയെന്ന് റിപ്പോർട്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനെന്നും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നും G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. യുഎഇ തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി. 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78 മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6 ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17 മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66 മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവെ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
9: Time check. Time check.
4: Brought to you by Ozone Cargo.
10: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 9 മിനിറ്റ്.
9: Time check. Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
11: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
10: Excessive heat reported across UAE. 40 degrees Celsius ആണ് ദുബായിൽ ഇപ്പോൾ രേഖ.

0: പെടുന്ന ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 47%.
1: Weather update was brought to you by Andras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി കസിൻസ്. ഈ ഒരു പാട്ടോട് കൂടി നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ആരംഭിച്ചിരിക്കുകയാണ്, ബാക്ക് ടു ഹോം ഇന്റെ വീട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം, സ്ലാം അലൈക്കും, ദിസ് ഇസ് ഹോം 92.2 FM. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ഈ പാട്ട് ആക്ച്വലി ഇത് പുറത്തു വന്ന സമയത്ത് മലയാളത്തിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് നിർമ്മിച്ച പാട്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു പാട്ടിന് തന്നെ ഏതാണ്ട് 1 crore+ രൂപ ചെലവ് വന്ന ആ കാലത്തെ സംബന്ധിച്ചിടത്തോളം 2015-14 സമയത്താണെന്ന് തോന്നുന്നു. കസിൻസ് സിനിമ എല്ലാവരും ഓർത്തിരിക്കുന്ന സിനിമ അല്ലെങ്കിലും അതിലെ പാട്ടുകൾ ഭയങ്കരമായിട്ട് ഹിറ്റായിരുന്നു. ആൻഡ് കസിൻസ് കഴിഞ്ഞതിന് ശേഷം സംവിധായകൻ വൈശാഖ് ചെയ്തതായിരുന്നു. പിന്നീട് ഇൻഡസ്ട്രി ടൈം അറിയ പുലിമുരുകനൊക്കെ, പുലിമുരുകൻ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. എന്തായാലും പുലിമുരുകനെ ഓർത്തില്ലെങ്കിലും ഇപ്പോഴത്തെ ചൂട് പുലിമുരുകൻ എന്താ ഞാൻ അതിനകത്തേക്ക് പിടിച്ചിടുന്നത്. പുലിമുരുകനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്താം, സംഭവം അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ചായ കുടിക്കാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ചായ ക്യാൻസൽ ആക്കിയിട്ട് അവിടെ നിന്നൊരു ജ്യൂസ് വാങ്ങി കുടിക്കുന്ന ഒരു സിറ്റുവേഷൻ, അത്രമാത്രം ടെമ്പറേച്ചർ ഹൈക്കാണ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെ പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ടെമ്പറേച്ചർ ഡിപ്പായപ്പോൾ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു ചൂട് വീണ്ടും ഒരു സാധാരണ സമ്മർ എന്നുള്ള സിറ്റുവേഷനിലേക്ക് പോകാമായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ഇന്നതേ വൈകുന്നേരത്ത് 5:30 ആവാറായി, പക്ഷേ എന്നിട്ടും ഇപ്പോഴും നമുക്കിവിടെ ഈ ഒരു ബർദുബായ് മേഖലയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചൂട് 40-42 degrees Celsius അടുപ്പിച്ചാണ്. ഇത് ആ ഒരു ഹ്യൂമിഡിറ്റിയുടേതായിട്ടുള്ള ഇമ്പാക്റ്റോടൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഓൾമോസ്റ്റ് ഇറ്റ് വിൽ ബി ഫീലിംഗ് ലൈക്ക് അറൗണ്ട് ഒരു 47-48 degrees ചൂടിൻ്റെ രീതിയിലാണ് നമുക്കിത് അനുഭവപ്പെടുന്നത്. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ള ടെമ്പറേച്ചറിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടൊരു റിപ്പോർട്ട് ആക്ച്വലി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. യുഎയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ ഒരു ചൂട് ഇതൊരു സാധാരണ ചൂടല്ല. മുൻ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് ടെമ്പറേച്ചറിൽ ഏതാണ്ട് ശരാശരിയിലാണ് പറയുന്നത്, ആവറേജിൽ തന്നെ ഒരു 3 degrees Celsius കൂടുതലായിട്ടുള്ള വർധനവ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു പ്രതിഭാസമാണെന്നാണ് പറയുന്നത്. ഒഫ്കോഴ്സ് ഈ എല്ലിനോയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ചൂട് കൂടുന്നത് മൂലം, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ മൂലം പസഫിക് സമുദ്രത്തിൻ്റെ ആ ഒരു മുകൾ തട്ടിലെ ആ ഒരു ജലം ചൂടാവുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസങ്ങൾ അത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥ സംവിധാനങ്ങളെ ബാധിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ എല്ലിനോ പ്രതിഭാസം അത് ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി യുഎഇയെയും കഠിനമായിട്ട് ബാധിക്കുന്നു. യുഎഇ മാത്രമല്ല ഗൾഫ് മേഖലയെ മുഴുവൻ ഉടനീളം ബാധിക്കും എന്നാണ് ഗവേഷകരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ചൂട് ഇങ്ങനെ കൂടാനുള്ള ചാൻസ് എന്ന്. നേരത്തെ പറഞ്ഞ പോലെ 2026 August-December ഇടയിലായിരിക്കും ഈ ഒരു ഇമ്പാക്ട് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ചൂടല്ല ചൂട്, ഈ ചൂടൊന്നും ചൂടല്ല, ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇതിൻ്റെ ചേട്ടൻ ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഓഗസ്റ്റൊക്കെ കഴിയുമ്പോഴേക്കുമാണ് ഈ പറഞ്ഞ പോലെ 3 degrees Celsius കൂടുതൽ ടെമ്പറേച്ചർ ഹൈക്ക് നമ്മുടെ ശരാശരിയിൽ തന്നെ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിനെ സൂപ്പർ എൽനിനോ പ്രതിഭാസം എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സിറ്റുവേഷൻ മൂലം നമ്മളീ പറയുന്ന പോലെ സ്വിച്ചിട്ടതുപോലെ പെട്ടെന്ന് ചൂടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ സ്വിച്ചിട്ട പോലെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം ടെമ്പറേച്ചർ ഹൈക്കിലേക്ക് പോകുകയോ അല്ലെങ്കിൽ സ്വിച്ചിട്ട പോലെ മഴയോ മഴ വരാനും കഠിനമായിട്ടുള്ള ശക്തമായിട്ടുള്ള മഴയ്ക്കൊക്കെ ചാൻസ് പ്രവചിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ആയിരിക്കില്ല ഉണ്ടാവുക. ഇത് ക്രമേണയുള്ള ഒരു അന്തരീക്ഷ വ്യതിയാനങ്ങൾ മൂലം ഉണ്ടാകുന്ന ഒരു ഗ്രോത്ത് പോലെ ആയിരിക്കും ഇത് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. 2026 ചൂട് സാധാരണയേക്കാൾ നേരത്തെ എത്തും എന്ന് പ്രവചനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഓഫ്കോഴ്സ് അങ്ങനെ തന്നെ സംഭവിച്ചു. നമ്മളിപ്പോൾ യൂഷ്വലി ഒരു ജൂൺ അവസാനിച്ച് ജൂലൈയിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ചൂടാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളോടൊപ്പം തന്നെ ഈ ഒരു പ്രതിഭാസം കൂടി ആഡ് ഓൺ ആവപ്പെടും എന്നാണ് പറയുന്നത്. ആൻഡ് മാത്രമല്ല നല്ല മഴയ്ക്കുള്ള ചാൻസ് കൂടി പറയുന്നുണ്ട്. ചിലപ്പോൾ ഇതെങ്ങനെയൊക്കെ മാറിമറിയുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ചിലപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെ മഴയുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രവചിക്കാൻ പറ്റില്ല. ശക്തമായിട്ട് ചിലപ്പോൾ നല്ലൊരു മഴയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, നല്ല പല മഴകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ ചൂടിൻ്റെ കാര്യത്തിൽ. ആ സമയത്ത് മഴയാണെങ്കിലും ചൂടാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി നമ്മുടെ സുരക്ഷയാണ്, നമ്മുടെ ആരോഗ്യമാണ്. അതിന് വേണ്ടുന്ന പ്രയോറിറ്റീസ് എല്ലാവരും കൊടുത്തിരിക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടല്ലോ അല്ലേ. അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികളെ കൂടി ഒന്ന് പരിഗണിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വേണ്ടിയിട്ട് സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഉച്ചവിശ്രമ നിയമമൊക്കെ വന്നെങ്കിൽ പോലും അത് നേരിട്ട് ബാധകമല്ലാത്ത, നമ്മളിപ്പോൾ അറിയാലോ ഡെലിവറിയിൽ ഉൾപ്പെടെ നമുക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടി നമ്മളൊന്ന് പരിഗണിക്കുക, കൺസിഡർ ചെയ്യുക കേട്ടോ. നമ്മുടെ ഒരു ടെമ്പറിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ, ഒത്തിരി നേരം ഒന്ന് വൈകിപ്പോയാൽ തന്നെ, അവരോട് സമാധാനത്തിലൊന്ന് സംസാരിച്ചാൽ തന്നെ, അത് തന്നെ വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിട്ടുണ്ടാകും ബാലൻ സിനിമ കാണാനുള്ള ടിക്കറ്റ്. പഴയ ബാലനല്ല, ഏറ്റവും പുതിയ ബാലൻ, മലയാള സിനിമയുടെ റേഞ്ച് മാറ്റാൻ പോകുന്ന ബാലൻ, ബാലന്റെ ടിക്കറ്റ്സ് തരാട്ടോ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
11: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
11: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: റൈറ്റ് ആസ് പ്രോമിസ്ഡ് തരാൻ പോവുകയാണ്. എന്ത് ബാലൻ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ്. യെസ്, മലയാളത്തിന്റെ റേഞ്ച് മാറ്റാൻ പോകുന്ന ഒരു സിനിമയാണ്. സാധാരണ നമ്മളിങ്ങനെ ഈ ഹൈപ്പ് കൊടുക്കുന്നതിനെ ആ സിനിമയുടെ ഈ സിനിമയുടെ അണിയ പ്രവർത്തകർ ഒട്ടും തന്നെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ എന്നിരുന്നാലും ഒരൊറ്റ വാക്കിന്റെ പുറത്ത് സുഷീൻ ശ്യാം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മലയാള സിനിമയുടെ റേഞ്ച് കംപ്ലീറ്റ്ലി ഇതേ സംവിധായകന്റെ മുൻ ചിത്രം മാറ്റിമുറക്കിയെന്ന്. യെസ്, രണ്ട് വർഷങ്ങൾക്ക് മുൻപേ മലയാളത്തിന് പുറമെ തമിഴ്നാട്ടിലും കർണാടകയിലും ഹിന്ദി നാടുകളിലും തെലുങ്ക് നാട്ടിലും ഒക്കെ ഉൾപ്പെടെ മലയാള സിനിമ ഇതാണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ചിത്രം മഞ്ഞുമേൽ ബോയ്സിന്റെ സംവിധായകൻ ചിദംബരം വീണ്ടും എത്തുകയാണ്. ഇത്തവണ ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഹിറ്റ് സംഭവിക്കുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളെ വെച്ചിട്ട് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ വലിയ മറ്റു താരങ്ങളെ വെച്ചിട്ടൊക്കെ സിനിമ സംഭവിക്കും. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ കാണാറുള്ളത്. ഇപ്പോൾ പ്രശാന്ത് നീല് KGF കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രഭാസിന്റെ പടമാണ്. രാജമൗലിയുടെ ഒരു പടം ഒരു മെഗാഹിറ്റ് സിനിമ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അടുത്തതായിട്ട് ചെയ്യുന്നത് അതിലും വലിയ താരങ്ങളെ വെച്ചിട്ടാണ്. പക്ഷേ അതിനൊക്കെ വിരുദ്ധമായിട്ട് തൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ക്രിയേഷനിൽ അത്രമാത്രം വിശ്വാസമുള്ളതുകൊണ്ടാണ് ചിദംബരം ഇങ്ങനത്തെ ഒരു അതായത് ഒരു പുതുമുഖ നായിക ഒരു കുട്ടിയിലൂടെ കേന്ദ്രീകരിച്ച് പോകുന്ന ഒരു സിനിമ. ആൻഡ് ഓഫ് കോഴ്സ് സർപ്രൈസിങ് എലമെന്റ്സ് ആയിട്ട് മറ്റു പലരുടെയും ഗസ്റ്റ് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും അത് നമുക്ക് വഴിയെ കണ്ട് തന്നെ അറിയാം. അപ്പോൾ ബാലൻ അങ്ങനെ ഫൈനലി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടെ പ്രദർശിപ്പിച്ച ചിത്രം മലയാളത്തിൻ്റെ എപ്പിക് സംവിധായകൻ പ്രിയദർശന്റെ സ്റ്റേറ്റ്മെന്റ് അതായത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ അദ്ദേഹം കണ്ട ഏറ്റവും മികച്ച ചിത്രം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ സ്വന്തമാക്കി തിയേറ്ററുകളിലേക്ക് വരുന്നൊരു സിനിമ ബാലൻ കാണണ്ടേ. ബാലനെ കുറിച്ച് പറയുമ്പോൾ ചിദംബരത്തിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ പോരാ, ആവേശം എന്ന് പറയുന്നൊരു സിനിമ ഇറക്കി വിട്ടിട്ട് അത്രയധികം ഓളം സൃഷ്ടിച്ച സംവിധായകൻ ജിത്തു മാധവൻ്റെ എഴുത്താണ് ഈ സിനിമയുടെ മറ്റൊരു കരുത്തുറ്റ കാര്യങ്ങളിലൊന്ന്. ആൻഡ് ടെക്നീഷ്യൻസായിട്ട് നോക്കുകയാണെങ്കിലും എല്ലാ മേഖലയിലും അത്രമാത്രം പ്രാഗൽഭ്യം കാണിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. സുഷീൻ ശ്യാമിൻ്റെ മ്യൂസിക്കാണ്, ഷൈജു ഖാലിദിൻ്റെ ക്യാമറയാണ്, അങ്ങനെ എല്ലാ തരത്തിലും ആ ഒരു ടോപ്പ് നോച്ച് ലെവലിൽ നിൽക്കുന്നൊരു സിനിമ ബാലൻ. ടെക്നിക്കലി അത്രമാത്രം കിട്ടുന്ന സിനിമയായിരിക്കും. അപ്പോൾ ടിക്കറ്റ്സ് തരാം. ഇത്രമാത്രം ഹൈപ്പ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പറയും അങ്ങോട്ട് തേങ്ങ ഉടക്കി സ്വാമി, ടിക്കറ്റ് ഇതാ, എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, വളരെ നിസ്സാരമായിട്ടുള്ളൊരു ചോദ്യം ഞാനങ്ങോട്ട് ചോദിക്കും. സിനിമയുടെ പേര് ബാലൻ, അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ചില ബാലന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ ചോദിച്ചത് ബാലൻ മാഷിനെ കുറിച്ചായിരുന്നു. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് ഫ്രം മമ്മൂക്കേൻ്റെ തനിയാവർത്തനമായിരുന്നു ശരി ഉത്തരം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരെ ഞാൻ വിന്യസായിട്ട് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം, മലയാളത്തിൽ നമ്മൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഈ ബാലൻ എന്ന പേരിൽ വന്ന കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ ഇന്നലെ മമ്മൂക്കായിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടനെ എടുക്കാം. അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ AKA അദ്ദേഹത്തെ നാട്ടുകാരെ വിളിക്കുന്ന വേറൊരു പേരിലാണ്. പക്ഷേ ഈ അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രൻ ആളുകളുടെ എന്ത് ആവശ്യങ്ങൾക്കും എന്ത് കാര്യങ്ങൾക്കും സ്വന്തം പോക്കറ്റിലെ കാശ് പോലും നോക്കാതെ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെലവുകളും ഒരുപാടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നേരിടുന്ന ഒരു വലിയ പ്രശ്നമൊക്കെ കടന്നു പോകുന്ന ഒരു സിനിമയാണിത്. VMNU സംവിധാനം ചെയ്ത ഒരു മോഹൻലാൽ ചിത്രമാണിത്. ഏത് സിനിമയാണ് ഇതെന്നാണ് നിങ്ങൾ കൃത്യമായിട്ട് ഗസ് ചെയ്യേണ്ടത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഈ മാതാപിതാക്കൾക്ക് ബാധ്യതയെ മാറാറുള്ള അച്ഛനമ്മമാർ അല്ല സോറി മക്കൾക്ക് ബാധ്യതയെ മാറാറുള്ള അച്ഛൻ അങ്ങനെ തിരിച്ച് മാതാപിതാക്കൾക്കും ബാധ്യതയെ മാറാറുള്ള കുട്ടികളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്, അവരുടെ കുസൃതികളും ചില പ്രശ്നങ്ങളൊക്കെ കാരണം. പക്ഷേ ഇത് ഒരച്ഛൻ, അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂകാംബികയെ പോയതിൻ്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയൊരു മകൻ വേറെ ആരും കാണത്തില്ല. എന്തായാലും അത്താണിപ്പറമ്പിൽ ബാലചന്ദ്രനായി ലാലേട്ടൻ എത്തിയ സിനിമ ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. ഉത്തരങ്ങൾ അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. ഹോം തിയേറ്ററിൻ്റെ HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദി നമ്പർ 0585829220 ഒട്ടും വൈകാതെ ഷടപട ഉത്തരങ്ങൾ പോരട്ടെ, സ്വന്തമാക്കാം ബാലൻ കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാം. ഈ ഒരു സമയത്ത് സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ജബലാലി സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ അല്ലിയ സ്ട്രീറ്റിൽ ഒരു നേരിയ രീതിയിലുള്ള കണ്ടീഷൻസ് കാണുന്നുണ്ട്. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഫർജാൻ ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ചധികം സമയത്തേക്കുള്ള ഡിലേ അവിടെ കാണുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ട്രാഫിക് ഈസ് ഫോംഡ് അറൌണ്ട് ദുബായ് പ്രൊഡക്ഷൻ സിറ്റി. അത് യൂഷ്വൽ ആയിട്ടുള്ള ഒരു കഞ്ചഷൻ ആണ്. ആൻഡ് അത് ആ ഒരു മേഖലയിൽ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഉമ്മസഖീം സ്ട്രീറ്റിൽ കഴിഞ്ഞ ദിവസത്തേക്ക് പോലെ അത്രമാത്രം കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമൊന്നുമല്ല. അത്യാവശ്യം ഫ്രീ മൂവ്മെന്റ് തന്നെയാണ് കാണുന്നത്. ഹെസ സ്ട്രീറ്റിലും വലിയ പാക്ഡ് സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൽഖിയാൽ റോഡിൽ ഒരു മേജർ ആക്സിഡന്റ് അറൌണ്ട് ആ ഒരു മറാബി സ്ട്രീറ്റുമായിട്ടുള്ള ഇന്റർകണക്ഷൻ വരുന്ന ഭാഗത്തായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല കഞ്ചഷൻസ് അൽക്കൂസ് ഫോർ വരുന്ന ഭാഗത്ത് ദുബായ് ഹിൽസ് സ്റ്റേറ്റിലേക്കൊക്കെ തിരിയുന്ന ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട് അൽഖിയാൽ റോഡിൽ. ആൻഡ് ഒരു മേജർ കാർ ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷെയ്ഖ് സായദ് റോഡിൽ ഉമ്മൽ ഷിഫ് ഭാഗത്തായിട്ടാണ്. സോ ആ ഒരു സ്ട്രെച്ചിലേക്ക് ഷെയ്ഖ് സായദ് റോഡിൽ സാധാരണ ഉള്ളതിനെ അപേക്ഷിച്ച് കുറച്ചധികം കഞ്ചഷൻസ് കൂടുതൽ കാണുന്നുണ്ട് കേട്ടോ. കമ്മിങ് ഓൺ ടു റിബാ സ്ട്രീറ്റ്, റിബാ സ്ട്രീറ്റിൽ ഇല്ല, ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. വലിയ കഞ്ചഷൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ആണ് റിബാ സ്ട്രീറ്റിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റാസൽകോ റോഡും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ദുബായ് അലൈൻ റോഡിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഊദ്മേത റോഡിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ലത്തീഫ ഹോസ്പിറ്റലിന്റെ സൈഡിലായിട്ട്. ലത്തീഫ ഹോസ്പിറ്റലിന്റെ അവിടെ ആയിട്ട് അൽവാസൽ സ്പോർട്സ് ക്ലബ് ഒക്കെ വരുന്ന അവിടെ എനിക്ക് തോന്നുന്നു ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. യെസ്, കുറച്ചധികം സമയമായിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ആണോ എന്നറിയില്ല. ഒരു നേരെയൊരു പാക്ഡ് സിറ്റുവേഷൻ ആ ഒരു ഏരിയയിൽ കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട്. എസ്പെഷ്യലി എത്തിഹാദ് ടോൾ റോഡിലേക്ക് വരികയാണെങ്കിൽ ഖബൈസിന് മുൻപേ തന്നെ ആ ഒരു കഞ്ചഷൻസ് സ്റ്റാർട്ടായി തുടങ്ങുന്നു. ആൻഡ് എൻ്റെ സ്ട്രെച്ചിലേക്ക്, ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് പാക്ഡ് സിറ്റുവേഷൻ തന്നെയാണ് ഇത്തിഹാദ് ടോൾ റോഡിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻസ് ഓർ ആക്സിഡൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ ഹോം 92.2 എഫ് എമ്മിന്റെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC supply. You are listening to

0: ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടാണ്.
3: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
6: Back to home, brought to you by Alnoor Polyclinic, Muthina, Dehra, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.

0: റെക്കോർഡുകളുടെ മിശിഹ അങ്ങനെ അവതരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ 2026 ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആദ്യത്തെ മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അർജന്റീനൻ ആരാധകർക്ക് നൽകിയിരിക്കുന്ന ഉണർവ് എത്രത്തോളം വലുതാണ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടാണ് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഫ്രാൻസ് സെനഗൽ മത്സരം, ഓഫ് കോഴ്സ് 3-1 ഫ്രാൻസ് ജയിക്കുന്നു. ആൻഡ് അതിൽ എംബാപ്പെ ഒരു ഗോൾ നേടുന്നു. ലോകകപ്പിന്റെ ഗോളുകളുടെ കണക്കിൽ പെലെ, മെസ്സി എന്നിവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് 14 goals നേട്ടവുമായിട്ട് എംബാപ്പെ ക്ലോസയ്ക്ക് മിസ്ലാഫ് ക്ലോസയ്ക്ക് പിടകിൽ രണ്ടാമനായി മാറുന്നു. ഫ്രാൻസിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി മാറുന്നു. ലോകകപ്പിൽ ഫ്രാൻസിന്റെ എക്കാലത്തെയും ഏറ്റവും മികച്ച വേട്ടക്കാരനാകുന്നു. അങ്ങനെ ഗോൾ വേട്ടക്കാരനാകുന്നു. അങ്ങനെ പല റെക്കോർഡുകൾ സ്വന്തമാക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് മാധ്യമങ്ങൾ എഴുതിയത് മെസ്സിയെയും പിന്നിലാക്കി എംബാപ്പെ എന്നുള്ളതായിരുന്നു. പക്ഷേ ആ റെക്കോർഡിന് മണിക്കൂറുകളുടെ മാത്രം ആയുസേ ഉള്ളൂ എന്ന് ഒരാൾ പ്രഖ്യാപിക്കുകയായിരുന്നു, ഒരാൾ പറയാതെ പറയുകയായിരുന്നു. ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ലാമിൻ യമാൽ വരുന്നു, അല്ലെങ്കിൽ എർലിംഗ് ഹാലൻഡ് വരുന്നു, ആൻഡ് ഓഫ് കോഴ്സ് എംബാപ്പെ കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവരെയൊക്കെ കാണുന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യം, ഫുട്ബോൾ സിംഹാസനത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അർഹരായിട്ടുള്ളവർ പുതിയ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പലയിടത്തു നിന്നും പല രാജ്യങ്ങളുടെ ഫാൻസും ഇങ്ങനെ വിളിച്ച് പറയാറുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം പോയിന്റ് ഓഫ് ടൈം താൻ സിംഹാസനം ഒഴിയാൻ തയ്യാറല്ല എന്ന് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫുട്ബോൾ രാജാവ് വിളിച്ച് പറയുന്നത് പോലെയാണ് കഴിഞ്ഞ ദിവസത്തെ ലയണൽ മെസ്സിയുടെ പ്രകടനം കാണിച്ചിരിക്കുന്നത് കേട്ടോ. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് തരം റെക്കോർഡുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. രണ്ട് തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2006 വേൾഡ് കപ്പിൽ അദ്ദേഹം അരങ്ങേറുന്ന സമയത്ത് തന്റെ ആദ്യത്തെ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ വ്യക്തി, ആൻഡ് 20 വർഷങ്ങൾക്കിപ്പുറം തന്റെ 6th ലോകകപ്പിന് വേണ്ടി പന്ത് തട്ടുമ്പോൾ അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം എന്ന റെക്കോർഡും അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ലോകകപ്പിലെ ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് 38th വയസ്സിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ മറികടന്നിട്ട് സ്വന്തമാക്കിയിരിക്കുകയാണ് ലയണൽ മെസ്സി. ഏറ്റവും കൂടുതൽ ലോകകപ്പ് എഡിഷനുകളിൽ പന്ത് തട്ടിയ താരം എന്ന റെക്കോർഡ്, ലോകകപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ഗോൾ വേട്ടക്കാരിൽ 16 goals മിസ്ലോ ക്ലോസയ്ക്കൊപ്പം അണിതീർന്ന് നിൽക്കുകയാണ്. അതായത് എംബാപ്പെ സ്ഥാപിച്ച റെക്കോർഡിനെ വെറും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ ഡിസ്ട്രിബ്യൂഷൻ്റേതായിട്ടുള്ള ആ ഒരു റെക്കോർഡ്, 16 goals 8 assists പെലയെ മറികടന്നിരിക്കുകയാണ്. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന 3rd താരം എന്ന റെക്കോർഡ്, അർജന്റീനയ്ക്ക് വേണ്ടി ലോകകപ്പിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം, പ്രായം കുറഞ്ഞ താരം എന്നീ റെക്കോർഡുകൾ, 5 ഗോൾ നേടുന്ന 2rd താരം എന്ന റെക്കോർഡ്, 1 മത്സരത്തിൽ 1 ഗോൾ നേടുന്ന പ്രായം കൂടിയ താരം എന്ന റെക്കോർഡ്, അങ്ങനെ എല്ലാ തരത്തിലും റെക്കോർഡുകളുടെ മിശിഹ അവതരിച്ചൊരു ദിവസം തന്നെയായിരുന്നു. അർജന്റീനൻ ഫാൻസ് ഒരുപക്ഷെ ഇത്തവണത്തെ പ്രധാന ടീമുകളുടെ ആരാധകരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റേതൊരു ടീമിന്റെ ആരാധകരെക്കാൾ ഏറ്റവും അധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയായിരിക്കും അർജന്റീനയുടെ ആരാധകർ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഈ ലോകകപ്പിൽ ഇത്രയധികം റെക്കോർഡുകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്യപ്പെട്ട കാലുകൾ സ്വന്തമായിട്ടുള്ള ലയണൽ മെസ്സിക്ക് വേണ്ടി 2026 വേൾഡ് കപ്പിന് വേണ്ടി അഡിഡാസ് ഡിസൈൻ ചെയ്ത് കൊടുത്ത ബൂട്ടിൽ എഴുതിയിരിക്കുന്ന ഒരു വാചകം കൂടിയുണ്ട്, എൽ അൾട്ടിമോ ടാങ്കോ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം ദി ലാസ്റ്റ് ഡാൻസ് എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന ലോകകപ്പായിരിക്കാം. ആ ഒരു ലോകകപ്പിനെ ഏറ്റവും അവിസ്മരണീയമാക്കി തീർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ലയണൽ മെസ്സി.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളും ആണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: എന്റെ വണ്ടിയുടെ കാര്യം.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സി. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
9: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
10: You're listening to Home 92.2 FM. Home is a feeling.
0: You are listening to Back to Home with Asif. Asif.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കരാർ വ്യവസ്ഥകൾ ഇഷ്ടമായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. എക്സാലോജി കേസ്, വീണയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. PM ശ്രീ, തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. കരാറിൽ ഒപ്പുവച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പെ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. ആദ്യ മത്സരത്തിനൊരുങ്ങി പോർച്ചുഗൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും VD സതീശൻ. മുൻ സർക്കാർ കരാറൊപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി N ശംസുദ്ദീൻ അധ്യക്ഷനായ 4-അംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ M ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ 7-അംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി VD സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ തീരുമാനിച്ചതിലൂടെ കേരള സർക്കാർ BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻ സർക്കാർ ഒരു നയാപൈസയും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് വലിയ കളവാണെന്നും MV ഗോവിന്ദൻ. PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. PM ശ്രീയിൽ കേരളത്തിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. കേരളം PM ശ്രീയിൽ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര താൽപര്യം. സ്കൂളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. CMRL എക്സാലോജി കേസ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TA ED ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. രാവിലെ ആരംഭിച്ച ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ TA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നത്. കാഫ് സ്ക്രീൻഷോട്ട്, CPMനെതിരെ മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. 2 ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് 2 വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRL എക്സാലോജി കേസ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ TA ED ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ TA ചോദ്യം ചെയ്യുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇ പി എ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് നേരത്തെ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എം എസ് എൽസ അപകടത്തിൽ കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ ഒരു വർഷമായിട്ട് നീക്കാത്തതിനെ വിമർശിച്ചു ഹൈക്കോടതി. വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആധികാരിക പഠനം ഉണ്ടായില്ല. സ്വകാര്യ പഠനം മാത്രം പോരെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്തു. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഭാവി നീക്കങ്ങളും വിശദമാക്കി 23-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനിരിക്കുന്ന 14-ന ധാരണാപത്രത്തിന്റെ കരട് CNN ആണ് പുറത്തുവിട്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. തങ്ങളൊരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ കരാറിൽ പറയുന്നുണ്ട്. ഇറാനുമായുള്ള മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ധാരണാപത്രത്തിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെ വ്യവസ്ഥകൾ തനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ US പുനരാരംഭിക്കുമെന്ന് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽസിസിയോടൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. US ഇറാനും തമ്മിലുള്ള നിലവിലെ ധാരണകൾ അന്തിമമല്ലെന്ന് ട്രംപ്. ഇതൊരു ധാരണാപത്രം മാത്രമാണ്. തനിക്ക് ഇതിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഴയതുപോലെ അവർക്കു നേരെ വെടിയുതിർക്കാനും അവരുടെ തലയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മടിക്കില്ലെന്ന് ട്രംപ്. വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാനിരിക്കുന്ന ധാരണാപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടിവരുമെന്ന് ഇറാൻ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ആന്റ് ഫോറിൻ പോളിസി കമ്മിറ്റി മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാൻ US കരാർ ധാരണയായെങ്കിലും ഇസ്രായേലിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള US ഇറാൻ കരാറോടെ സംഘർഷം എന്നേക്കുമായി അവസാനിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ലിയോ 14-ാമൻ മാർപ്പാപ്പ. US ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60 മിനിറ്റുകളായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ചു മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ 1-3 ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നുമുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്ത് നോർവേ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 9 മണിക്കാണ് കളി. കോംഗോയാണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. ഇപ്പോൾ സമയം 6:11.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
7: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 04385 7841.
1: എല്ലാ മേഖലകളിലും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക മികവ് കൊണ്ടുവരിക, അത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സർവീസ് സെക്ടറിൽ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത് ഈ ഒരു വർഷങ്ങളായിട്ട് സ്വീകരിച്ച് വരുന്ന പോളിസികളിൽ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ AI വരുന്ന സമയത്ത് AI കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന തരത്തിലേക്കല്ലാതെ നമുക്ക് ഏതൊക്കെ തരത്തിൽ AI പ്രയോജനപ്പെടുത്താമോ അതിനെ എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ആ രീതിയിലാണ് അതിനെ ഉപയോഗിക്കേണ്ടത്. ആൻഡ് അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് പല സർവീസ് സെക്ടറുകളിലും ഇപ്പോൾ AI-യുടേതായിട്ടുള്ള ഇംപ്ലാന്റേഷൻസ് നമുക്ക് UAE കാണാൻ വേണ്ടി പറ്റും. ആ കൂട്ടത്തിലേക്ക് ഒരു എക്സ്ട്രാ ഏറ്റവും പുതിയ ആഡ് ഓൺ കൂടി സംഭവിച്ചിരിക്കുകയാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്. ഞാൻ ആക്ച്വലി കിട്ടിയ ഗ്യാപ്പിലൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശടപടി ഒന്ന് ഓടി കയറി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ അണയ്ക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെ പറയാം. നമ്മുടെ AI സയൻറ്റിസ്റ്റിൻ്റെ കാര്യം, അതായത് ലോകത്തിലെ ആദ്യത്തെ ക്ലിനിക്കൽ AI സയൻറ്റിസ്റ്റിനെ UAE അവതരിപ്പിച്ചിരിക്കുകയാണ്. രോഗികളുടേതായിട്ടുള്ള വിവരങ്ങളൊക്കെ ഏറ്റവും ലൈവായിട്ട് ഏറ്റവും തത്സമയം വിശകലനം ചെയ്ത് ഡോക്ടേഴ്സിന് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ AI സയൻറ്റിസ്റ്റിനെയാണ് UAE ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. എയില എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു AI പ്ലാറ്റ്ഫോം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡേറ്റാസ് വരെ പരിശോധിക്കാനും ആൻഡ് ഇപ്പോൾ മെഡിക്കൽ പരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകാനും സ്വയം പഠിക്കാനും ശേഷിയുള്ളതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു സംവിധാനം കൂടി UAE-യിലെ ചില ക്ലിനിക്കുകളിലേക്ക്, എനിക്കൊന്ന് ക്ലീവ്ലാൻഡ് ക്ലിനിക് അബുദാബിയും ആൻഡ് ഒരു AI ബയോടെക് കമ്പനി ആയിട്ടുള്ള ഓക്കിനും ചേർന്നിട്ടാണ് ഈ ഒരു മോഡേൺ സാങ്കേതിക വിദ്യ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെതായിട്ടുള്ള ചികിത്സാ മേഖലകളിലേക്കാണ് ഇവർ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് പോകെ പോകെ മറ്റ് പല രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനങ്ങളും ഇത് നടത്തും എന്നാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സൊക്കെ തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നതും കേട്ടോ. കൃത്യമായിട്ടുള്ള രീതിയിൽ ലാബ് പരിശോധനാ ഫലങ്ങളാവട്ടെ അല്ലെങ്കിൽ ഇമേജിംഗ് റിപ്പോർട്ടുകളാവട്ടെ ഒക്കെ തന്നെ ലൈവായിട്ട് പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ സാങ്കേതികവിദ്യ വരുന്നതോടുകൂടി നമ്മുടെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ നമ്മുടെ ജീവിതശൈലിയെ കുറച്ചുകൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AI-ൻ്റെതായിട്ടുള്ള ഒരു ഇംപ്ലാന്റേഷൻ ഏറ്റവും നല്ലത് തന്നെയാണ്. നമുക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത്തരം സാങ്കേതിക വിദ്യകളെ അഡാപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയുമാണ്. ഞാൻ എല്ലായ്പ്പോഴും AI-യെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരം കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ ക്ലിനിക്കൽ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അത്തരം കാര്യങ്ങളാണ് നമുക്ക് AI പ്രാഥമികമായിട്ട് ഉപയോഗിക്കേണ്ടത്, നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറയാനാണെങ്കിൽ, ഞാൻ കഥ എഴുതുകയും കവിത എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് തുണി അലക്കാനും എനിക്ക് വേണ്ടിയിട്ട് പാത്രം കഴുകാനുമാണ് ഒരു AI എനിക്ക് ആവശ്യം. അല്ലാതെ AI ഇതെന്ന് കഥയും കവിത എഴുതിക്കോട്ടെ, ഞാൻ പോയി തുണി അലക്കട്ടെ അല്ലെങ്കിൽ പാത്രം കഴുകട്ടെ എന്ന് പറയാൻ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പാത്രം കഴിപ്പിക്കുന്ന ഒരു AI അല്ല എനിക്ക് വേണ്ടത്. അവിടെ ക്രിയേറ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചോദ്യം ചെയ്യുന്നത്. ആ ജോലി കുറച്ച് കാണുന്നതല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ മെഷീൻസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് കുറച്ചുകൂടെ ഈസിനെസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളിലേക്കും AI വരുന്നത് തീർച്ചയായിട്ടും അത്രമാത്രം കുറച്ചുകൂടി എളുപ്പമാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെയാണ്. പക്ഷേ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് വളരുമ്പോഴാണ് AI ഒരു വലിയ ചാലഞ്ച് തന്നെയായിട്ട് മാറുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം, എന്നിട്ട് ചടപടയിൽ നിന്ന് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് ഒരു സാധനം, ഒരു സംഗതി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഹെൽത്തിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
8: ചിമ്പാവ് പുന്നില്ലിൻ ചോറ്.
2: ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയോ? ഇല്ലെങ്കിൽ കം ടു വെജ് മീ. ഇറ്റ്സ് ഫോർ യു ആൻഡ് മീ.
3: ഇഡ്ലി ദോശ വെറൈറ്റീസ്, പൊങ്കൽ, വട, എല്ലാം ഒരേ ഇടത്തിൽ. ഉക്കിരി ടേസ്റ്റിൽ
2: ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ. ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ. UAE-ലുടനീളം 17 സ്റ്റോഴ്സ്.
3: ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ നിങ്ങളുടെ പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റുട്ടീൻ. വെജ് മീ റെസ്റ്റോറൻസ്, 17 ഔട്ട്ലെറ്റ്സ് അക്രോസ് ദി UAE. ദി പീപ്പിൾസ് ചോയ്സ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പലപ്പോഴും നമുക്ക് വരുന്ന ചെറിയ ശാരീരിക അസ്വസ്ഥതകളെ രോഗങ്ങളെ എല്ലാം തന്നെ നമ്മൾ തന്നെ കാറ്റഗറൈസ് ചെയ്യാറുണ്ട് അല്ലെ. നമുക്ക് തന്നെ അതിന്റെ ഒരു പ്രത്യേക സ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ വെസ്റ്റേണേഴ്സിന്റെ ഇടയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ വരുന്ന ചെറിയ രോഗങ്ങളാണെങ്കിലും വലിയ രോഗങ്ങളാണെങ്കിലും എല്ലാത്തിനും കൃത്യമായ രീതിയിൽ ചികിത്സിക്കുക അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ പരിഗണിക്കുക എന്ന് പറയുന്ന പരിഗണന എന്ന് പറഞ്ഞൊരു സംഗതി കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു റൊട്ടീൻ കൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചില രോഗങ്ങൾ വരുന്ന സമയത്ത്. ഇപ്പോൾ പനിയാണെങ്കിൽ തന്നെയും ഒരു എക്സ്ട്രീം പനിയായിട്ട് നമ്മൾ അത്രയും ശാരീരിക തളർച്ച എത്തുന്ന സ്റ്റേജിൽ മാത്രമായിരിക്കും ആശുപത്രിയിലേക്ക് പോവുക. അല്ലാത്തപ്പോൾ സ്വയം ചികിത്സയിലൂടെ ആദ്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും, നാട്ടുവൈദ്യങ്ങൾ പ്രയോഗിച്ചു നോക്കും, വീട്ടിലിരിക്കുന്ന ചെറിയ ചെറിയ മരുന്നുകൾ ഇപ്പോൾ പാരസെറ്റമോൾ പോലെയുള്ള സാധനങ്ങൾ വീട്ടിലിരിക്കുന്നതെന്ന് പരീക്ഷിച്ചു നോക്കും. അതിനൊക്കെ ശേഷം അടുത്ത സ്റ്റേജായിട്ടായിരിക്കും നമ്മൾ പലപ്പോഴും ഇത്തരം ഹോസ്പിറ്റൽസിനെ പോലും ആശ്രയിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഗൗനിക്കാതെ പോകുന്ന, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ അശ്രദ്ധയുടെ പേരിൽ വിട്ടുകളയുന്ന ഇത്തരം ചില പ്രശ്നങ്ങൾ മൂലം നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ചില ഇമ്പാക്റ്റുകളുണ്ട്. എന്തായാലും നമുക്ക് ഹെൽത്ത് ടിപ്സിലേക്ക് തന്നെ പോവാം.
1: Health tips brought to you by MVR Diagnostic Clinic Dubai. Advanced scan, assured future for men and women.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലവേദന, നടുവേദന, ക്ഷീണം പലപ്പോഴും നാം ഇവിടെയൊക്കെ തന്നെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് കാണാറുണ്ട്. സാധാരണ ഇതിലൊരു ബാം ഇട്ട് പുരട്ടി കഴിഞ്ഞാൽ മാറുന്ന സുഖമാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പെയിൻ കില്ലർ കഴിച്ചാൽ മതി എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്, എന്നൊക്കെ കരുതാറുണ്ട്. എന്നാൽ ദീർഘകാലമായിട്ട് തുടരുന്ന ഇത്തരം ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം തരുന്ന ഒരു മുന്നറിയിപ്പാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. പ്രശ്നം വലുതാകുന്നത് വരെ കാത്തിരിക്കാതെ ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള MRI, CT സ്കാൻ, അൾട്രാസൗണ്ട്സ് പോലെയുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് തന്നെ ആയിരുന്നാലും, എന്ത് തരം രോഗമാണെങ്കിലും നേരത്തെ രോഗനിർണയം നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ഏറ്റവും കൂടുതൽ എളുപ്പവും ഫലപ്രദവുമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ വിട്ടുകളയുന്ന കാര്യങ്ങളൊന്നാണ് കേട്ടോ. നമ്മുടെ ശരീരം നൽകുന്ന സന്ദേശങ്ങൾ ഒരു കാരണവശാലും അവഗണിക്കരുത്. ആൻഡ് ഈ ഒരു സമയത്ത് ഈ ഒരു ഹെൽത്ത് ടിപ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു വൗച്ചർ കൂടി ഞാൻ തരികയാണ്. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പലതരത്തിലുള്ള MRI സ്കാനിങ് ആവട്ടെ റിലേറ്റഡ് ഫെസിലിറ്റീസിനൊക്കെ തന്നെ ഏറ്റവും അധികം പേർ ആശ്രയിക്കുന്ന ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ദുബായ് ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. അവരുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചറാണ് ഈ സമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ത്രീകളിലൊക്കെ സ്ഥിരമായിട്ട് ആവശ്യകത വരുന്നൊരു കാര്യമാണ് അൾട്രാസൗണ്ട് സ്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ലെ, പലപ്പോഴും ഇവിടുത്തെ ഒരു സ്കാനിങ്ങിൻ്റെയൊക്കെ റേറ്റ് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. 600 dirhams വർത്ത് ആയിട്ടുള്ള ഒരു വൗച്ചറാണ്, MVR വൗച്ചറാണ് ഫോർ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായിട്ട് തരാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു മെസ്സേജ് അയക്കുക. MVR നിങ്ങളുടെ പേര്, MVR നെയിം ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് ഒരു മെസ്സേജ് അയച്ചോളൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഈ പറഞ്ഞ പോലെ MVR ഒരു ഗിഫ്റ്റ് വൗച്ചർ കൈകളിലേക്ക് വരുന്നതായിരിക്കും. ആൻഡ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് എന്ത് തരം ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഒരു നമ്പർ കൂടി പറയാം, 0508609611 ബന്ധപ്പെടാവുന്നതാണ്. MVR ബന്ധപ്പെട്ടുകൊണ്ട് ഏത് തരം സർവീസുകൾ ആക്സസ് ചെയ്യുന്നതിനാണെങ്കിലും, ആൻഡ് ഇപ്പോൾ തന്നെ പലതരം സ്കാനിങ്ങുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് അതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ദുബായിലെ ഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ. ഹോൾ ബോഡി MRI, ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകൾ ആൻഡ് ബേസിക് പാക്കേജ് ആവട്ടെ, മെൻസിനും വിമൻസിനും വേണ്ടുന്ന മറ്റ് പാക്കേജുകളാകട്ടെ, അഡ്വാൻസ്ഡ് പാക്കേജ് ആവട്ടെ, കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് ആവട്ടെ, ഇതൊക്കെ വലിയ ഡിസ്കൗണ്ടുകളിൽ ഏതാണ്ട് 50% വരെ ഡിസ്കൗണ്ടിൽ സ്പെഷ്യൽ ഓഫറിലൊക്കെ തന്നെ നമുക്ക് അവിടെ നിന്ന് സ്വന്തമാക്കാം. ആൻഡ് ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെയും ഒക്കെ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ സേവനവും ഒക്കെ അവിടെ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാം 0508609611.
1: Health tips was brought to you by MVR Diagnostic Clinic Dubai, offering whole body MRI diffusion screening. To know more, call 0508609611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

Such a beautiful track from the movie Sarvam Maya. നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ ആവേശത്തോടെ ഏറ്റെടുത്ത അനൗൺസ്മെന്റുകൾ ഒന്ന് തന്നെയായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തുന്ന ആൻഡ് ബോളിവുഡിൽ നിന്നുള്ള കരൺ ജോഹർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ഉൾപ്പെടെ മലയാളത്തിലേക്ക് കടന്നു വരുന്ന ഒടിയൻ, ഒടിയന്റെ ഒരു പുതിയ വേർഷൻ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. ഇതിനു മുൻപേ ഒരു ഒടിയൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ചുരുങ്ങിയ വർഷങ്ങൾക്കിടയിൽ 2018 മറ്റോ ആയിരുന്നു ഒടിയൻ റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6 വർഷത്തെ ഇടവേളയിൽ പുതിയൊരു ഒടിയൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സംശയം ഉണ്ടായിരിക്കാം, അങ്ങനെ ഒരു സിനിമയുടെ പേരിൽ മറ്റൊരു സിനിമ അത്തരത്തിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ പുറത്തിറക്കാൻ വേണ്ടി പറ്റുമോ എന്ന്. ആക്ച്വലി ടെക്നിക്കലി അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ എവിടെയും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഇന്ത്യയിലെ സിനിമാ നിയമങ്ങൾ പ്രകാരം ഒരു സിനിമയുടെ പേര് ഒരു സിനിമയ്ക്ക് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഒരു മാന്യതയുടെ പുറത്ത് അല്ലെങ്കിൽ മര്യാദയുടെ പുറത്ത് മലയാള സിനിമ വർഷങ്ങളായിട്ട് കീപ്പ് ചെയ്ത് വരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയുടെ പേര് അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും മറ്റൊരു നിർമ്മാതാക്കൾ അല്ലെങ്കിൽ മറ്റൊരു അസോസിയേഷന് അവർക്ക് ആ ഒരു സിനിമയ്ക്ക് അവരുടേതായിട്ടുള്ള ഈ ഒരു പേരിടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു NOC അതിൻ്റെ മുൻപത്തെ സിനിമയുടെ നിർമ്മാതാക്കളിൽ നിന്നും വാങ്ങാറുണ്ട്. അത്തരത്തിൽ നമുക്കറിയാൻ സാധിച്ചത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഒടിയൻ അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ആന്റണി പെരുമ്പാവൂരിൻ്റെ കയ്യിൽ നിന്നും പഴയ ഒടിയൻ്റെ, അതായത് ലാലറ്റൻ അഭിനയിച്ച ഒടിയൻ്റെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂരിൽ നിന്നും NOC വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമാണല്ലേ ഇങ്ങനെ ഒരേ പേരിൽ രണ്ട് സിനിമകൾ ഒരേ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ പടയോട്ടം മലയാളത്തിൽ ആദ്യത്തെ 17mm ചിത്രമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം കളക്ഷൻസ് നേടിയെടുത്ത ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു പടയോട്ടം. പടയോട്ടത്തിൻ്റെ പേരിൽ വീണ്ടും ഒരു പടയോട്ടം ബിജു മേനോൻ നായകനായിട്ട് 2-4 വർഷങ്ങൾക്ക് മുൻപ് തിയേറ്ററിൽ വന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഒടിയൻ ഇങ്ങനെ വരുമ്പോൾ പടയോട്ടത്തിൻ്റെതായിട്ടുള്ള കഥകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ രണ്ട് പേരിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരേ പേരിൽ വന്ന രണ്ട് സിനിമകൾ മലയാളത്തിലുള്ള അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം കേട്ടോ. ഭാര്യ എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത പടമാണ്. 1962 ഇറങ്ങിയ സത്യൻ അഭിനയിച്ചൊരു സിനിമയാണ്. ആ സമയത്തെ ഭയങ്കര വലിയ ഹിറ്റ് സിനിമയായിരുന്നു. ആൻഡ് 30 വർഷങ്ങൾക്കിപ്പുറം 94 ജഗദീഷ് നായകനെ, ജഗദീഷിനെയും ഉർവശിയും വെച്ചൊരു സിനിമ വന്നപ്പോൾ ആ സിനിമയ്ക്ക് പേരിട്ടിട്ടുണ്ടായിരുന്നതും ഭാര്യ എന്ന് തന്നെയായിരുന്നു. ചതുരംഗം, ഓഫ്കോഴ്സ് ലാലേട്ടൻ്റെ ചതുരംഗം ഒരിക്കലും ലാലേട്ടൻ ഫാൻസിന് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. കോട്ടയത്തിൻ്റെ

0: കുറെ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. 2002 പുറത്തിറങ്ങിയ കെ മധു സംവിധാനം ചെയ്ത മോഹൻലാലിന്റെ ചതുരംഗം. എന്നാൽ അതിന് മുൻപ് ഒരു ചതുരംഗം പുറത്തു വന്നിട്ടുണ്ട്. 1959 പ്രേംനസീർ നായകനായി അഭിനയിച്ച ഒരു ചതുരംഗം മലയാളത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. തസ്കരവീരൻ ഓഫ്കോഴ്സ് ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെയുള്ള സിനിമയാണ്. ആ ഒരു മമ്മൂക്കൻ്റെ ആ ഒരു ക്യാരക്ടർ ആവട്ടെ, മമ്മൂട്ടി, നയൻതാര, ഷീല കോമ്പിനേഷൻ ആവട്ടെ, എല്ലാം തന്നെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത സിനിമയായിരുന്നു പ്രമോദ് പപ്പൻ്റെ 2005 ഇറങ്ങിയ തസ്കരവീരൻ എന്ന സിനിമ. പക്ഷേ തസ്കരവീരൻ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. 1957 ഒരു തസ്കരവീരൻ സത്യനെ നായകനാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഇനി പ്രതീക്ഷിക്കാത്ത ഒന്നാണ് ഈ സിനിമ ലിസ്റ്റിൽ. തുറപ്പുകുലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു മലയാളിയുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മമ്മൂട്ടിയുടെ മുഖം തന്നെയായിരിക്കും. മമ്മൂട്ടിയുടെ ഡാൻസ് സ്റ്റെപ്പുകളായിരിക്കും, ആ ഒരു തട്ടുകട റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളൊക്കെ തന്നെയായിരിക്കും. അത്രമാത്രം നമ്മുടെ കൾട്ട് ക്ലാസിക്കായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയാണ് തുറപ്പുകുലാൻ. പക്ഷേ 2006 പുറത്തു വന്ന തുറപ്പുകുലാനും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് 1975 പ്രേംനസീർ അഭിനയിച്ച് ഓൾറെഡി ഒരു തുറപ്പുകുലാൻ മലയാളത്തിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ തന്നെ മായാവി നമുക്ക് അറിയാം. ഇപ്പോൾ സലീംകുമാറിൻ്റെ തന്നെ ഒരു എവർഗ്രീൻ ക്യാരക്ടർ തന്നെയാണ്. അതിലുള്ള സ്രാങ്കാവട്ടെ, കോമഡികളാവട്ടെ, അത്രമാത്രം ക്ലാസിക്കായിട്ട് നിൽക്കുന്ന കോമഡികളുള്ള ഒരു സിനിമയാണ് 2007 പുറത്തിറങ്ങിയ മായാവി. പക്ഷേ അതിനും വർഷങ്ങൾക്ക് മുൻപേ 1965 മറ്റൊരു മായാവി, അതായത് പ്രേംനസീർ, ഷീല, മധു ഒക്കെ അഭിനയിച്ച ഒരു മായാവി റിലീസായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് മായാവികളുണ്ടെങ്കിലും മായാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയിരുന്നത് നമ്മുടെ കുട്ടൂസൻ്റെയും ഡാക്കിനിയുടെയും ലുട്ടാപ്പിയുടെയും രാജുവിൻ്റെയും രാധയുടെയും ഒപ്പം ഉള്ള ബാലരമയിലെ മായാവി തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ലവ് ഇൻ സിംഗപ്പൂർ. ലവ് ഇൻ സിംഗപ്പൂർ ഓഫ്കോഴ്സ് രണ്ട് സിനിമകളല്ല, സാധാരണ ഈ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ സിനിമകളും വെച്ച് നോക്കുമ്പോൾ അതിൽ രണ്ടാമത് ഇറങ്ങിയിട്ടുള്ള സിനിമകളായിരിക്കും നമ്മുടെ ഈ ജനറേഷന് കൂടുതൽ സുപരിചിതം. ഈ ജനറേഷൻ്റെ ഇടയിൽ പോലും ഇതിൻ്റെ പഴയ വേർഷൻ സുപരിചിതമായ സിനിമയാണ് ലവ് ഇൻ സിംഗപ്പൂർ. ലവ് ഇൻ സിംഗപ്പൂറിൻ്റെ അതേ പേരിൽ മമ്മൂക്ക ആ പടത്തെ, അല്ലെങ്കിൽ മമ്മൂക്ക പുതിയൊരു പടം കൊണ്ടുവന്നപ്പോൾ 2009 ലവ് ഇൻ സിംഗപ്പൂർ എന്ന പേരിട്ട് ഇറക്കിയെങ്കിലും ആ സിനിമ അത്രമാത്രം വലിയ വിജയമാകാത്തതുകൊണ്ടും ആരും ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടും പഴയ ലവ് ഇൻ സിംഗപ്പൂർ തന്നെയാണ് ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. കാരണം പ്രേംനസീർ ആൻഡ് ജയൻ ഇവരുടെ രണ്ടുപേരുടെയും ഒരു എപ്പിക് കോംബോ, വീണ് കിടക്കുന്നവരെ അടിക്കരുതെന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്ന ആ ഒരു എപ്പിക് ഡയലോഗും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും ക്ലാസിക്കായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ലവ് ഇൻ സിംഗപ്പൂർ. അതുപോലെ അസുരവിത്ത്, അസുരവിത്ത് അസുരവിത്തിന് ഒരു വലിയ ട്രാൻസിഷൻ കൊടുക്കാൻ വേണ്ടി പുറത്തുനിന്ന സിനിമയായിരുന്നു അസുരവിത്ത്. പക്ഷേ അസുരവിത്ത് എന്ന് പറയുന്ന പേരിൽ ഓൾറെഡി ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. 1968 MD വാസുദേവൻ നായർ എഴുതിയ ഒരു സിനിമ അനാർക്കലി. ഓഫ്കോഴ്സ് പൃഥ്വിരാജിൻ്റെ കരിയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ് അനാർക്കലി. പക്ഷേ റിയൽ അനാർക്കലിയുടെ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് 1966 ഓൾറെഡി ഒരു അനാർക്കലി സിനിമ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംവിധായകനാണ് രാജീവ് രവി കേട്ടോ. രാജീവ് രവിയുടെ രണ്ട് സിനിമകൾ തുറമുഖം ആൻഡ് കുറ്റവും ശിക്ഷയും ബാക്ക് ടു ബാക്ക് ആയിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. പക്ഷേ ഈ രണ്ട് പേരുകളിലും ഓൾറെഡി സിനിമ വന്നിട്ടുണ്ട്. 1979 ഒരു തുറമുഖം മലയാളത്തിൽ റിലീസായിട്ടുണ്ട്. കുറ്റവും ശിക്ഷ എന്ന പേരിൽ കമൽഹാസനും ശ്രീദേവി അഭിനയിച്ച ഒരു പടം, മലയാളത്തിൽ എം മസ്താൻ ഡയറക്ട് ചെയ്ത ഒരു പടം, അതിനും വർഷങ്ങൾക്ക് മുൻപേ 1979 റിലീസായിട്ടുണ്ട്. ഈ രണ്ട് പേരിലും ആസുവലി അഭിനയിച്ച കുറ്റവും ശിക്ഷയും വന്നു, നിവിൻ പോളി അഭിനയിച്ച തുറമുഖവും മലയാളത്തിൽ വന്നു. ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന, ഞാൻ ഓർക്കാതെ പോയ, ഞാൻ വിട്ടുപോയ പടങ്ങളുണ്ടെങ്കിൽ, അതായത് ഒരേ പേരിൽ പുറത്തു വന്ന രണ്ട് സിനിമകളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർമ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് പറയൂ. ആൻഡ് മാത്രമല്ല, ഒരു പടം കൂടെ ഉണ്ട് അടുത്തതായിട്ട്. ഞാനിപ്പോൾ ബാലൻ്റെ പ്രമോ ഇങ്ങനെ കിടക്കുന്നുണ്ടപ്പോഴാണ് ആലോചിച്ചത്. നമ്മൾ ഈ ആഴ്ച കാണാൻ വേണ്ടി പോകല്ലേ ബാലൻ. ബാലൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംസാരിച്ച സിനിമയാണ് ബാലൻ. അതേ പേരിൽ വീണ്ടും ഒരു ബാലൻ, മലയാള സിനിമയ്ക്ക് ഒരു ക്ലാസിക്കായി മാറാൻ പോകുന്ന ഒരു ബാലൻ വീണ്ടും തിയേറ്ററുകളിലേക്കും വരികയാണ്.
1: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
2: ഈ പയ്യന് കണ്ടോ
1: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
3: അഭിജിത് കുമാർ.
1: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീംകുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങളാണ് നിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ശ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. June 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ, നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 4385-7841.
6: Allur Polyclinic, caring for you and your family.
7: Back to home, back to home, back to home. Back to home brought to you by Alnoor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnoor Polyclinic Muthina for appointments. Call 0438578841. Evergreen Partygal brought to you by Basha Bhai Biryani, authentic Dindigal Biryaniyum Chennai Bai Veettu Kalyana Biryaniyum. Ini aaswadikkam. Vasalhav Block 4, Karama.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: കരാർ വ്യവസ്ഥകൾ ഇഷ്ടമായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. PM ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. കരാറിൽ ഒപ്പുവച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പേക്കരത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. ആദ്യ മത്സരത്തിനൊരുങ്ങി പോർച്ചുഗൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. PM ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാർ ഒപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ PM ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, PC വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടതു സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PM ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ തീരുമാനിച്ചതിലൂടെ കേരള സർക്കാർ BJP കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻ സർക്കാർ ഒരു നയാപൈസയും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് വലിയ കളവാണെന്നും MV ഗോവിന്ദൻ. PM ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. PM ശ്രീയിൽ കേരളത്തിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. കേരളം PM ശ്രീയിൽ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര താൽപര്യം. സ്കൂളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കാഫി സ്ക്രീൻഷോട്ട് CPMനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. CPMന്റെ മുഖം മൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫി സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRൽ എക്സാലോജി കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതി എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക്കുടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. EP കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് നേരത്തെ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എംഎസ്സി എൽസ അപകടത്തിൽ കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ ഒരു വർഷമായിട്ട് നീക്കാത്തതിനെ വിമർശിച്ചു ഹൈക്കോടതി. വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആധികാരിക പഠനം ഉണ്ടായില്ല. സ്വകാര്യ പഠനം മാത്രം പോരെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്തു. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഭാവി നീക്കങ്ങളും വിശദമാക്കി 23-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനീർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനിരിക്കുന്ന 14-ന് ധാരണാപത്രത്തിന്റെ കരട് CNN ആണ് പുറത്തുവിട്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. തങ്ങളൊരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ കരാറിൽ പറയുന്നുണ്ട്. ഇറാനുമായുള്ള മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ധാരണാപത്രത്തിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെ വ്യവസ്ഥകൾ തനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ US പുനരാരംഭിക്കുമെന്ന് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താ അൽസിസിയോടൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. USഉം ഇറാനും തമ്മിലുള്ള നിലവിലെ ധാരണകൾ അന്തിമമല്ലെന്ന് ട്രംപ്. ഇതൊരു ധാരണാപത്രം മാത്രമാണ്. തനിക്ക് ഇതിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഴയതുപോലെ അവർക്കു നേരെ വെടിയുതിർക്കാനും അവരുടെ തലയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മടിക്കില്ലെന്ന് ട്രംപ്. വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാനിരിക്കുന്ന ധാരണാപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടിവരുമെന്ന് ഇറാൻ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ആന്റ് ഫോറിൻ പോളിസി കമ്മിറ്റി മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാൻ US കരാർ ധാരണയായെങ്കിലും ഇസ്രായേലിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള US ഇറാൻ കരാറോടെ സംഘർഷം എന്നേക്കുമായി അവസാനിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ലിയോ 14-ാമൻ മാർപ്പാപ്പ. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയം നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളംവിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17-60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്ക സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നു മുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് നോർവെ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 9 മണിക്കാണ് കളി. കോംഗോയാണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
4: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: FIFA World Cup 2026. Scotland, Turkey. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
6: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
1: Time check.
2: Brought to you by Ozone Cargo.
7: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇപ്പോഴും 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ഒരു 7 മണി സമയത്തും ഇത്രയും അധികം ചൂട്. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 51%.
1: Weather update.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നീ പറഞ്ഞ ഫോണും കാണിച്ചു. തിരികെ എത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മുടെ ഇവിടെ ശരിക്കും സമാധാനത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ആകാശം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന ആ ഒരു സംഘർഷാവസ്ഥ നമ്മളെ പലതരത്തിലാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈവൻ ദോ നമുക്ക് സാമൂഹികമായിട്ടാവട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടാവട്ടെ സാമ്പത്തികമായിട്ടാവട്ടെ ഒക്കെ തന്നെ പലതരത്തിൽ അതിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു സമയത്ത് ഒരിക്കലും ഒരു യുദ്ധവും മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് സംഭവിച്ചിട്ടില്ല. എല്ലാ യുദ്ധവും അവശേഷിപ്പിച്ചിട്ടുള്ളത് കണ്ണീരും നാശനഷ്ടങ്ങളും മാത്രമാണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം ഈ ഒരു സംഘർഷാവസ്ഥ അവസാനിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ലോകത്ത് സംഭവിച്ചിരിക്കുന്നതും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ കാണാനായിട്ട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. $120 വരെ ഉയർന്നിട്ടുണ്ടായിരുന്ന ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില $78 താഴ്ന്നിരിക്കുകയാണ്. ആൻഡ് ഓയിൽ ടാങ്കറുകൾ ഒമാൻ തീരത്തൂടെ കടന്നു പോകുന്നൊരു സാഹചര്യം. ചരക്ക് നീക്കം എന്തായാലും സാധാരണ നിലയിലേക്ക് എത്താൻ 6 മാസത്തോളം എടുക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏവിയേഷൻ മേഖലയിലാണ് ഏറ്റവും വലിയ ഇമ്പാക്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ടിക്കറ്റ് ബുക്കിങ്ങിൽ പ്രത്യേകിച്ചും ടൂറിസത്തിലാവട്ടെ ഇവിടേക്ക് വരാനാവട്ടെ ഇവിടെ നിന്ന് പോകാനാവട്ടെ ഒക്കെ തന്നെ ടിക്കറ്റ് ബുക്കിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കാണാൻ സാധിക്കുന്നു എന്നാണ് യുഎയിലുള്ള പല ട്രാവൽ ഏജൻസികളും ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. പലതരത്തിലുള്ള നിർത്തിവെച്ച വിമാന സർവീസുകളൊക്കെ തന്നെ പുനരാരംഭിക്കുകയാണ്. ടിക്കറ്റ് നിരക്കുകൾ ഉടനടി കുറയാനൊന്നും ചാൻസ് ഇല്ല. പക്ഷേ എന്നിരുന്നാലും പല സർവീസുകൾ എക്സ്ട്രാ വരുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാം നോർമലൈസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ടിക്കറ്റ് റേറ്റും ഒരു ചെറിയ കുറവൊക്കെ കണ്ടേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില ഇടഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലൊന്നും ഇന്ധന നിരക്കൊന്നും കാര്യമായിട്ട് കുറയാൻ സാധ്യതയില്ല. അതിൻ്റെ പിറകിൽ മറ്റ് പലതരത്തിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടല്ലോ. എന്തായാലും അത് ആശ്വാസത്തിൻ്റെതായിട്ടുള്ള കണക്കുകൾ കാണുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും തരുന്നൊരു സമാധാനം വളരെ വളരെ വലുതാണല്ലേ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
5: ശ്രദ്ധിക്കാണ്ടാ
4: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: listening to Home 92.2 FM. Home is a feeling.
1: രണ്ടായിരത്തി 2026 നമ്മൾ നിൽക്കുകയാണ്. ഈ ഒരു നൂറ്റാണ്ട് ആരംഭിച്ചതിൽ പിന്നെ നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം വ്യത്യസ്തതകളാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഒരു 40-50 വയസ്സുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ലോകത്തിന്റെ മറ്റൊരു പുതിയ വളർച്ച അവർ കണ്ടിട്ടുള്ളതാണ്. ഇന്റർനെറ്റിന്റെ ആ ഒരു ആഗമനമാവട്ടെ, അതിനുശേഷം മൊബൈൽ ഫോൺ ടെക്നോളജിയിലൂടെ നടന്നിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാവട്ടെ, കമ്പ്യൂട്ടർ അത്രമാത്രം നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമായി മാറി എന്ന് പറയുന്നത് ഉൾപ്പെടെ സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ വിപ്ലവത്തെ കണ്ട ഒരു ജനറേഷനാണ് അവർ. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ അടുത്ത 25 വർഷങ്ങൾക്കുള്ളിൽ ഏറ്റവും കൂടുതൽ ഇന്നോവേഷൻ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും ഒക്കെ തന്നെയായിരിക്കും. തോനെ ശാസ്ത്രവും സാങ്കേതിക സാധനങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല വന്നത്. 2050 എത്തുമ്പോൾ, ഇനി ഒരു 25 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ലോകത്ത് സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ ലോകം എങ്ങനെ മാറി മറിയുന്നു എന്നതിനെക്കുറിച്ച് ഒരു സയൻസ് ജേണൽ പുറത്തുവിട്ട ഒരു പഠനം, ആ പഠനത്തെ അധികരിച്ചുകൊണ്ടുള്ള കുറച്ച് വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൽ ആദ്യത്തെ കാര്യം അവർ പറയുന്നത് തന്നെ 2050 എത്തുമ്പോഴേക്കും നമ്മളെ നമ്മളെക്കാൾ ഭംഗിയായി, നമ്മുടെ ഏറ്റവും വിശ്വസ്തയാർന്ന ഒരു സുഹൃത്തിനേക്കാൾ ഭംഗിയായി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പങ്കാളിയേക്കാൾ ഭംഗിയായി നമ്മുടെ പേഴ്സണലൈസ്ഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും 2050 എന്നുള്ളതാണ്. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ എടുക്കുന്നത്, ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ പറയുന്നത് എല്ലാം ഒരു പക്ഷേ നമ്മുടെ ഒരു AI അസിസ്റ്റന്റ് പോലെ പ്രവർത്തിക്കുന്ന ChatGPT-യോടൊക്കെ ആയിരിക്കും അല്ലേ. അത്തരത്തിൽ നമ്മളെ നമ്മളെക്കാൾ ഭംഗിയായിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാവട്ടെ, നമ്മുടെ സ്കെഡ്യൂളുകൾ മാനേജ് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ പോലും കൺസിഡറബിളി ബാധിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ AI സംവിധാനങ്ങൾ മാറും എന്നുള്ളതാണ്. രണ്ടാമത്തത് ആരോഗ്യ മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന ഒന്നാണ്. ഇപ്പോഴത്തെ പലതരത്തിലുള്ള ഇന്നോവേഷൻസ് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2050 എത്തുമ്പോഴത്തേക്കും നമുക്കൊരു രോഗം വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ രോഗങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. ഇപ്പോൾ പലപ്പോഴും പലരും നമ്മൾ കാണാറുള്ളതാണ് ഒരു രോഗം വന്നു അതിൻ്റെ 1-ോ 2-ോ 3-ോ സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമാണ് ആ രോഗത്തെ കണ്ടെത്തുന്നത്. അത് ഒരുപക്ഷെ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഡോക്ടേഴ്സിന് ആ രോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്ന തരത്തിലേക്ക്, രോഗനിർണ്ണയം നടത്താൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ വൈദ്യശാസ്ത്ര മേഖല മാറും എന്നുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദി ഹൗസ് ഹോൾഡ് പണികളിലേക്കും ഒരു വീട്ടു ജോലിക്കാരിയെ നിർത്തുന്നത് പോലെ തന്നെ നമ്മൾ റോബോട്ട്സിന് ഉപയോഗിക്കുന്ന രീതിയിലേക്ക്. റോബോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റേ ചിട്ടി റോബോയോ ഒന്നുമല്ല സങ്കല്പിക്കേണ്ടത്. യൂഷ്വലി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വാക്യൂം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പോലും ഒരു റോബോട്ടിക് ടെക്നോളജിയുടേതായിട്ടുള്ള ഉപകരണമാണ്. അത്തരത്തിൽ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ മെഷീനറീസ് വന്ന് കൈയടക്കുന്ന ഓട്ടോണോമസ് മെഷീൻസിൻ്റെ ഒരു ആഗമനം നമ്മുടെ വീടിൻ്റെ എല്ലാ തളങ്ങളിലും കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഹെഡ്ഫോൺസ് അല്ലെങ്കിൽ ഇയർപോഡുകൾ, ഇതിലൊക്കെ വരുന്ന ഏറ്റവും വലിയ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമേറ്റഡ് ട്രാൻസ്ലേഷൻ സംവിധാനങ്ങൾ, റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഭൂമിയിലേക്ക് സംഭവിക്കും എന്നുള്ളതാണ്. അതായത് അത് ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് എന്ന് വലിയൊരു പ്രശ്നമാണല്ലേ. ഇപ്പോൾ നമുക്കൊരു ഒരു അറബി ഭാഷ സംസാരിക്കുന്ന ഒരാളോട് അല്ലെങ്കിൽ ഇപ്പോൾ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഒരാളോട്, റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരോട്, ഇവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? അവരുടേതായിട്ടുള്ള ആ ഭാഷ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കാത്തതുകൊണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തെ അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഇയർബഡുകൾ, റിയൽ ടൈം ട്രാൻസ്ലേഷൻ നടത്തി കൊടുക്കുന്ന ഡിവൈസുകളൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ ഓഫ്കോഴ്സ് ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറയുന്ന അറ്റ് ദ പോയിന്റ് ഓഫ് സെയിം ടൈം അവർ അവരുടെ ഭാഷയിൽ കേൾക്കുന്ന തരത്തിലേക്ക് ഒരു പക്ഷേ സാങ്കേതിക സംവിധാനങ്ങൾ മാറും എന്ന് തന്നെയാണ് പറയുന്നത്. ലോകത്ത് ഇന്ന് ഉള്ള എനർജി റിസോഴ്സുകളെക്കാൾ ഉപരിയായിട്ട് എല്ലായിടങ്ങളിലും സോളാർ എനർജി. ഇപ്പോൾ നാട്ടിൽ തന്നെ പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നിർമ്മിക്കുന്ന ഏതാണ്ട് ഒരു 50% വീടുകളിലും സോളാർ പാനലുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ ലാഭകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകം ഇന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സോളാർ എനർജിയെ ആശ്രയിക്കാനും അത് കൂടുതൽ ചീപ്പറായിട്ട് മാറാനും സാധ്യതയുണ്ട്. ഇതുപോലെ ആർക്കിടെക്ചർ മേഖലയിലേക്ക് വരികയാണെങ്കിൽ 3D പ്രിന്റേഴ്സ് കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി തുടങ്ങും. 3D പ്രിന്റിംഗ് ഇപ്പോൾ തന്നെ പലയിടത്തും 3D പ്രിന്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. കൃത്യമായ ഒരു ഡിസൈൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസൃതമായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന മെഷീനറീസ് ഒക്കെ സർവ്വസജീവമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലിടങ്ങളിലേക്ക് അതെത്തും, കൂടുതൽ നിർമ്മാണവും അതിലൂടെ ആവുന്നൊരു രീതിയിലേക്ക് മാറുമെന്നുള്ളതാണ്. പിന്നെ സ്പേസ് ടൂറിസത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതുൾപ്പെടെ നിരവധി പ്രവചനങ്ങളാണ് ഈ ഒരു സയൻസ് ജേണൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഭയങ്കര ആധികാരികമായിട്ട് എനിക്ക് തോന്നിയത്, കാരണം ഇതിൻ്റെതായിട്ടുള്ള ഈ പറയപ്പെട്ട പ്രവചനങ്ങളുടെ ഒക്കെ ഒരു 30% to 40% നമ്മളിപ്പോൾ തന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു പൂർണ്ണ സജ്ജമായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്താൻ 2050 എത്തും എന്ന് മാത്രമേ ഉള്ളൂ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: Amme, enakku parotta venum.
3: Enakku rice anda. Something spicy.
4: Enakku evening snacks. Nalla crispy aayittulladu venam.
1: Oru family. Pala taste. Adinulla perfect destination aanu Watch Me.
4: Lunchum, variety snacksum, filter coffeeum, masala vadayum, dinnerinu parotta, chapati,
3: kurum. Enakku rice anda. Something spicy.
4: എനിക്ക് ഈവനിങ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
1: ഒരു ഫാമിലി പല ടേസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെച്ച് മീ.
4: ലഞ്ചും വെറൈറ്റി

0: Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina. For appointments, call 04385-7841.
1: കുറേ വർഷങ്ങൾക്ക് മുൻപ് ഈ ആസിഫ് അലി ഒരു വലിയ തരംഗം സൃഷ്ടിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വരികയും ഈ ന്യൂ ജനറേഷൻ സ്റ്റാർസ് ഓഫ് കോഴ്സ് ഇപ്പോൾ പൃഥ്വിരാജ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, അവർ 2000-2002 ആ ഒരു സമയത്ത് വന്നു. അതിനുശേഷം കുറേ വർഷത്തിന് ശേഷം ഒരു പുതിയ തരംഗം താരങ്ങൾ മലയാളത്തിലേക്ക് ഉദയം ചെയ്യുന്നൊരു സമയമായിരുന്നു. ആൻഡ് അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിവിൻ പോളി ആവട്ടെ, അല്ലെങ്കിൽ ദുൽഖർ ആവട്ടെ, ഫഹദ് ഫാസിലാവട്ടെ, ഇവർക്കൊക്കെ മുൻപേ, ഉണ്ണി മുകുന്ദനാവട്ടെ, ഇവർക്കൊക്കെ മുൻപേ ഒരു താരപദവിയിലേക്ക് എത്തപ്പെട്ട ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പരിപാടി അത് വർക്കൗട്ടാക്കിയ ആളായിരുന്നു ആസിഫ് അലി. ആസിഫ് അലി മലയാള സിനിമയിലേക്ക് കടന്നു വന്നു, അന്നത്തെ യൂത്തിനെ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തണമെങ്കിൽ കമ്പൽസറി ആയിട്ട് പോലീസ് റോള് ചെയ്തിരിക്കണമെന്നുള്ളത്. കാരണം മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി ഇവരൊക്കെ ഒരു ആക്ഷൻ ഹീറോ ലേബൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പോലീസ് വേഷം ചെയ്യുന്നതിലൂടെയാണ്. മാത്രമല്ല ഒരു താരത്തിൻ്റെ കരിയറിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള റോളുകളൊന്നു തന്നെയാണ് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ പോലീസ് സിനിമകൾ അല്ലെങ്കിൽ പോലീസ് കാറ്റഗറിയൊക്കെ. അങ്ങനെ ആസിഫ് അലി ഒരു പോലീസ് സിനിമയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു അടുത്ത ലെവലാകും എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് ആസിഫ് അലി ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇതാണ്ട പോലീസ് എന്നോ മറ്റോ എന്ന് തോന്നുന്നു ആ പടത്തിൻ്റെ പേര്. ഒരു വനിതാ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൺസ്റ്റബിളായിട്ട് എത്തുന്ന ആസിഫ് അലിയുടെ കരിയറിലെ ആദ്യത്തെ പോലീസ് വേഷമോ മറ്റോ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ സിനിമ. ആൻഡ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സിനിമയായിരുന്നു അതെന്ന് തന്നെ പറയാം. കാരണം പലപ്പോഴും ഒരു പോലീസുകാരൻ്റെ ആസിഫ് അലിയുടെ ഒരു പോലീസ് ഓറ പ്രതീക്ഷിച്ചിരുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് അതൊരു കോമഡി സിനിമയായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഭയങ്കര അന്നത്തെ ആസിഫ് അലി ആരാധകരായിരുന്ന ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ചെറിയൊരു നിരാശയൊക്കെയായിരുന്നു. പക്ഷേ അദ്ദേഹം അത് മനസ്സിൽ കുറിച്ച് വെച്ചിട്ടാണോ എന്തോ എന്നറിയില്ല, ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും ഗംഭീരമായിട്ട് പോലീസ് വേഷം ചെയ്യുന്ന നടനായിട്ട് ആസിഫ് അലി മാറി. 4-5 വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മൾ കണ്ടത് എക്സ്ട്രീംലി ഒരു ഭീകരമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്. അതിപ്പോൾ കുറ്റവും ശിക്ഷയാവട്ടെ, തലവനാവട്ടെ, ആൻഡ് കൂമനാവട്ടെ, പോലീസിൻ്റെതായിട്ടുള്ള കഥാപാത്രങ്ങൾ, രേഖാചിത്രമാവട്ടെ, അത് കോൺസ്റ്റബിൾ മുതൽ ACP വരെയുള്ള റോളുകൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക, ശരീരം കൊണ്ടും ഭാഷ കൊണ്ടും സംസാര രീതി കൊണ്ടും ആറ്റിറ്റ്യൂഡ് കൊണ്ടും എല്ലാം ഒരു പോലീസിൻ്റെതായിട്ടുള്ള ആ ഒരു മെച്യുർ പരകായ പ്രവേശം നടത്തിയ ആസിഫ് അലി ഒരു വലിയ ട്രാൻസ്ഫോർമേഷനിലൂടെ വലിയൊരു കംബാക്ക് തന്നെ നടത്തിയ ആളാണ് അല്ലേ. അപ്പോൾ ആസിഫ് അലിയുടെ കരിയറിൽ അദ്ദേഹം ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത മറ്റൊരു തരത്തിലുള്ള സാധനം അദ്ദേഹം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് ഈ ഒരു സിക്സ് പാക്കിലേക്ക് മാറിക്കൊണ്ട് ബോഡി കംപ്ലീറ്റ്ലി ഫിറ്റാക്കി മാറ്റിക്കൊണ്ടുള്ള ഒരു വേഷം, അതാണ് ടിക്കി ടാക്ക. ടിക്കി ടാക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഹൈപ്പ് തന്നെ ആസിഫ് അലി പറഞ്ഞ ഒറ്റ വാക്കുകളാണ്. ഇത് ആസിഫ് അലിയുടെ KGF ആണ് എന്നുള്ളത്. അപ്പോൾ ടിക്കി ടാക്കയെക്കുറിച്ച് ആക്ച്വലി കഴിഞ്ഞ ദിവസം അതിൻ്റെ സംവിധായകൻ കളയൊക്കെ സംവിധാനം ചെയ്ത ആസിഫ് അലി വെച്ച് തന്നെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കൂട്ടൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഡ്വഞ്ചേഴ്സ് ഓമനക്കൂട്ടൻ സംവിധാനം ചെയ്യുന്ന സമയത്ത് മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായകനായിരുന്നു രോഹിത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എൻട്രി പോയിന്റ്. അപ്പോൾ അദ്ദേഹം ആസിഫ് അലിയെ കേന്ദ്ര കഥാപാത്രമൊക്കെ ചെയ്യുന്ന ആക്ഷൻ പക്ക ആക്ഷൻ ചിത്രമാണ് ടിക്കറ്റൊക്കെ. അതിനൊരു പ്രധാന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ, 22 ഫൈറ്റ് സീൻസ് സിനിമയിൽ ഉണ്ടാകുമെന്നാണ് സംവിധായകൻ പറയുന്നത്. ഈ 22 ഫൈറ്റ് സീനോ, തല്ലുകൊണ്ടൊരു മാല സൃഷ്ടിച്ച തല്ലുമാലയിൽ പോലും 22 ഫൈറ്റ് സീൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ 22 ഫൈറ്റ് സീൻസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം അത്രമാത്രം ഫൈറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും. പരമ്പരാഗത ഡ്രാമ സ്റ്റൈലിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായിട്ടും ഒരു ആക്ഷനിലൂടെ കഥ പറയുന്ന ചിത്രമായിരിക്കും ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആസിഫ് അലി വലിയ ശാരീരിക മാറ്റങ്ങളോടാണ് എത്തുന്നത്. ആസിഫ് അലി മാത്രമല്ല, വാമിക ഗബി ഉണ്ട്, ലുക്മാൻ ഉണ്ട്, നസ്ലൻ ഉണ്ട്, ആൻഡ് നിരവധി താരങ്ങൾ അണിനിരക്കുന്ന ഒരു ചിത്രമാണ്. സിനിമയ്ക്ക് എന്തായാലും കാത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈപ്പ് ഒന്നുകൂടി എക്സ്ട്രാ കൂടിയിട്ടുണ്ട്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: കരാർ വ്യവസ്ഥകൾ ഇഷ്ടമായില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. പിഎം ശ്രീ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. കരാറിൽ ഒപ്പുവച്ചിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. G7 ഉച്ചകോടിക്കിടെ മോദി ട്രംപ് നിർണായക കൂടിക്കാഴ്ച. മെസ്സിക്ക് ഹാട്രിക്, ലോകകപ്പിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. എംബാപ്പേ കരുത്തിൽ സെനഗലിനെ തോൽപ്പിച്ച് ഫ്രാൻസ്. ആദ്യ മത്സരത്തിനൊരുങ്ങി പോർച്ചുഗൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പിഎം ശ്രീയിൽ തുടരാൻ കേരളം. കരാർ വ്യവസ്ഥയിൽ ഇളവ് തേടുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീയിൽ തുടരാൻ നിർബന്ധിതരായെന്നും ഉപസമിതി റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്നും വി ഡി സതീശൻ. മുൻ സർക്കാർ കരാറൊപ്പിട്ട് പണം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി. വിവാദമായ പിഎം ശ്രീ പദ്ധതിയുടെ തുടർ നടപടികൾ ആലോചിക്കാൻ മന്ത്രിസഭാ ഉപസമിതി. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനായ നാലംഗ മന്ത്രിസഭാ സമിതിയാണ് വിഷയം പരിശോധിക്കുക. മന്ത്രിമാരായ എം ലിജു, റോജിയം ജോൺ, പി സി വിഷ്ണുനാഥ് എന്നിവർ ഉപസമിതി അംഗങ്ങളാണ്. പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനുവേണ്ടിയാണ് ഉപസമിതി രൂപീകരിച്ചത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തും പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഏഴംഗ മന്ത്രിസഭാ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. പിഎം ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും ഇടത് സർക്കാർ വാങ്ങിയിട്ടില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പിഎം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും ശിവൻകുട്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിഎം ശ്രീ നടപ്പാക്കുന്നതിനുവേണ്ടി സ്കൂളുകളുടെ പട്ടിക നൽകണമായിരുന്നു. അത് LDF സർക്കാർ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ കാര്യം മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പിഎം ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്. മന്ത്രിസഭാ ഉപസമിതി വരുന്നതിൽ തെറ്റില്ലെന്നും മുൻ വിദ്യാഭ്യാസ മന്ത്രി. പിഎം ശ്രീ പദ്ധതിയിൽ തുടരാൻ തീരുമാനിച്ചതിലൂടെ കേരള സർക്കാർ BJPക്ക് കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻ സർക്കാർ ഒരു നയാപൈസയും വാങ്ങിയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ പദ്ധതി മരവിപ്പിച്ചതാണെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് വലിയ കളവാണെന്നും MV ഗോവിന്ദൻ. പിഎം ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെ പ്രതികരണവുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പിഎം ശ്രീയിൽ കേരളത്തിന്റെ തുടർ നടപടികൾ പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീരുമാനത്തെക്കുറിച്ച് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. കേരളം പിഎം ശ്രീയിൽ ഉണ്ടാകണമെന്നാണ് കേന്ദ്ര താൽപര്യം. സ്കൂളുകളുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് കത്തയച്ചിരുന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. കാഫ് സ്ക്രീൻഷോട്ട് CPMനെതിരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. CPMന്റെ മുഖംമൂടി അഴിഞ്ഞുവീണു. CPM കടുത്ത വർഗീയ പ്രചരണം നടത്തി. സത്യം പുറത്തുകൊണ്ടുവരാൻ അന്വേഷണം തുടരുമെന്നും മുഖ്യമന്ത്രി. കാഫിർ സ്ക്രീൻഷോട്ടിലൂടെ തെരഞ്ഞെടുപ്പിൽ CPM വിഷം കലർത്താൻ ശ്രമിച്ചുവെന്ന ഷാഫി പറമ്പിൽ MP. നാടിന്റെ ഐക്യമാണ് ഇതുണ്ടാക്കിയവർ തകർക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ അറസ്റ്റുണ്ടായിരിക്കുന്നു. രണ്ട് ദിവസം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമായിരുന്നു ഇത്. അതാണ് രണ്ട് വർഷമായി നീണ്ടുപോയത്. ഇതിന് കാരണം സർക്കാരിന്റെയും പാർട്ടിയുടെയും സംരക്ഷണം ഇവർക്ക് ലഭിച്ചതാണെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി. CMRL എക്സാലോജിക് കേസ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യുന്നു. എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കരിമണൽ കമ്പനിയിൽ നിന്ന് വീണയുടെ എക്സാലോജിക്കിലേക്ക് 2,78,00,000 എത്തിയതിന്റെ വിവരങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്. ചെയ്യാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് സാമ്പത്തിക അഴിമതിയെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ എക്സാലോജിക് ഉടമയായ വീണ ടിയെ ചോദ്യം ചെയ്യുന്നത്. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജനും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാരും ചേർന്ന് മർദ്ദിച്ചെന്ന പരാതി പ്രത്യേക സംഘം അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. EPയെ കുറ്റവിമുക്തനാക്കിയ റിപ്പോർട്ട് നേരത്തെ കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തുടരന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എം എസ് എൽസ അപകടത്തിൽ കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ ഒരു വർഷമായിട്ട് നീക്കാത്തതിനെ വിമർശിച്ചു ഹൈക്കോടതി. വസ്തുക്കളുടെ ദോഷവശങ്ങളെക്കുറിച്ച് ആധികാരിക പഠനം ഉണ്ടായില്ല. സ്വകാര്യ പഠനം മാത്രം പോരെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ സ്വമേധയാ കക്ഷി ചേർത്തു. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഭാവി നീക്കങ്ങളും വിശദമാക്കി 23-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. G7 ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് നിർണായക കൂടിക്കാഴ്ച. ഇരു രാഷ്ട്രത്തലവന്മാരും പരസ്പരം കാണുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ദിവസം G7 ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും ഹ്രസ്വ ചർച്ച നടത്തിയിരുന്നു. US നാവികർക്കെതിരായ ആക്രമണവും താരിഫ് തർക്കവും അടക്കം ചർച്ചയായേക്കും. കഴിഞ്ഞ വർഷം ഫെബ്രുവരിക്ക് ശേഷമുള്ള ആദ്യ നേർക്കുനേർ ചർച്ചയാണ് ഇന്ന്. ഇന്ത്യ US വ്യാപാര കരാർ പ്രധാന ചർച്ചാ വിഷയം. ഒമാൻ തീരത്തെ US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇന്ത്യയുടെ ആശങ്കകൾ മോദി ട്രംപിനെ അറിയിക്കും. ഹോർമുസ് വഴി ചരക്ക് കപ്പൽ ഗതാഗതം അടിയന്തരമായി പുനഃസ്ഥാപിക്കുന്നത് ചർച്ചയിൽ ഉണ്ടാകും. പ്രതിരോധം, ഇൻഡോ പസഫിക് സുരക്ഷ, ചൈന പശ്ചിമേഷ്യ വിഷയങ്ങളും അജണ്ടയിൽ. സമുദ്രയാത്രയിലെ സുരക്ഷയ്ക്കായി രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്ക് ഭയമില്ലാതെ അവരുടെ കടമകൾ ചെയ്യാനാകണം. അതിന് സമുദ്രപാതകളിലൂടെയുള്ള സഞ്ചാരം സുരക്ഷിതമായിരിക്കണമെന്നും മോദി G7 നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ചൂണ്ടിക്കാട്ടി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർണായക വിവരങ്ങൾ പുറത്ത്. രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാനിരിക്കുന്ന 14-ന ധാരണാപത്രത്തിന്റെ കരട് CNN ആണ് പുറത്തുവിട്ടത്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുക, ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങളിൽ ഇളവ് നൽകുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. തങ്ങളൊരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാൻ കരാറിൽ പറയുന്നുണ്ട്. ഇറാനുമായുള്ള മാസങ്ങൾ നീണ്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ധാരണാപത്രത്തിൽ രണ്ട് രാജ്യങ്ങളും ഒപ്പുവയ്ക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കടുത്ത മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിലെ വ്യവസ്ഥകൾ തനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ ഇറാനെതിരെയുള്ള സൈനിക ആക്രമണങ്ങൾ US പുനരാരംഭിക്കുമെന്ന് ട്രംപ്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽസിസിയോടൊപ്പം മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. US ഇറാനും തമ്മിലുള്ള നിലവിലെ ധാരണകൾ അന്തിമമല്ലെന്ന് ട്രംപ്. ഇതൊരു ധാരണാപത്രം മാത്രമാണ്. തനിക്ക് ഇതിലെ വ്യവസ്ഥകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പഴയതുപോലെ അവർക്കു നേരെ വെടിയുതിർക്കാനും അവരുടെ തലയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മടിക്കില്ലെന്ന് ട്രംപ്. വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഒപ്പുവയ്ക്കാനിരിക്കുന്ന ധാരണാപത്രത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനമുണ്ടായാൽ അതിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടിവരുമെന്ന് ഇറാൻ പാർലമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി ആന്റ് ഫോറിൻ പോളിസി കമ്മിറ്റി മേധാവിയുടെ മുന്നറിയിപ്പ്. ഇറാൻ US കരാർ ധാരണയായെങ്കിലും ഇസ്രായേലിന്റെ പോരാട്ടം ഇപ്പോഴും തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള US ഇറാൻ കരാറോടെ സംഘർഷം എന്നേക്കുമായി അവസാനിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നതായി ലിയോ 14-ാമൻ മാർപ്പാപ്പ. യുഎസുമായി ഒപ്പുവച്ച പുതിയ സമാധാന ധാരണകളെ തുടർന്ന് ഇറാന്റെ എണ്ണക്കപ്പലുകളും മറ്റ് ചരക്ക് കപ്പലുകളും സർവീസ് പുനരാരംഭിച്ചതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനെതിരെ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധത്തിൽ ഇളവ് വരുത്തുന്നതാണ് ഈ പുതിയ നീക്കം. പശ്ചിമേഷ്യൻ സംഘർഷ സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിച്ച UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. മേഖലയ്ക്കൊന്നാകെ അമേരിക്കൻ ഇടപെടൽ ഗുണം ചെയ്തുവെന്ന് ഷെയ്ഖ് മുഹമ്മദ്. UAE തങ്ങളുടെ ശക്തരായ പങ്കാളിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ അധികാരമേറ്റ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ശക്തം. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടി വേദിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും കൂടിക്കാഴ്ച നടത്തിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ മനസ്സും ഗോൾ വലയിൽ നിറച്ച് അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. ലോകകപ്പിൽ മെസ്സിക്ക് ഹാട്രിക്. ഏറ്റവും അധികം ഗോൾ നേടിയതിന്റെ റെക്കോർഡിനൊപ്പമെത്തി മെസ്സി 16 ഗോൾ. ഒരു ഗോൾ കൂടി നേടാനായാൽ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അധികം ഗോൾ നേടുന്ന കളിക്കാരനായി മെസ്സി മാറും. 78-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തിലെ മുഴുവൻ കാണികളുടെയും എഴുന്നേറ്റ് നിന്നുള്ള ആദരവോടെയാണ് മെസ്സി കളം വിട്ടത്. ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രമെഴുതി അർജന്റീനിയൻ നായകൻ ലിയോണൽ മെസ്സി. അൾജീരിയയ്ക്കെതിരായ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ കളിക്കുന്ന താരമായി മെസ്സി മാറി. മെസ്സിയുടെ 6-ാം ലോകകപ്പാണ് ഇത്. ലോകകപ്പിൽ അൾജീരിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ആദ്യ ജയം സ്വന്തമാക്കി. കളിയുടെ 17:60-76 മിനിറ്റുകളിലായിരുന്നു മെസ്സിയുടെ മാന്ത്രിക ഗോളുകൾ പിറന്നത്. മത്സരത്തിന്റെ 17-ാം മിനിറ്റിലാണ് സ്റ്റേഡിയത്തെ ആവേശത്തിലാഴ്ത്തിയ മെസ്സി മാജിക് വന്നത്. മിഡ്ഫീൽഡർ റോഡ്രിഗോ ഡിപോൾ നൽകിയ മനോഹരമായ പാസ് സ്വീകരിച്ച് അൾജീരിയൻ പ്രതിരോധത്തെ അനായാസം വെട്ടിച്ച് മുന്നേറിയ മെസ്സി ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ലോങ് റേഞ്ചർ അൾജീരിയൻ ഗോൾ കീപ്പർ ലൂക്കാ സിദാന്റെ കൈകളെ മറികടന്ന് പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് എത്തി. ഫിഫ ലോകകപ്പിൽ സെനഗലിനെതിരെ ഫ്രാൻസിന് തകർപ്പൻ ജയം. കിലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോൾ കരുത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. ആദ്യപകുതിയിൽ പേരുകേട്ട ഫ്രഞ്ച് മുന്നേറ്റ നിരയെ കത്രിക പൂട്ടിട്ട് നിർത്തി സെനഗൽ. 66-ാം മിനിറ്റിൽ ഫ്രാൻസ് കാത്ത ഗോളെത്തി. ഒലീസയുടെ അളന്നു മുറിച്ച പാസിൽ എംബാപ്പയുടെ ക്ലിനിക്കൽ ഫിനിഷ്. ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് നോർവേ. ലോകകപ്പിലെ തന്റെ ആദ്യ മത്സരം അവിസ്മരണീയമാക്കി മാഞ്ചസ്റ്റർ സിറ്റി സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് നോർവേക്കായി ഇരട്ട ഗോളുകൾ നേടി. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ ആദ്യ മത്സരത്തിനിറങ്ങുന്നു. 9 മണിക്കാണ് കളി. കോംഗോയാണ് എതിരാളി. മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ നേരിടും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
4: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check. Time check.
4: Brought to you by Ozone Cargo.
9: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ്.
1: Time check. Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
10: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
9: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 64%.
1: Weather update.
10: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
11: പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത്

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കുന്ന പേരുകൾ ഒഫ്കോഴ്സ് യു എ ബേസ് ചെയ്തിട്ടുള്ള രണ്ട് എയർലൈൻസ് ആയിരിക്കും, എമിറേറ്റ്സും എത്തിഹാദും തന്നെ. ആൻഡ് ഓരോ ദിവസവും അത്രമാത്രം ഗിന്നസ് റെക്കോർഡുകൾ ഉൾപ്പെടെ പലവിധ കാര്യങ്ങളാണ് ഇവരിലേക്ക് വന്നിട്ട് ചേരാറുള്ളത്. ഏറ്റവും മികച്ച സർവീസിന്റെ പേരിൽ ഇന്ന് ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുന്ന രീതിയിലേക്ക് ഈ എയർലൈൻസുകൾ മാറിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിലേക്ക് ഒരു പൊന്തൂവൽ കൂടി വന്നിട്ട് ചേർന്നിരിക്കുകയാണ്, അതും സുരക്ഷയുടെ കാര്യത്തിൽ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള വിമാന കമ്പനിയായിട്ട് എത്തിഹാദ് എയർവേസിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു എയർ സർവേ. കേട്ടോ, എയർലൈൻ രംഗത്തെ പ്രമുഖ സുരക്ഷാ വിലയിരുത്തൽ വെബ്സൈറ്റ് ആയിട്ടുള്ള എയർലൈൻ റേറ്റിംഗ്സ് .com ആണ് ഈ ഒരു ആഗോള റാങ്കിംഗ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 320 മുൻനിര കമ്പനികളെ അടിസ്ഥാനമാക്കി അതിൻ്റെ പല മാനദണ്ഡങ്ങൾ, അതായത് വിമാനങ്ങളുടെ പഴക്കം, സുരക്ഷാ മാനദണ്ഡങ്ങൾ, പൈലറ്റിൻ്റെ പരിശീലനം, പൈലറ്റുമാരുടെ പരിശീലനം ആൻഡ് രാജ്യാന്തര ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഇവർ 25 മുൻനിര കമ്പനികളുടെയും 25 ബജറ്റ് വിമാന കമ്പനികളുടെയൊക്കെ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗൾഫ് എയർലൈൻ ഈ ഒരു പട്ടികയിൽ ഒന്നാമതെത്തുന്നത്. ഏറ്റവും കുറഞ്ഞ അപകട നിരക്കും ഏറ്റവും ആധുനികമായിട്ടുള്ള വിമാനങ്ങൾ, കോക്പിറ്റിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയാണ് എത്തിഹാദിനെ ഈ ഒരു നേട്ടത്തിന് അർഹമാക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻ. ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ യു എയിലുള്ള രണ്ട് എയർലൈൻസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇന്ന് ലോകമെമ്പാടുമുള്ളവർക്ക്, നമ്മളിവിടെ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കാറുള്ള രണ്ട് എയർലൈൻസ് ആണ്, അത് ലോകമെമ്പാടുമുള്ള എയർലൈൻസുകൾക്ക് മാതൃകയായി മാറുന്നൊരു കാര്യമാണ് എത്തിഹാദിന്റെ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ട്രാവൽ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് എമിറേറ്റ്സ്. കേട്ടോ, യാത്രാ തടസ്സങ്ങളും യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളും അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വിമാന കമ്പനി വക ഹോട്ടൽ താമസം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഉറപ്പു നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ സമഗ്ര ട്രാവൽ ഇൻഷുറൻസ് പദ്ധതിയാണ് എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സീ ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ആർ കെയറിംഗ് അബൌട്ട് ദ പീപ്പിൾ ആൻഡ് ദ പാസഞ്ചേഴ്സ്.

0: tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: ലോകത്തിലെ പല ലോകരാജ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ 4 കൊല്ലത്തിലൊരിക്കൽ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തായിരിക്കും. ഐ മീൻ, നമ്മളിപ്പോൾ പലതരം പൊളിറ്റിക്കൽ ഇഷ്യൂസിന്റെ പേരിൽ ലോകത്തെ പല രാജ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ, ഒരു പക്ഷേ ഇപ്പോൾ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ രാജ്യം, ക്രൊയേഷ്യയിലെ സാമൂഹിക അവസ്ഥയെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രൊയേഷ്യയിലെ പൊളിറ്റിക്സിനെ കുറിച്ചോ ഒന്നും നമ്മൾ അധികം സംസാരിക്കാറില്ല. പക്ഷേ ഒരു തവണ വേൾഡ് കപ്പിന്റെ ഫൈനലിലെത്തി കഴിഞ്ഞതിന് ശേഷം ക്രൊയേഷ്യ ഫുട്ബോൾ ലോകകപ്പ് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം എടുത്തു പറയുന്ന, നമ്മൾ ശ്രദ്ധിക്കുന്ന രാജ്യങ്ങളൊന്നായിട്ട് മാറി. ബെൽജിയത്തിന്റെ കാര്യമാവട്ടെ, അങ്ങനെ പല രാജ്യങ്ങളെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ അന്വേഷിക്കുന്നതും സംസാരിക്കുന്നതും നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകുന്നതും ഒക്കെ തന്നെ ഇത്തരത്തിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്തായിരിക്കും അല്ലേ. പക്ഷേ ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ കൗതുകമുള്ളൊരു സംഗതി പറയട്ടെ, അതായത് വേൾഡ് കപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയല്ല, പക്ഷേ ഒരു സമയത്ത് ലോകത്ത് നിലനിന്ന ചില രാജ്യങ്ങൾ, നമ്മൾ ഇത്തരത്തിൽ കേട്ട് പരിചയിച്ച, കേട്ട് ശീലിച്ച ചില രാജ്യങ്ങൾ, എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഭൂപടത്തിൽ കാണാൻ സാധിക്കാത്ത ചില രാജ്യങ്ങൾ. ഒഫ്കോഴ്സ് ഈ ലിസ്റ്റിൽ ആദ്യം എടുത്തു പറയാനുള്ളത് നമ്മുടെ സോവിയറ്റ് യൂണിയന്റെ കാര്യം തന്നെയാണ്. സോവിയറ്റ് യൂണിയൻ അറിയാം, ഒരു കാലത്ത് ഏറ്റവും പ്രതാപശാലികളായ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായിട്ട് നിലനിന്നതാണ്. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിട്ടുള്ള റഷ്യ തന്നെയാണ്. പക്ഷേ 91 അത് കൊളാപ്സ് ആയതിനു ശേഷം 15 ഇൻഡിപെൻഡന്റ് കൺട്രീസ് ആയിട്ട് മാറി. അതിനു മുൻപ് വരെ ഏറ്റവും പ്രതാപശാലികളായിട്ട് നിലനിന്ന രാജ്യമാണ്. ഒഫ്കോഴ്സ് ആ ഒരു കോൾഡ് വാർ പീരീഡിൽ ലോകത്ത് നടന്നിട്ടുള്ള ഇന്നോവേഷൻസ്, ബഹിരാകാശ സഞ്ചാരം, പല മേഖലകളിലൊക്കെ തന്നെ സോവിയറ്റ് യൂണിയൻ ഏറ്റവും പറഞ്ഞു കേൾക്കപ്പെട്ട പേരായിരുന്നു. പക്ഷേ ഇന്ന് മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അത്തരത്തിൽ ഭൂപടത്തിൽ നിന്നും മാഞ്ഞു പോയ ചില രാജ്യങ്ങളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. യൂഗോസ്ലോവിയ, യൂഗോസ്ലോവിയ എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ എവിടെയോ ടെക്സ്റ്റ് ബുക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, മദർ തെരേസ ജനിച്ച രാജ്യമാണ് യൂഗോസ്ലോവിയ എന്ന്. പക്ഷേ ഇന്ന് മാപ്പിൽ തിരഞ്ഞാൽ യൂഗോസ്ലോവിയ കിട്ടില്ല, കാരണം യൂഗോസ്ലോവിയ 7 സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ട് പിരിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. 7 സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ട് യൂഗോസ്ലോവിയ പിരിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. ചെക്കോസ്ലോവാക്യ, പേരുകൊണ്ട് യൂഗോസ്ലോവിയ പോലെ ഉണ്ടല്ലോ ചെക്കോസ്ലോവാക്യ. ചെക്കോസ്ലോവാക്യ വളരെ സമാധാനപരമായിട്ട് 2 പിരിഞ്ഞു 1993 ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവേക്കയും. 2 നമ്മൾ ഈ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് വരുന്ന സമയത്ത്, പ്രത്യേകിച്ചും ചെക്ക് റിപ്പബ്ലിക്കിന്റെയൊക്കെ ടീം ഫിഫ വരുന്ന സമയത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ടീമുകൾ ഒന്ന് തന്നെയാണ് അല്ലേ. ആൻഡ് കിഴക്കൻ ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, ആ ഒരു ബെർലിൻ മതിൽ, 2nd ശേഷം 2 ലോകത്തുണ്ടായി, പക്ഷേ ബെർലിൻ മതിൽ പൊതിച്ചതിന് ശേഷം ആ ഈസ്റ്റ് ജർമ്മനി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറി ജർമ്മനി 1 മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പണ്ട് സൗത്ത് വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. ആ ഒരു വിയറ്റ്നാം വാറോടുകൂടി ആ രാജ്യമില്ലാതെയായിട്ട് ആക്ച്വലി ഏകീകൃത വിയറ്റ്നാം നിലവിൽ വരികയായിരുന്നു. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പിന്നെ ഉള്ളത് എന്താ പറയുക, യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം ബ്രീഫ്ലി വന്നിട്ടുണ്ടായിരുന്നു. 1958 വരെയുള്ള പീരീഡിൽ സിറിയയും ഈജിപ്തിലും മെർജായിട്ട് അത്തരം ഒരു റിപ്പബ്ലിക് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും പിന്നീട് മാറുകയാണ്, അതും പിന്നീട് ഈ പറഞ്ഞ പോലെ ഇൻഡിപെൻഡൻറ് കൺട്രീസ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സി, നമ്മൾ വേൾഡ് പൊളിറ്റിക്സിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ രസകരമായിട്ടുള്ള കുറേ സംഗതികൾ നമുക്ക് മുന്നിലേക്ക് വരും. എനിക്കിത് കേട്ട സമയത്ത് കുറച്ചധികം ക്യൂരിയോസിറ്റി തോന്നിയ കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്ത് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
7: ഈ പയ്യന് കണ്ടോ
6: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
8: അഭിജിത് കുമാർ.
6: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Back to home brought to you by Al Noor Polyclinic Muthina Dera Dubai, caring for you and your family. Visit Al Noor Polyclinic Muthina for appointments. Call 04385 7841.
1: നമ്മളിപ്പോൾ ഏതാണ്ട് ജൂൺ മാസത്തിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു രണ്ടാം പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാനമായില്ല, എന്നാലും ഉണ്ട്, ഇനിയുണ്ട് 10-13 ദിവസം ജൂണിലല്ലേ. പക്ഷേ ഈ വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും, ഈ മാസം തുടങ്ങിയപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഒരു 3 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്നലത്തെ ചൊവ്വാഴ്ച ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അപ്പോഴും കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങൾ എത്ര തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്ന് എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ എപ്പോഴെങ്കിലും വെച്ചിട്ടുണ്ടോ? എത്രയെത്ര തീരുമാനങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. രാവിലെ കണ്ണ് തുറക്കുന്ന നിമിഷം മുതൽ നമ്മൾ പല തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുകയാണ്. അതായത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ എഴുന്നേക്കണോ, 5 മിനിറ്റ് കൂടി കിടക്കണോ, അതൊരു തീരുമാനം എടുക്കേണ്ട ചോദ്യമാണ് നമുക്ക് മുന്നിൽ അല്ലേ. അല്ലെങ്കിൽ നേരെ എഴുന്നേറ്റപാട് ഫോൺ നോക്കണോ വേണ്ടയോ, നേരെ വാഷ്റൂമിൽ പോകണോ, വെള്ളം കുടിക്കണോ വേണ്ടയോ, ഇങ്ങനെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കൽ എന്ന് പറയുന്നൊരു പരിപാടി നമ്മൾ ബെഡിൽ നിന്നും കണ്ണു തുറക്കുന്ന ഒരു മൊമെന്റിൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഗവേഷകർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം ശരാശരി 35,000-ത്തിലധികം തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെന്നാണ്. പക്ഷെ അതിൽ ഭൂരിഭാഗവും നമ്മൾ അറിയാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ്, നമ്മുടെ ചിന്തകൾ എന്ന രീതിയിൽ കടന്നു പോകുന്നു. ഇപ്പോൾ ഉറക്കം എഴുന്നേക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞ പോലെ, ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടെ കിടക്കണോ വേണ്ടയോ എന്നുള്ളത് പോലെ, വെള്ളം കുടിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലെ, നമ്മൾ അറിയാതെ തന്നെ എടുത്തു പോകുന്ന വോളണ്ടറി തീരുമാനങ്ങളാണ്. എവിടെ നോക്കണം, എങ്ങനെ നടക്കണം, എന്ത് പറയണം, ഇതെല്ലാം മസ്തിഷ്കം അതിവേഗം തീരുമാനം എടുക്കുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിൻ പെട്ടെന്ന് ക്ഷീണിക്കുന്നത്. ചില സ്ട്രെസ്ഫുൾ ചിന്തകൾക്കൊക്കെ ഒടുവിൽ ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ്, നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ആയതുകൊണ്ടാണ്. അതിൻ്റെ പേരാണ് ഡിസിഷൻ ഫറ്റീഗ് കേട്ടോ. അതുകൊണ്ട് പല വിജയികളായിട്ടുള്ള ആളുകളും ഒരേ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന് മാർക്ക് സക്കർബർഗിനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തെ ഒരു ടീഷർട്ടിലാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ജെഫ് ബെസോസ് ആവട്ടെ, ഇവരുടെയൊക്കെ ഒരു പാറ്റേണിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായ ചിന്തകൾക്ക് അധിക സമയം കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആ ഒരു ശ്രദ്ധയെ അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിന്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ധരിക്കും ആവട്ടെ, ഇവരുടെയൊക്കെ ഒരു പാറ്റേണിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനാവശ്യമായ ചിന്തകൾക്ക് അധിക സമയം കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ആ ഒരു ശ്രദ്ധയെ അതിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിന്തകൾ

0: നമുക്ക് പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ചെറിയ തീരുമാനങ്ങൾ കുറയ്ക്കുന്നത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഒന്നുമില്ല, നമ്മളിങ്ങനെ തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് കൂട്ടത്തിൽ പറഞ്ഞതാണ്. ഇതിലേറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏറ്റവും നല്ല നല്ല തീരുമാനങ്ങൾ എല്ലാ ദിവസവും എല്ലാവരും എടുക്കുക. അത്തരത്തിൽ ഏറ്റവും മികച്ച തീരുമാനങ്ങളോടെ ഏറ്റവും മികച്ച ദിവസങ്ങൾ എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ ടാറ്റ ബേബി, വണക്കം. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling. Home.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp them radio. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now. നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.